കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 14, 2026 മെയ് 28, വ്യാഴാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. മനുഷ്യർ വ്യത്യസ്തരാണ്. ശുഭചിന്തയുള്ളവരും അതില്ലാത്തവരും. ഒരു കാര്യം സാധിച്ചെടുക്കുന്നതിന് മുൻപ് അത് നമ്മുടെ ഭാവനയിൽ കാണാൻ കഴിയണം. അതുമാത്രമല്ല, പ്രവൃത്തി കൊണ്ട് പ്രാവർത്തികമാക്കാനും കഴിയണം. കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും രോഗങ്ങളും കൊണ്ടുള്ള ചിന്തകൾ നമ്മെ ദുഃഖത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളാണ് അതൊക്കെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തയേക്കാൾ ശക്തിയുള്ള മറ്റൊന്നും ലോകത്തിലില്ല. മനസ്സിൽ നൈരാശ്യം ബാധിക്കാതിരിക്കാൻ നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നിഷേധാത്മക ചിന്ത നമ്മുടെ മനസ്സിൽ ഇരുൾ നിറയ്ക്കും. അത് നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും. നമ്മുടെ ചിന്തകളുടെ ഉത്തരവാദി നാം തന്നെയാണ്. ശുഭപ്രതീക്ഷ നമുക്ക് വെളിച്ചം നൽകുന്നു, ഉത്സാഹമുണർത്തുന്നു. ഉത്തമവും ഉന്നതവുമായ കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കട്ടെ.

0: ഇരുളിനെ അകറ്റി വെളിച്ചത്തിലേക്ക് നയിക്കാൻ അത് സഹായിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 9 മണിക്ക് പ്രത്യേക പരിപാടി KSRTC അവയർനെസ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 2 മണിക്ക് നിയമവേദി, വൈകുന്നേരം 4:30 ഗാനവേദി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് പ്രത്യേക പരിപാടി പുനഃപ്രക്ഷേപണം KSRTC അവയർനെസ്, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8 മണിക്ക് സുന്ദര സഞ്ചാരം, 9 മണിക്ക് 8:30 മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് മെയ് 28. ടിഫ്ലിൻ റഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് അസർബൈജാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അർമേനിയ സ്വതന്ത്രമായതായി പ്രഖ്യാപിച്ചതും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സംസ്കാരം നടന്നതുമൊക്കെ ഒരു മെയ് 28-നായിരുന്നു. മെയ് 28-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് മെയ് 28. ടിഫ്ലിൻ റഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് അസർബൈജാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1918 മെയ് 28-നായിരുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അർമേനിയ സ്വതന്ത്രമായത് പ്രഖ്യാപിച്ചത് 1918 മെയ് 28-നായിരുന്നു. നേപ്പാളിനെ സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 2008 മെയ് 28-നായിരുന്നു. ബെൽജിയം യുദ്ധം അവസാനിപ്പിക്കാൻ ബെൽജിയം നാസി ജർമ്മനിക്ക് കീഴടങ്ങിയത്

1940 May 28 ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മൃതദേഹം ന്യൂഡൽഹിയിൽ സംസ്കരിച്ചത് 1964 May ഇന്നേ ദിവസമായിരുന്നു. ഹിന്ദുത്വ സൃഷ്ടാവും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും എഴുത്തുകാരനുമായ വീർ സവർക്കറിന്റെ ജന്മദിനമാണ് ഇന്ന്. 1883 May 28 അദ്ദേഹം ജനിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രപ്രവർത്തകനും എഴുത്തുകാരനും കലാകാരനുമായ മാധവറാവു ബാഗലിന്റെ ജന്മദിനമാണ് ഇന്ന്. 1895 May 28 അദ്ദേഹം ജനിച്ചത്.

ചരിത്രത്തിൻ്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛ

0: മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തും. മഴ മൂലം കോഴിക്കോട് അടക്കം ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിയും ഗവർണറുമടക്കം പ്രമുഖർ വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭക്തി, ത്യാഗം, നിസ്വാർത്ഥത എന്നിവയെ ബലിപെരുന്നാൾ അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ മാനുഷിക സമീപനത്തോടെ സഹായിക്കാനും സ്നേഹിക്കാനും ബലിപെരുന്നാൾ പ്രചോദനം നൽകുന്നതായി മുർമു വിലയിരുത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ഭക്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്നവർക്ക് ആത്യന്തിക വിജയമുണ്ടെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. ത്യാഗവും ആത്മസമർപ്പണവുമാണ് വിശ്വാസിയുടെ ജീവിതരീതിയെന്നും ലൌകിക സൌഭാഗ്യങ്ങളെ ദൈവിക ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് ബലിപെരുന്നാളെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക്ക് പാൽചർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്നലെ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദേശീയ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉതകുന്ന കേന്ദ്രം എന്നതിലുപരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് ദ്രൌപദി മുർമു ആവശ്യപ്പെട്ടു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിനപ്പുറം ഈ ദൌത്യം മുന്നോട്ടു പോകണമെന്നും തുടർ നിരീക്ഷണം, പൌരപങ്കാളിത്തം, പങ്കാളികളുടെ ഏകീകരണം എന്നിവയിലൂടെ പ്രകടമായ ഫലങ്ങൾ ഉറപ്പാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ഗോബർദ്ധൻ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSF കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തിവേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര, വനിതാ, ശിശുവികസന, ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയതലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. കണ്ടെത്തി. ഇവർക്കെതിരെ വധശ്രമം അടക്കം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിഎംആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും ഇഡി വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ഇഡി അറിയിച്ചു. പിണറായി വിജയന്റെയും പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ഇഡി പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് സിപിഎം പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ എംഎൽഎ എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരിയിൽ ഫ്ലക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സിപിഐഎം ശ്രമം പ്രതിഷേധാർഹമാണെന്ന് ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള 2000 വരുന്ന നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിൽ എത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷം നെയ്യാട്ടത്തിന് തുടക്കമാവും. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇനി 1 മാസക്കാലത്തോളം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആളും ആരവവും ഉയരും. ജൂൺ 24 വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാഹന പാർക്കിംഗിന് ഇത്തവണ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.
0: ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തും. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ 66 പേർ വനിതകളാണ്. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിൽ വിജയിച്ചാൽ റോയൽസ് ഫൈനലിൽ ഇടം പിടിക്കും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. കൊച്ചിയിലെ CGHS വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് CGPയെ കുറ്റപ്പെടുത്തി. പി വി കെ നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനൻ ടിവി പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News18 ടിവി മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായൺ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
5: കൂടുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം.

അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 59th പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ മൂന്നാമത്തെ സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ്സ് പോലീസ് കളർ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം പോലീസിന് സമ്മാനിക്കും. ഗാംഗ്ടോങ്ങിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരേഡിൽ 400 പേരടങ്ങുന്ന പോലീസ് സംഘം പങ്കെടുക്കും. പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ 15th വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3rd സംസ്ഥാനമാണ് സിക്കിം. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടെ മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഉന്നതാധികാര സമിതി അധ്യക്ഷനുമായും ശ്രീ പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ NTA ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. രാജ്യത്തുടനീളം 5,400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ June 21 നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോപ്റ്റ് എഡ്യൂടെക്കിന് പരീക്ഷാ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ CBSE തള്ളി. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും CBSE സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏജൻസിക്ക് കരാർ നൽകുന്നതിൽ പ്രോട്ടോകോളുകൾ സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് കോംബോസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന്റെ സന്തോഷം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രജനി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: 10 വർഷമായിട്ട് ഞാൻ 5 സെന്റ് ഭൂമി വാങ്ങിച്ച്, അതും സർക്കാർ തന്നത് 5 സെന്റ് ഭൂമി വാങ്ങിച്ച് ഇവിടെ വീട് താമസിക്കുമായിരുന്നു, ഒരു ഷെഡ് അടിച്ച്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനത്തിൻ്റെ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുകയാണ്. പിന്നെ 2 മരുമക്കളും ഉണ്ട്, കൊച്ചുമോളും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരും ഇവിടെ താമസിക്കുക. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര പറഞ്ഞാൽ നന്ദി പറഞ്ഞാലും പറ്റത്തില്ല, ഒത്തിരി ഉപകാരമുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒ വി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-ന് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഇതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും രാജ്യത്ത് 3-ാം സ്ഥാനവും അസം സ്വന്തമാക്കി. അസമിൽ വിവാഹം, വിവാഹമോചനം

0: അവകാശ പാരമ്പര്യം തുടങ്ങിയവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമചട്ടക്കൂട് സ്ഥാപിക്കുകയെന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ഭരണഘടനാ പരിരക്ഷകളും ആചാരപരമായ രീതികളും സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്കിലെ സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സ്നേഹവും സഹനവും ത്യാഗവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ അർത്ഥസമ്പുഷ്ടവും സഫലവുമാക്കുമെന്ന് ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥന നിർഭരമാകുമ്പോൾ സാധ്യമാകുന്ന ആത്മീയ നവീകരണം സമൂഹത്തിൽ നന്മയുടെ പുതിയ പുലരികൾ സമ്മാനിക്കും. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദർഭമാണ് ബക്രീദ്. അത് കേവലമായ ഒരാഘോഷമല്ല, ഒപ്പം മാനവ സ്നേഹത്തിന്റെ കലാതീതമായ സന്ദേശമാണ്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അക്കാദമി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആകെ 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറി ഡോക്ടർ N. കലൈസെൽവി മിഡ്ഷിപ്പന്മാർക്ക് ബിരുദദാനം നടത്തി.
0: IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് വിജയം. 244 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദ് 19.2 ഓവറിൽ 196 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന 2nd ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51st പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി പുനർവിട്ടം തുടരുന്നു.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833. Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music. An initiative of Pain and Palliative Care Trust, Kollam. Radio Santhanam 90.4

ജീവിതത്തിന്റെ സുഗന്ധം പേറുന്ന ചില ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഗ്രാമഭംഗി. ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ട ഒരു ഭൂതകാലം നമ്മുടെ നാടിനുണ്ടായിരുന്നു. അത് ഏത് മേഖലയിലും പ്രകടവുമായിരുന്നു. എന്നാൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും ചൂടേറിയ ചർച്ചകൾ നടത്താനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒരിടമുണ്ടായി. ഞാൻ പറഞ്ഞത് ഗ്രാമത്തിലെ പ്രധാന ചായക്കടകളെ പറ്റിയാണ്. കേരളത്തിലെ സാധാരണക്കാർ ഒത്തുകൂടുന്ന ഒരു പ്രധാന ഇടമാണ് ചായക്കടകൾ. കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ചായക്കടകൾ സാധാരണക്കാർക്കിടയിലേക്ക് എത്തുന്നത്. സംഭാരവും കരിക്കിൻ വെള്ളവുമൊക്കെ മലയാളിയുടെ പ്രധാന പാനീയങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് ചായ മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറി.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. കേരളത്തിന്റെ തനത് രുചികളും സൗഹൃദങ്ങളും വിളിച്ചോതുന്ന ചായക്കട വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഗ്രാമത്തിലെ പ്രധാന ചായക്കട. അന്നത്തെ പ്രധാന സിനിമകളുടെയും നാടകങ്ങളുടെയും പോസ്റ്ററുകൾ അവിടെ ഇവിടെയായി കാണാൻ സാധിക്കും. ചായക്കട നടത്തുന്നയാൾ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട വ്യക്തിയാകാം. നിരവധി വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരിക്കും. ചായക്കടയാണെങ്കിലും പത്രം നിർബന്ധമാണ്. രാജ്യത്തെ ഏതൊരു പ്രതിസന്ധിയും ഇവിടെ ചർച്ചാ വിഷയമാണ്. രാജ്യത്തെ മാത്രമല്ല, ലോകത്തുള്ളതെല്ലാം. പല അന്താരാഷ്ട്ര വിഷയങ്ങളും സാധാരണക്കാരിലേക്ക് എത്തുന്നത് ഈ ചായക്കടകളിലൂടെയായിരുന്നു. ചായക്കടയിലെ ചായ പോലെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു റേഡിയോയും. പല സൗഹൃദങ്ങളുടെ ഒത്തുചേരലുകൾക്കും വ്യത്യസ്തമായ ആശയങ്ങളുടെ ചേരിത്തിരിവുകൾക്കും ഈ ചായക്കടയുടെ ചുമരുകൾ മൂകസാക്ഷിയായിട്ടുണ്ട്.

0: എപ്പോഴും ആവി പറക്കുന്ന ഒരു പാത്രമുണ്ടാകും. കുറച്ചു മാറി ഒരു ചില്ലുകൂടുണ്ടാകും. നല്ല ചൂട് പരിപ്പുവട, ഉഴുന്നുവട, വാഴയ്ക്കാപ്പം, ഉള്ളിവട, മുട്ടബജി, മുളകുബജി, കൊഴുക്കട്ട തുടങ്ങി നല്ല നാടൻ പലഹാരങ്ങൾ ആ കണ്ണാടിക്കൂട്ടിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം നാട്ടിലെ ഇഷ്ടവിഭവങ്ങളുമാകും. നാട്ടിലെ എന്ത് വിശേഷങ്ങളും ആദ്യം അറിയുക ഈ ചായക്കടകളാണ്. പല സാഹിത്യ കൃതികളിലും ചായക്കടകൾ ഒരു കഥാപാത്രമാണ്. മലയാള സിനിമകളിലെ ഗ്രാമീണ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകം കൂടിയാണ് ചായക്കടകൾ. ഗൂഢാലോചനകൾ നടക്കുന്നതും നായകനും സുഹൃത്തുക്കളും തമാശകൾ പങ്കുവെക്കുന്നതും സിനിമകളിലെ പല വഴിത്തിരിവുകൾക്കും ചായക്കടകൾ പശ്ചാത്തലമാകാറുണ്ട്. നാട്ടിൻപുറത്തെ ചായക്കടകൾ മലയാളിയുടെ ഓർമ്മകളിൽ ഒരുപാട് പഴമയും ചൂടും ചേർന്ന ഇടങ്ങളാണ്. മുന്നിലെ ബെഞ്ചിലിരുന്ന് ചൂടേറിയ ചർച്ചകൾ നടത്തുന്നവർ, ഒപ്പം ഒരു ചെറു ചൂടുള്ള ചായയും. ചർച്ചയുടെ ചൂട് കൂടുന്നതനുസരിച്ച് ചായയുടെ എണ്ണവും കൂടും. കാലമേറെ മുന്നോട്ട് കുതിച്ചെങ്കിലും ഇത്തരം ചെറിയ ചായക്കടകൾക്ക് ഇന്നും വലിയ പ്രാധാന്യമുണ്ട്. പലയിടങ്ങളിലും പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചായക്കട എന്ന പേരിൽ തന്നെ പുതിയ കഫേകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇന്നും പല ഒത്തുചേരലുകൾക്കും കൂടിയാലോചനകൾക്കും ചായയും ചായക്കടയും പ്രധാന കാഴ്ചക്കാരാണ്. ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം പുതിയ ഗ്രാമവിശേഷവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക്

മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848 5585.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: Radio Santhwanam 90.4 FM il KSRTC മുൻ വെഹിക്കിൾ സൂപ്പർവൈസറും ട്രെയിനറുമായ ശ്രീ അബ്ദുൾ സലീം ഡ്രൈവർമാർ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും സംസാരിക്കുന്നു. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നമസ്കാരം. റേഡിയോ സ്വന്തം 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് അബ്ദുൾ സലീം. KSRTC റിട്ടയേർഡ് വെഹിക്കിൾ സൂപ്പർവൈസർ ആയിട്ടും ട്രെയിനറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ റോഡ് സുരക്ഷയെക്കുറിച്ചും അപകടരഹിതമായ ഡ്രൈവിങ്ങിനെക്കുറിച്ചും ഹസാഡസ് ഗുഡ്സ് വെഹിക്കിൾ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും ഇത്തരം വാഹനങ്ങൾക്ക് മറ്റു വാഹനങ്ങൾ നൽകേണ്ട സുരക്ഷയെക്കുറിച്ചുമാണ് ഞാൻ ഇന്നെൻ്റെ അറിവ് വെച്ച് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അപകടം ദിനം പ്രതി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടം നടക്കുന്ന സമയങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പരിഹാരമാർഗങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല. ഇന്ന് റോഡിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ ഇരട്ടി വാഹനമാണ്

നിയമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ ഭാഗത്തിൽ നിന്നോ ഒന്നും ഉണ്ടാകുന്നില്ല. റോഡിൻ്റെ ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കുന്ന വാഹനം ഓടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഘടകം, ഒന്ന് റോഡിൻ്റെ അവസ്ഥ, രണ്ട് വാഹനത്തിൻ്റെ കണ്ടീഷൻ, മൂന്ന് യാത്രക്കാരുടെ സുരക്ഷിതത്വം, പാരവണ്ടികൾ ഏത് തരത്തിലുള്ള ലോഡാണ് കയറ്റിക്കൊണ്ടു പോകുന്നത്, ഇതെല്ലാം ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാരണമാണ്. ഇപ്പോൾ തന്നെ അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ദയനീയമായ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വന്നു. മലപ്പുറം വാൾപ്പാറ ചുരത്തിൽ വിനോദസഞ്ചാരത്തിന് പോയ ഒരു വാഹനം മറിഞ്ഞ് 9 പേർ മരിച്ച സംഭവം. അതിനെക്കുറിച്ച് പല രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. ബ്രേക്കിൻ്റെ കാര്യം, ബ്രേക്ക് പോയെന്നൊരു ഭാഗം, സ്പീഡ് കൂടുതലാണെന്നൊരു ഭാഗം, ഡ്രൈവർക്ക് പരിചയക്കുറവ് എന്നിങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. വാൾപ്പാറ അപകടത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ഇന്നലെയോ മെനിഞ്ഞാന്നോ കൊണ്ട് ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ഈ വാഹനം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ചുരം ഇറങ്ങി വന്നത്. അപ്പോൾ അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. കാര്യം ബ്രേക്ക് ചെയ്തുകൊണ്ട് വാഹനം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഇത് മുമ്പ് കഴിഞ്ഞ ഒരു ഇവിടെ നടന്നൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ബ്രേക്കിൻ്റെ ഡ്രം, അതായത് ബ്രേക്ക് ഡ്രം ഹീറ്റാവുകയും ലൈൻഡർ ഹീറ്റാവുന്നതും കാരണം ബ്രേക്കിൻ്റെ കണ്ടീഷൻ കുറയും. അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നതും, അതായത് വാഹനങ്ങൾ ഇറക്കമിറങ്ങുന്ന സമയത്ത് ഏത് ഗിയറിലാണോ നമ്മൾ ആ ഒരു കയറ്റം കയറുന്നത് അതേ ഗിയറിൽ തന്നെ ഇറങ്ങാവുന്ന, കാരണം അതിൻ്റെ പകുതി ബ്രേക്ക് ഈ എഞ്ചിനിൽ നിന്നും നമ്മൾക്ക് കിട്ടും. കാര്യം എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ, പിന്നെ വലിയ ഗിയറിൽ ഇറങ്ങി വരുമ്പോൾ, ഇന്ന് നമ്മൾ ഭൂരിഭാഗം കണ്ടുവരുന്നത് ചില ഡ്രൈവേഴ്സ് ഇറക്കങ്ങൾ വരുമ്പോൾ ബ്രേക്ക് അപ്പ് ചെയ്ത ഒരു സംഭവമാണ്. ഇത് ഒരു ഒരു 1.5 വർഷത്തിന് മുമ്പ് കുറ്റിയാടിയിൽ ഇതേപോലെ സംഭവം ഉണ്ടായി. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വിനോദസഞ്ചാരത്തിന് പോയ ഒരു KSRTC സ്വിഫ്റ്റ് ബസ് ഇതേപോലെ ഇറക്കം വരുന്ന സമയത്ത് കൊണ്ടൊരു കൊക്കയിൽ മറിഞ്ഞു, ഒന്നിലധികം പേര് മരിച്ചു. അന്ന് അവർ പറഞ്ഞിരുന്നത് ചെക്ക് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വണ്ടിക്ക് ബ്രേക്കിനൊരു കംപ്ലൈൻറ്റും ഇല്ലെന്നാണ്. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പറഞ്ഞ കാര്യം തന്നെ. കാരണം ഇതെങ്ങനെ പ്രവർത്തിക്കണം, ഇതിൻ്റെ സ്പാർട്സുകൾ എങ്ങനെയാണ്, ഇങ്ങനെ വർക്കുകളാണ്, ഒരു പരിധിവരെയെങ്കിലും വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അറിഞ്ഞിരിക്കണം. അല്ല, നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയുകൊണ്ട് മാത്രം ഡ്രൈവിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും സുരക്ഷിതമാകുമെന്നൊക്കെ അറിയാൻ പാടില്ല. ആ കുറേ നിയമങ്ങൾ പഠിക്കും. പക്ഷെ വാഹനത്തിൻ്റെ രീതികൾ, പ്രവർത്തനങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ അവരെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കണ്ടീഷൻ, റോഡിൽ നമ്മൾ വാഹനം ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് നമ്മൾ കുറേ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അപകടങ്ങളെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. കാര്യം ഇത് പല കാര്യങ്ങളത് തെളിയിപ്പിച്ചിട്ടുമുണ്ട്. ഇറക്കത്തിൽ ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാര്യം ഇത് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ വർക്കും എപ്പോഴും ഹൈ സ്പീഡിൽ താണല്ലോ വീണ്ട ഡിസ്കുകളും ടയറുകളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് അതുമാത്രമല്ല, ബ്രേക്കിൻ്റെ കുറവുകളിലൂടെ ബ്രേക്ക് ഇടുന്നു അത്രത്തോളം ടയറ് തുടങ്ങിയ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കുറേ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡ്രൈവിംഗിൽ നടക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ മെത്തേഡ് പഴയ രീതിയല്ല. ഇപ്പം ഞാനൊന്നും പഠിച്ച കാലഘട്ടത്തിലുള്ളതല്ല. ഡ്രൈവിങ്ങിൽ നിന്ന് നമ്മളും രക്ഷപ്പെട്ട് ലൈസൻസ് എടുത്ത് വരണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷെ കടമ്പകളെല്ലാം ഏത് രീതിയിൽ ഇവർ കഴിഞ്ഞതിന് ശേഷം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കാനാരില്ല. ഡ്രൈവിംഗ് പരിശീലനം നടക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പാഠവിഷയത്തിൽ ഉൾപ്പെടുത്തണം. അതൊരു അത്യാവശ്യ ഘടകമാണ്. അല്ലാതെ റോഡ് സിഗ്നലോ ഡ്രോവി ട്രാഫിക്കിൻ്റെ കണ്ടീഷനോ മാത്രം നോക്കാതെ ഒരു വാഹനത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ച്, ഏകദേശം മൊത്തം വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം അതിൻ്റെ ചലനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാര്യം ഇത് ഞാൻ KSRTC തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നാമക്കൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ട്രെയിനിങ് സെൻ്ററാണ് ലൈലൻഡിൻ്റെ, അവിടെ ഞാൻ പോയപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് ഒരു വണ്ടി വാഹനം, അതായത് മൊത്തം ഉരിച്ചു വെച്ച്, അതായത് മനുഷ്യ ശരീരം എങ്ങനെയാണ് കീറി മുറിച്ച് പഠിപ്പിക്കുന്നത്, അതേപോലെ ഒരു വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളെ പഠിപ്പിച്ചു. അതിൻ്റെ ചലനങ്ങൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചാണ് പുറത്തു വിട്ടത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞു. കാര്യം ചെറിയ ചെറിയ റബ്ബർ വാഷറുകൾ പോലുമാണ് ഒരു ബ്രേക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ രീതിയും അത് കണക്ക് തന്നെ ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിശീലന കേന്ദ്രങ്ങളുണ്ട്, KSRTCയുടെ ഉണ്ട്. ഇപ്പോൾ KSRTC തന്നെ പലയിടത്തും സ്വന്തമായി ഡ്രൈവേഴ്സ് എല്ലാം പരിശീലന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് RTO
ഡിപ്പാർട്ട്മെൻ്റ് തന്നെ നേതൃത്വത്തിലും ഇന്ന് കൊല്ലത്തുൾപ്പെടെ ഇതേപോലെ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പരിശീലനത്തിൽ ഡ്രൈവിങ്ങിൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിലുപരി മറ്റൊന്നും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയം.

രണ്ടാമത് നിയമലംഘനങ്ങളുടെ ഒരു പ്രധാന കാരണം ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇന്ന് റോഡിൽ പൊതുവേ നിയമലംഘനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. എല്ലാം സുഖമായി നമ്മൾ റോഡിന്റെ കണ്ടീഷൻ വെച്ച് പോകാമെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം ഞാൻ ഡ്രൈവറായിരുന്നല്ലോ. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം വളരെ കൂടുതലാണ്. അമിതമായ ശബ്ദത്തോടുകൂടിയ പാട്ടുപെട്ടികൾ, കാഴ്ച മറയ്ക്കുന്ന അലങ്കാര വസ്തുക്കൾ, ക്യാബിനിൽ തൂക്കിയിടുക, ഡ്രൈവർക്ക് മറ്റ് ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഉപകരണങ്ങൾ, അതായത് ബ്ലൂടൂത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെവിയിൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ഈയിടെ ഒരു അനുഭവം ഉണ്ടായി. ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുക, ഞാൻ ആ ബസ്സുകാരെ കുറ്റം പറയല്ല, പോയപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ ടിക്കറ്റ് എടുത്തിരിപ്പുണ്ട്. അപ്പോൾ കണ്ടക്ടർക്ക് എന്നെ അറിയാവുന്ന ഒരാളായിരുന്നു. ഇദ്ദേഹം ഒരു മൂന്ന് നാല് പ്രാവശ്യം ബെല്ല് കൊടുത്തു വാഹനം നിർത്താനാ, പക്ഷേ ഈ ഡ്രൈവർ വണ്ടി നിർത്തുന്നില്ല. അങ്ങനെ യാത്രക്കാരൻ ഇറങ്ങണമെന്ന് പറയുമ്പോഴും ഈ വാഹനം നിൽക്കുന്നില്ല, കാരണം അമിതമായ ഈ എന്താണ് നമ്മളെ പാട്ടുകളുടെ ശബ്ദം. രണ്ടാമത് ഇദ്ദേഹത്തിന് ബെല്ലടിക്കാൻ കയറായിരിക്കാൻ ചെവിയിൽ ഇത് വെച്ചിട്ടോ, കണ്ടക്ടർ പറഞ്ഞാണ് ഞാനത് അറിയുന്നത്. കണ്ടില്ലേ, ചെവിയിൽ ബ്ലൂടൂത്ത് വെച്ചോണ്ടാണ്, ഇത് വെച്ചോണ്ടാണ്, പിന്നെ എങ്ങനെ ബെല്ലടിച്ചാൽ കിട്ടും? ഒരു അപകട സമയത്ത് ചിലപ്പോൾ വാഹനമാണ് ഡോറ് തുറന്നൊന്ന് പുറത്തു പോയാലോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനം യാത്രക്കാരൻ്റെ കയ്യിൽ നിന്ന് വീണാലോ, ആ വണ്ടിക്കകത്ത് ഏതെങ്കിലും ഒരു യാത്രക്കാരന് യാത്ര ചെയ്യുന്ന എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായതോ, ഇതെല്ലാം ഈ ബെല്ലിനകത്തൂടാണ് ഡ്രൈവറെ അറിയിപ്പിക്കുന്നത് വാഹനം. അത്തരം കാര്യങ്ങൾ നമ്മളെ ഇന്ന് കൊല്ലത്തെന്നല്ല കേരളത്തിൽ യഥേഷ്ടം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. ഈയിടെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിരന്തരം നമ്മളെ ഓരോ വാഹനങ്ങളിൽ അതിൽ ഡോറ് തുറന്നിട്ട്, ഇന്ന് എല്ലാം നമ്മളെ ഇലക്ട്രിക് പിന്നെ എയർ ഡോറുകളാണ്. കാര്യം യാത്രക്കാർ കയറി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് പിന്നെ സ്വിച്ച് കൊണ്ട് ഡോർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. പക്ഷേ എല്ലാം ഈ കൊല്ലം ടൗണിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വരുന്നിടത്തോ മാത്രം ഈ ഡോർ അടച്ചിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് സ്ഥലങ്ങളും ഡോറ് തുറന്നിട്ടാണ് വാഹനം ഓടിക്കുന്നത്. ഇതെല്ലാം ഇതെല്ലാവരും എല്ലാം ഇത് കാണുന്നുണ്ട്. പക്ഷേ ഇതിന് എങ്ങനെ ഇതിനൊരു പരിഹാരം കാണാം എന്നുള്ളൊരു ശ്രമം നമ്മളെ ബന്ധപ്പെട്ടവർ അത് നടത്തുന്നില്ല. റോഡ് സൈഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ മറ്റൊരു കാര്യമാണ്, അത് വളരെ പ്രധാനമാണ്. കാര്യം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള റോഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിലും വൻകിട ഹോട്ടലുകളുടെ മുമ്പിലും റോഡിലോട്ട് അതീവ പ്രകാശം പരത്തുന്ന ലൈറ്റുകൾ റോഡിലോട്ട് ഡ്രൈവറുടെ കണ്ണിൽ തന്നെ പ്രകാശിക്കുന്ന രീതിയിൽ അടിക്കുന്ന രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതാണ്ട് ഈ ഭാഗങ്ങളിൽ തന്നെ ഒരുപാട് ഉടുത്തലറിയാം. ഈ ലൈറ്റിൻ്റെ പ്രകാശം എതിരെ വരുന്ന ഒരു വാഹനം, ഹെവി വാഹനമായാലും ലൈറ്റ് മോട്ടോറായാലും, ഈ പ്രകാശം ഡ്രൈവറുടെ കണ്ണിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതേ സൈഡിൽ പോകുന്നവരെ ഒരു സൈക്കിളുകാരനായാലും ഒരു മോട്ടോർ സൈക്കിളിലോ ഒരു കാൽനടക്കാരനാകട്ടെ രാത്രി സമയം മറ്റേ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ കാണാൻ കഴിയില്ല. ഇത് എൻ്റെ അനുഭവത്തിലും ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ ഉറപ്പാണ്. അപ്പോൾ ഇത് ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് റോഡിൽ ഇത്തരത്തരം പ്രകാശങ്ങൾ പ്രകാശിക്കുന്നത് തെറ്റാണ്. അത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം അങ്ങനെയുള്ള അപകടങ്ങൾ, റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പിന്നെ റോഡിൻ്റെ നിരത്തിൻ്റെ കാര്യം അത് പിന്നെ പറയണ്ടല്ലോ. നമ്മളിന്ന് റോഡിന് കാൽനടക്കാർക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി ആ റോഡിന് ഉണ്ട് ഫുട്പാത്ത്. ഇതായിട്ടില്ലെങ്കിലും എല്ലാ സ്ഥലത്തില്ലെങ്കിലും കുറേ ഭാഗത്തൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അവിടെ ഒരു കാൽനടക്കാരനോ ഒരു സൈക്കിൾ യാത്രക്കാരനോ പോകാൻ പറ്റില്ല. യഥേഷ്ടം ഇരു സൈഡുകളും റോഡിൻ്റെ ടാറിനോട് ചേർന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഗതാഗത തടസ്സം ഉണ്ടാകുന്ന നിരവധി, ഇന്ന് കൊല്ലം ടൗണിൽ അല്ലപ്പോൾ അടുത്ത കാലത്ത് കൊല്ലത്താണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്, കൊല്ലം ടൗണിൽ ഏറ്റവും കൂടുതലാണ്. ടൗണിലും ടൗണിൻ്റെ ഭൗരഭാഗങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റുഡിയോ അങ്ങോട്ട് ഇറങ്ങി രാമങ്കലങ്ങാര തൊട്ട് ഇങ്ങോട്ട് കളക്ടറേറ്റിൻ്റെ അടുക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കഴിയാൻ കഴിയും. ഇത് ബന്ധപ്പെട്ട മേൽഘടകങ്ങളിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും അവരുടെ വാർത്തകളിലും അല്ലെങ്കിൽ അവരുടെ പത്രപ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത്തരം ചെയ്യാൻ പാടില്ല, വാഹനം അങ്ങനെ ഇത് എന്ന് റോഡ് ചെയ്ത് കഴിഞ്ഞാൽ നടപടിയെടുക്കും. പക്ഷേ ഇതൊക്കെ പ്രഖ്യാപനങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. ഒരു പരിധി വരുന്ന ഇത് നമുക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നിയന്ത്രിക്കാൻ കഴിയുകയും അതേപോലെ ഡ്രൈവർമാർക്ക് അവയർനെസ് കൊടുത്താൽ ഇത് മാറ്റാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ കൊല്ലത്ത് തന്നെ യഥാർത്ഥ ലൈൻ ട്രാഫിക് ഒരു പ്രധാന ഘടകമാണ്. അതിന് മുമ്പ് പറഞ്ഞതാണ് ലൈൻ ട്രാഫിക്, ഈ ബ്ലോക്കിൻ്റെ വരുന്നതിൻ്റെ പ്രധാന ലൈൻ ട്രാഫിക് കൊല്ലത്തില്ല. ലൈൻ ട്രാഫിക് കൊല്ലത്തില്ല, അങ്ങനൊരു സംഭവം നമുക്ക് അവിടെ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞാൽ അവിടെ ഇടത് സൈഡിലോട്ട് ലിങ്ക് റോഡ് വഴി പോകാൻ കഴിഞ്ഞാൽ അവിടെ ഫ്രീ റോഡാണ്, ഫ്രീ ലെഫ്റ്റാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വാഹനങ്ങൾ ഇത് വയലേറ്റ് ചെയ്താൽ 1,000 രൂപ പിഴയാണെന്ന് ബോർഡ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പം ഞാൻ യാത്ര ചെയ്ത് വരുമ്പോഴും അവിടെ കൊണ്ടുവന്ന കംപ്ലീറ്റ് വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കും. കാരണം ലൈൻ ട്രാഫിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വാഹനം അതിൻ്റെ എങ്ങോട്ട് പോകാനുള്ള ഭാഗം തിരിച്ചിട്ട് ബാക്കി ഫ്രീ ലെഫ്റ്റ് ഫ്രീ ആയിട്ടിടുക, അത് ചിന്നക്കടയിലും ഉണ്ട്. ഇത് നിരത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു എമർജൻസി വാഹനം വന്നാൽ അതിന് പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഞാൻ കണ്ടു ഒരു ആംബുലൻസ് കൊല്ലം ടൗണിൽ വന്നിട്ട് എതിനെയും അതിന് പോകാൻ കഴിയുന്നില്ല. അവസാനം എങ്ങനെയോ ചാടി ട്രാഫിക്കിൻ്റെ ഐലൻഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ കൂടെ കയറി ഓവർബ്രിഡ്ജ് കയറി പോകുന്നുണ്ട്. ഇതെന്താണ്? ഇത് നമുക്ക് നമ്മുടെ ഡ്രൈവർമാർ

0: അവർക്ക് അറിവില്ലായ്മയില്ല, അവർക്ക് അറിവുണ്ട്. ആ അറിവ് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് അവർക്ക് നിർദ്ദേശമില്ല, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുമില്ല. ഏതോ ഒരു ഭാഗങ്ങളിലൂടെയൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, അതിന് ബന്ധപ്പെട്ടവർ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ. ഇപ്പൊ കൊല്ലം ടൗണിൽ നിരവധി പോലീസുണ്ട്, ട്രാഫിക് പോലീസുണ്ട്, അതേപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. വല്ലപ്പോഴുമെങ്കിലും ഇവരെയൊക്കെ വിളിച്ച് കുറെ അവയർനെസ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ ഒരു പരിധിവരെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ റോഡ് സൈഡിലുള്ള, അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, വീണ്ടും റിപ്പീറ്റ്, റോഡ് സൈഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, റോഡ് മൊത്തം കാൽനടക്കാർക്ക് നടക്കുന്ന സാധനങ്ങൾ ഈ കംപ്ലീറ്റ് കടയിലുള്ള വസ്തുക്കൾ നിരത്തി വെച്ച് അത് ഒഴിവാക്കി ആളുകൾ റോഡിലൂടെ നടക്കുന്നത്, ഇതും അപകടത്തിനൊരു കാരണമാണ്. നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട്, അപ്പം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു പരിഹാരം കാണാൻ കഴിയും.
1: ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
0: ഒന്നരണ്ടോ ദിവസമായി ഡെയിലി നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്, ഇന്നലെയും മെനഞ്ഞാന്നും. ഇത് കാണുമ്പോൾ ഡ്രൈവറെ നമുക്ക് മാനസികമായി സങ്കടം വരുന്നുണ്ട്. കാരണം ഇന്നലെയും കൊട്ടിയത്ത് റോഡ് സൈഡിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന ഒരു വാഹനത്തിൻ്റെ പിറകെ ഒരു കാറ് പോയി ഇടിച്ചിട്ട് രണ്ടുപേർ മരിച്ചു. അനധികൃത പാർക്കിംഗ് അത് നമ്മുടെ റോഡിൽ നിരന്തരം കണ്ടുവരുന്നതാണ്. എവിടെ വേണമെങ്കിലും വണ്ടി ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും വീണ് ഇറങ്ങി പോവുക, സിഗ്നൽ ലൈറ്റ് ഇടുക, പാർക്കിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കും. ഈ പാർക്കിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുന്ന വണ്ടി അതിൻ്റെ പുറകിൽ നിന്നും ഓടി വരുന്നൊരു വണ്ടി എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഹൈ ബീം, അതായത് ബ്രൈറ്റ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ വാഹനം കിടക്കുന്ന കാണാൻ പറ്റില്ല. ഇങ്ങനെ നിരവധി അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ ഇതെല്ലാം നിയമങ്ങളുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മളെ ഉദ്യോഗസ്ഥന്മാരെ, ഇപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും 100 ഒരുപാട് കാര്യങ്ങളുള്ള നമ്മൾ പറയുന്നില്ല, എങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവൻ നമ്മൾ നഷ്ടപ്പെടുന്നത് അതിനെ തടയാൻ പറ്റും, അത് ഉറപ്പാണ്. വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡസ് ഗുഡ്സ് വെഹിക്കിൾ നിരവധി നമ്മുടെ നാടുകളിൽ ഓടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പെട്രോളിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന, സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്ന, ആസിഡുകൾ കൊണ്ടുപോകുന്ന, അങ്ങനെ നിരവധി വാഹനങ്ങൾ നമ്മുടെ റോഡിൽ ഓടുന്നുണ്ട്. യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ഇത്തരം വാഹനങ്ങൾ ഓടുന്നതെന്ന് തോന്നിപ്പോകും. കാരണം സ്ഫോടക വസ്തുക്കൾ, അഗ്നിബാധ ഉണ്ടാക്കുന്നവ, വെള്ളത്തിൽ പ്രതികരിക്കുന്നത്, ഓക്സീകരിക്കുന്നത്, വിഷം, രോഗം പരത്തുന്നത്, ആണവ പ്രസരം സൃഷ്ടിക്കുന്നത്, തുരുമ്പെടുക്കുന്നത് തുടങ്ങിയ വസ്തുതകൾ കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരം വാഹനങ്ങളെങ്കിൽ ടാങ്കുകളുടെ ചുറ്റും നിരവധി എഴുത്തുകളുണ്ട്, നമുക്ക് എല്ലാവരും കാണാൻ കഴിയും. പാനൽ ബോർഡുകളുണ്ട്, കാര്യം ഈ വാഹനത്തിൽ എന്ത് വസ്തുവാണ് കൊണ്ടുപോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ ആ വണ്ടിയുടെ 4 സൈഡിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പാനൽ ബോർഡിന് അത് കാണിച്ചിട്ടുണ്ട്, ഇത് പെട്രോളിയ ഉൽപ്പന്നമാണോ, ഇത് LPG ഗ്യാസ് ആണോ, ഇത് ആസിഡ് ആണോ, അല്ലെങ്കിൽ മറ്റു തര സ്ഫോടക വസ്തുക്കളാണോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണോ, വിഷാംശമാണോ, ഇതിൻ്റെ എല്ലാം UN നമ്പറുകൾ ഈ പാനൽ ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഓടിക്കുന്നവർക്കും ഒരു പരിധി വരെ അറിയാൻ പറ്റുന്നു, അല്ലെങ്കിൽ അറിയാം, പക്ഷേ ഇത് കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതിനകത്ത് എന്താണ് ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് എന്താണ്? അതായത് ഇപ്പം നമ്മളെ പെട്രോളിയ ഉൽപ്പന്നം നിരവധി, നമ്മളിപ്പോൾ റോഡിൽ നിന്ന് കാണാൻ നിരവധി ടാങ്കറുകളാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ഇതന്നെ ഫ്ലാമബിൾ മോട്ടോർ സ്പിരിറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയേക്കുക, അല്ലെങ്കിൽ മലം ഫ്ലാമബിൾ, തീ പിടിക്കാൻ സാധ്യതയുള്ള സ്പിരിറ്റാണ്. അപ്പോൾ അത് പെട്രോളിയ ഉൽപ്പന്നം ആവാം, പെട്രോൾ, ഡീസല് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു UN നമ്പർ എന്ന് പറയുന്ന, അത് ലോകത്തെല്ലായിടത്തുമുള്ള ഇത്തരം വാഹനങ്ങൾ കൊണ്ടുപോകുന്നിടത്തുള്ളതാണ്. ആ വാഹനത്തിനകത്ത് പാനൽ ബോർഡിനകത്തൊരു ഒരു കോളത്തിനകത്ത് 3 കാണിച്ചിട്ടൊരു ഫ്ലെയിം കാണിച്ചിരിക്കും. കാര്യം ഞാൻ NIFE 95 ട്രെയിനിങ്ങിന് പോയപ്പം എനിക്ക് കിട്ടിയ അറിവുകളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാണ്, ലിക്വിഫൈഡ് ആയിട്ടുള്ള പെട്രോളിയ ഉൽപ്പന്നങ്ങളാണ്. ഈ വാഹനത്തിലൊരു ഫയറുണ്ടായി, ഒരു തീ പിടിച്ചാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുണ്ടാകുന്ന സംഭവങ്ങളുണ്ടാൽ എന്തുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ച് രക്ഷപ്പെടുത്താൻ സാധ്യതയുള്ളത്, അതിന് വേണ്ടുന്ന എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ആ വാഹനത്തിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടും. ഇത് എത്ര പേർക്ക് അറിയാൻ പറ്റുന്നു? ഇത് ഡ്രൈവിങ്ങിലും, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പോലും മറ്റ് ആയിരക്കണക്കിന് വാഹനങ്ങളുടെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്ന സാധനമാണ് ഈ വാഹനം. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് ഇതും, മറ്റ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവർക്ക് പഠിക്കുന്ന സമയത്ത് ഇതും ഒരു പാഠ്യ വിഷയമാക്കുക തന്നെ വേണം. കാര്യം ഇപ്പോൾ ടാങ്കർ ലോറികൾ, അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ ഓടിക്കേണ്ട വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു പ്രത്യേക ലൈസൻസ് ഉണ്ട്. അത് ഞാനൊക്കെ പഠിച്ച സമയത്ത് 3 ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ലൈസൻസ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ട് ലൈസൻസിൽ ആഡ് ചെയ്യണം. അത് 1 ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി മൂന്ന് വർഷം, അത് മൂന്ന് ദിവസം ട്രെയിനിങ് വന്ന് പിടിക്കും, ഇത് സംവിധാനത്തിലാക്കി. പക്ഷേ ഇത് ഡ്രൈവർക്കല്ലേ അറിയാൻ പറ്റൂ, ഈ റോഡിൽ എന്ത് സാധനമാണ് കൊണ്ടുപോകുന്നത്, എന്താണ് ഇതിനകത്തെ വസ്തു, ഇത് അപകടം വന്നാൽ എങ്ങനെ, മറ്റാർക്കും അതിനെപ്പറ്റി അറിയാൻ പറ്റില്ല, ഒരു മനുഷ്യർക്കും അറിയാൻ പറ്റുന്നില്ല. ഇത്തരം വാഹനങ്ങളിലും ടാങ്കുകളിലും ചുറ്റും നിരവധി എഴുത്തുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പാനൽ ബോർഡും കാണാറുണ്ട്, അതും പറഞ്ഞു കഴിഞ്ഞു. മറ്റു വാഹനം ഓടിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണം, ഡി വാഹനത്തിൽ ഏത് വസ്തുവാണ് നിറച്ചിരിക്കുന്നത് എന്ന് പാനൽ ബോർഡിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അപകടം നടന്നാലോ ലീക്കുണ്ടായാലോ ഏത് വസ്തു ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കാൻ കഴിയുമെന്നും ഈ പാനൽ ബോർഡിൽ അറിയാൻ കഴിയും. ഓരോ വസ്തുക്കൾക്കും UN നമ്പർ നൽകിയിട്ടുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. ഈ നമ്പർ പാനൽ ബോർഡിൽ കാണാൻ പറ്റും. മറ്റ് ഡ്രൈവർമാർക്കും ഇതറിയാൻ കഴിയുന്ന ഇപ്പം രണ്ടെന്ന് എഴുതി കാണും. LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, അതിന് LPG എന്ന് എഴുതിയിട്ട് അതിനകത്ത് രണ്ട് നമ്പർ ഇട്ടിരിക്കും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മറ്റിതര ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത്തരം വാഹനങ്ങൾ സൂക്ഷിക്കേണ്ട സുരക്ഷാ വസ്തുക്കൾ എക്സ്പ്ലോസീവ് നിയമത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല വാഹനത്തിൽ രണ്ട് ഡ്രൈവർ വേണമെന്നും പറയുന്നുണ്ട്. അവിടാണ് ഏറ്റവും വലിയ വിഷമം. രണ്ട് ഡ്രൈവർ പോയിട്ട് ഒരു ഹെൽപ്പർ പോലും ഇല്ലാതാണ് ഇത്തരം വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ കാണാൻ കഴിയും, എല്ലാവർക്കും കാണാൻ കഴിയും. കാര്യം ഈ വാഹനം കമ്പനിയിൽ നിന്നും നമ്മളെ ലാഡ് കയറ്റി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുന്നിടം വരെ ഈ വണ്ടി എവിടെ കൊണ്ടിട്ടാലും സുരക്ഷിതമായി വണ്ടിയുടെ കാലുകൊണ്ട്. അത് ഞങ്ങളെല്ലാം പഠിച്ചു വർഷങ്ങൾക്ക് മുതലിട്ടെങ്കിലും പഠിച്ചിട്ടുള്ളത്. കാര്യം ഈ വാഹനം ഇട്ടിട്ട് രണ്ട് പേരുണ്ടെങ്കിൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ പോലും, മറ്റുതര എന്തെങ്കിലും കാര്യങ്ങൾ പോകണമെങ്കിലും ഒരാൾ എപ്പോഴും വാഹനത്തിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണമെന്ന നിയമം. ആ നിയമം നിലനിൽക്കുമ്പോഴാണ് ആരുമില്ലാതെ 10-20 ടയറുകളുള്ള നീളത്തിലുള്ള LPG ബുള്ളറ്റ്, അതായത് LPG ടാങ്കർ വരെ റോഡിൽ കൊണ്ടുപോകുമ്പോൾ വെറും ഒറ്റ ഒരു ഡ്രൈവർ മാത്രമാണ് അത് കൊണ്ടുപോകുന്നത്. ഇതറിയാവുന്നതാണ്, ഇത് നിയമമുള്ളതാണ്. ഈ നിയമം നടപ്പിലാക്കാൻ ഇത് കമ്പനി പോലും ഇതിന് സമ്മതിക്കുന്നില്ല. കാര്യം കമ്പനിയിൽ ഹെൽപ്പർ ഇല്ലാതെ വാഹനം ചെല്ലുമ്പോൾ അവിടെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വണ്ടി ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കമ്പനിയിൽ ആളെ നിർത്തിയിട്ടു മേളിൽ. അവർക്ക് 100-200 രൂപ എടുക്കുമ്പോൾ കമ്പനി ഇയാൾ കയറി മേളിൽ കൂടെ ഫില്ല് ചെയ്യാൻ സഹായിച്ചിട്ട് പിന്നെ വണ്ടി കമ്പനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ ഡ്രൈവറാണ്. 100 കണക്കിന് കിലോമീറ്റർ ദൂരെ ഈ ഒറ്റയ്ക്ക് ഡ്രൈവർ വിടുക. ഈ വണ്ടി വഴിയിൽ ഒരു അപകടമുണ്ടായി, ഒരു ലീക്കുണ്ടായി, ഒരു ടയർ പഞ്ചറായി, ഇല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായി, ആരെങ്കിലും ഒരാളെ വിളിക്കുവാൻ വേണ്ടി ഈ ഡ്രൈവർ പോയി കഴിഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ, ബാക്കി വണ്ടിക്ക് എന്താണ് സുരക്ഷിതത്വം? മനുഷ്യരാ, ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോലും തീപ്പെട്ടി ഉരയ്ക്കാം, ചിലപ്പോൾ ഒന്ന് കറങ്ങാം. LPG തുടങ്ങിയിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ ഇരിക്കുന്ന, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന, വിഷാംശങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് വരെ ഇത്തരം ഒരാളാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പുതിയ ഹാവിലൊരു LPG ബുള്ളറ്റ് അപകടത്തിൽപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? വണ്ടി വാഹനം മറിഞ്ഞു, LPG ലീക്കായിക്കൊണ്ടിരുന്നു. രക്ഷാപ്രവർത്തനം ചെന്നൊരു വാഹനം അവിടെ ചെന്ന് കുറേ ദൂരം ഓഫ് ചെയ്തതിനു ശേഷം പിന്നെ അപ്പോഴത്തേക്ക് ഈ LPG മൊത്തം, നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, മൊത്തം പറന്നു കഴിഞ്ഞു, മൊത്തം പടർന്നു കഴിഞ്ഞു. ഈ സമയത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന വണ്ടി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ സ്പാർക്കിങ്ങിലാണ് ആ വാഹനം മൊത്തം തീപിടിച്ച പ്രദേശം മൊത്തം കത്തിയമർത്തത്. നിരവധി പേരും മരിക്കുകയും ചെയ്തു. എന്താണ് അപ്പം നിരുത്തരവാദിത്തമായിട്ടുള്ള പെരുമാറ്റം? അത്തരം വാഹനത്തിൽ ഒരു ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക്, അല്ലെങ്കിൽ അയാളെ ഈ വാഹനം അലക്ഷ്യമായി കളഞ്ഞിട്ട് പോരുമ്പോൾ ഒരു ആവശ്യമാണ്, അത് നിയമത്തിലുള്ളതാണ്, ആരും അംഗീകരിക്കുന്നില്ല. ഞാൻ ഈയിടെ അറിഞ്ഞതാണ്, എൻ്റെ ഒരു സുഹൃത്ത് USA പോയിട്ട് വന്നപ്പോൾ പറഞ്ഞത്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇതേപോലെ അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ പോകുമ്പോൾ അതിന് പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ പറ്റത്തില്ലായിരിക്കാം, നമ്മുടെ അത് കണക്കില്ല. പ്രത്യേക പ്രൊട്ടക്ഷനോട് കൂടി മുമ്പിൽ പൈലറ്റ് ഉൾപ്പെടെയാണ് ഇത്തരം വാഹനങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. അതുമല്ല, ജനവാസം കൂടിയ മേഖലയിലേക്കുള്ള ഈ വാഹനം പോകാനായിട്ടുള്ള അനുമതിയുമില്ലെന്നാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ നേരിൽ കണ്ടിട്ടില്ല, പക്ഷെ അത് നിയമമാണ്. അതായത് ഒരു വാഹനം നമ്മൾ ജനവാസ മേഖലയിൽ നിന്നും ഏകദേശം 300 മീറ്ററെങ്കിലും മാറ്റിയ പാർക്ക് ചെയ്യാവൂ എന്നുമാണോ എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വേണ്ട, അത്യാവശ്യം വാഹനത്തിനൊരു ഹെൽപ്പർ വേണ്ടേ? എന്തെങ്കിലും ഒരു അപകടം നടത്തി കഴിഞ്ഞാൽ, ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായാലും, ഡ്രൈവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഹായിക്കാനാറുള്ളു. രാവും പകലും ഈ വാഹനം ഓടുകയാണ്. പണ്ട് ഏണ്ട ഒരു 1900 അല്ല, ഒരു 2000 മുമ്പ്, 2005 ക്ഷമിക്കണം, അത് മാറ്റിപ്പോയി. 1992 മുമ്പ് ഇതേപോലെ ഒരു നിയമം വന്നായിരുന്നു. ടാങ്കർ ലോറികൾ, അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ കൊണ്ടുപോകുന്ന വണ്ടി പകൽ ഓടാൻ പാടില്ലെന്ന് RTO ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് എന്നെയാണ് ആലപ്പുഴ വെച്ച് ഞാൻ അത് ടാങ്കർ ലോറി ഓടിക്കുകയാണ് പിടിച്ചത്. പകൽ ഈ വണ്ടി ഓടാൻ പാടില്ല. അത് മാത്രമല്ല വണ്ടിയുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, കളർ അന്ന് കംപ്ലീറ്റ് വണ്ടിയുടെ എല്ലാ മൊത്തം ഓറഞ്ച് നിറമായിരുന്നു. അത് മാറ്റിയിട്ട് ഫ്രണ്ട് മാത്രം, ക്യാബിൻ മാത്രം ഓറഞ്ചും ടാങ്ക് കംപ്ലീറ്റ് വൈറ്റിലാകൂടെ എന്നെ പിടിച്ചു. അന്ന് വെഹിക്കിൾ സൊട്ടി പിടിച്ചിട്ട് പറഞ്ഞ് ഇത്

0: ാണ് അതുകൊണ്ട് നിങ്ങൾ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ കുറേ സംസാരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം ഫൈൻ അടയ്ക്കാതെ വണ്ടി വിട്ടില്ല. ഇത് ഞാൻ സംസാരിച്ചു, കമ്പനിയായിട്ട് സംസാരിച്ചു, മറ്റുദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുത്തപ്പോൾ എക്സ്പ്ലോസീവുകാർ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ 6 മണിക്ക് ശേഷം ഓടാൻ പാടില്ല. എക്സ്പ്ലോസീവിൻ്റെ നിയമങ്ങന ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് പകൽ ഈ വാഹനം ഓടാൻ പാടില്ല. പിന്നെ എപ്പോഴാണ് ഈ വാഹനം ഓടേണ്ടത്? അങ്ങനെ പിന്നെ ചർച്ച ചെയ്ത് ഗവൺമെൻറ്റും ഒക്കെ അതിനകത്തൊക്കെ ഇടപെട്ട് അതിന് ശേഷം താൽക്കാലികമായി അത് പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കട്ടെ. നിർബന്ധിതമായിട്ടും ഇത്തരം വാഹനങ്ങൾ ഹെൽപ്പർ ആവശ്യമാണ്. അത് കമ്പനി പോലും കണ്ണടച്ചിരിക്കുകയാണ്. കമ്പനി ചെന്ന് ലോഡ് ഫില്ല് ചെയ്ത് ആരെങ്കിലും അകത്തോട്ട് അവിടെ ഫില്ല് ചെയ്യാൻ കയറുമ്പോൾ 2 പേരും തന്നെ വേണം. അതിന് അവിടെ കൂലി കൊടുത്താൽ ആളെ ഇപ്പോൾ ഉണ്ട്. ഈ 100, 200, 300, 400 കിലോമീറ്റർ ദൂരെയൊക്കെ ലോഡുമായിട്ട് പോകുന്ന വാഹനങ്ങളുണ്ട്. ഇത് ഒറ്റയ്ക്ക് ഒരു ഡ്രൈവറായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതും അപകടം ക്ഷണിച്ചു വരുന്ന ഒരു പ്രധാന ഘടകമാണ്. അപായ സാധ്യത അനുസരിച്ച് ഏകദേശം 9 രീതിയിലാണ് ഇത്തരം വാഹനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 1 ഇതിനകത്ത് എന്താണ് ആ നമ്പർ കണ്ടാൽ, 2 എന്താണ്, 3 എന്താണ്, ഇതിനകത്തുണ്ടും ഓരോന്നിനും ഓരോ കളർ സിമ്പിൾ, 1 കളർ സിമ്പിളുണ്ട്, 2 ആ കളറിൻ്റെ കോഡുണ്ട്, 3 കളർ കോഡുണ്ട്. പ്രത്യേകം ഞാൻ പറഞ്ഞ പാനൽ ബോർഡിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് ഓടിക്കുന്നവരോ കൊണ്ടു നടക്കുന്നവരോ കൊണ്ട് മാത്രം നടക്കില്ല, അവർക്കറിയാം. പക്ഷെ എനിക്കറിയായിരിക്കും, അതേപോലെ ട്രെയിനിങ് നടന്നവർക്ക് ഏറെക്കുറെ അറിയായിരിക്കും. പക്ഷെ പുറത്ത് നിൽക്കുന്നവർ വിമാനത്തെ കുറിച്ച് ഇത്, ഈ വാഹനം കടന്നു പോകുമ്പോൾ ഈ വാഹനത്തിന്റെ പുറകിൽ പരമാവധി അകലം പാലിക്കുക എന്നുള്ളതാണ് നിയമമാണത്. വാഹനത്തിന്റെ ഈ വാഹനം ഓടിക്കുന്നവർ മുമ്പിൽ നിൽക്കുന്ന വാഹനത്തേക്കായും അകലം പിന്നെ പാലിച്ച് പുറകിൽ നിൽക്കാവുന്നു. അതേപോലെ സൈഡിൽ നിന്നും ഓവർടേക്ക് സമയത്തും എതിരെ വരുന്ന വണ്ടികളും അകലം പാലിച്ച്, കാര്യം ഒരു ചെറിയ തട്ടലിലും മുട്ടലിലും ഒരു സ്പാർക്ക് ഉണ്ടായി തീ പിടിക്കാൻ സാധ്യതയാണ്. അപ്പൊ ഇതൊക്കെ ഇതെല്ലാം പിന്നെയുള്ള ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു. ഈ പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ തീർത്തു പറയുന്നു, ഈ വാഹനങ്ങൾക്ക് ഹെൽപ്പർ, ഡബിൾ ഡ്രൈവർ ഇല്ലെങ്കിൽ ഹെൽപ്പർ അത്യാവശ്യമാണ്, അത്യാവശ്യം. അത് നിയമമാണ്, എൻ്റെ അറിവിൽ അത് നിയമമാണ്, നടപ്പാക്കി പറ്റും. ഇത് മറ്റ് ഞാൻ പറയില്ല, മറ്റിതര രാജ്യങ്ങളിൽ ഇത്രയും സുരക്ഷിത കൊടുക്കുന്നുണ്ടെന്നല്ല, കേരളത്തിൽ ആ ഒരു സുരക്ഷിത ഇല്ല. എവിടെ വേണേലും യഥേഷ്ടം കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഒരു ഡ്രൈവർ മാത്രമാണെങ്കിൽ ഇട്ട് അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, കിലോമീറ്റർ ഓടിയും ഭക്ഷണം കഴിക്കണ്ടേ, അവർക്ക് ദിനചര്യയ്ക്ക് വിലമ്പ് പോകേണ്ടി വരും. ഈ സമയത്ത് ഈ വാഹനത്തിൻ്റെ ചുറ്റിൽ കറങ്ങുന്ന ചിലപ്പം എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ബുദ്ധിപൂർവ്വം സംഭവിച്ചവർ കാണാം, ചിലപ്പോൾ സമൂഹത്തിൻ്റെ നശിപ്പിക്കാൻ വരുന്ന മറ്റൊരു ഭാഗം കാണാം, ചിലപ്പോൾ ഈ വണ്ടിയിൽ എന്തെങ്കിലും ഉപദ്രവം കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർ പിന്നെ അത് വേറെ ഒരു ഇതൊക്കെ അന്ന് പഠിപ്പിക്കുന്നുണ്ട്, അതിനോട് നീണ്ടു പോകുന്നില്ല, അത് ഞങ്ങളെ പഠിപ്പിച്ച കൂട്ടത്തിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ളവർ എന്തെങ്കിലും ഒരു ഈ വാഹനത്തിൻ്റെ അടുത്ത് ഇത് കാണിച്ചു കഴിഞ്ഞാൽ മൊത്തം ആ പ്രദേശം മൊത്തം നശിക്കും. എൻ്റെ ഒരു അറിവനുസരിച്ച് ഞാൻ പറയുന്നത്, കൃത്യമായും ഈ ഇത്തരം വാഹനങ്ങളിൽ ഇത് പിന്നെ നിയമം ഈ നിയമം നടപ്പാക്കണം, ഹെൽപ്പറുമായിട്ടുള്ള നിയമങ്ങൾ. അത് രണ്ടാമത് ഇത്തരം വാഹനങ്ങളുടെ സുരക്ഷിതത്വത്തിന് റോഡിൽ വീണുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്.
1: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
1: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തരം വാഹനങ്ങളിലുള്ള അപായ രീതിയിൽ കുറിച്ച് ഞാൻ കളർന്നെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു. അതിൻ്റെ വ്യക്തതയെ ഒന്നുകൂടെ ഞാനത് വ്യക്തമാക്കുകയാണ്. സ്ഫോടക വസ്തു കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ നിറം ഓറഞ്ച് കളറായിരിക്കും. അഗ്നിബാധ ഉണ്ടാക്കുന്നത് ചുവപ്പ് കളറായിരിക്കും. വെള്ളത്തിൽ പ്രതികരിക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ കയ്യിലെ സിമ്പൽ നീല കളറായിരിക്കും. ഓക്സീകരിക്കുന്നത് മഞ്ഞ കളറായിരിക്കും. വിഷം രോഗം പരത്തുന്നത് വെള്ള കളറായിരിക്കും. ആണവ പ്രസവം സൃഷ്ടിക്കുന്നത് മഞ്ഞയും വെള്ളയും. തുരുമ്പ് പിടിക്കുന്നത് കറുപ്പും വെള്ളയും. ഇത് വണ്ടിയുടെ മൊത്തത്തിലുള്ള കളറല്ല. ഇതിനകത്ത് കൊടുക്കുന്ന ഈ പാനൽ ബോർഡിനകത്ത് കൊടുക്കുന്ന കളർ വളർക്കേണ്ട, അത് എല്ലാവർക്കും ഉദ്യോഗസ്ഥരും മനസ്സിലാക്കിയിരിക്കണം. കാര്യം ഈ വണ്ടി ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ മറ്റൊരു അപകടം കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഫയർഫോഴ്സ് ആയാലും അവർക്കറിയായിരിക്കും, ഫയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും മറ്റു തരം ആൾക്കാരും അവിടെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ തീ പടരുന്ന വസ്തുക്കളുണ്ട്. വെള്ളം

ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീ പടരുന്ന വസ്തുക്കളും. അപ്പൊ ഏതാണെന്ന് ഈ പാനൽ ബോർഡ് മനസ്സിലാക്കി വേണം അതിന് പ്രതിരോധം ഏർപ്പെടുത്താൻ. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കുള്ള അവയർനെസ് ഈ ഏറെക്കുറെ ഞാൻ ഈ പറഞ്ഞ കണക്ക് മറ്റുള്ള ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയണം. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, അത് ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നു. പണ്ടത് രണ്ട് ഫോം തമ്മിൽ ലയിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നൊരു ഒരു ഫോമായിരുന്നു. ഫോം കൊണ്ട് ഫയറിനെ അവ ഓക്സിജൻ നഷ്ടപ്പെടുത്തി ഇല്ലാതാക്കുന്നു. ഇപ്പം DCP എന്ന ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് എത്ര വാഹനങ്ങളുണ്ട്, ടാക്സികളിൽ പോലും കാറുകളിൽ പോലും ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ചെയ്യണോ വെക്കണോ എന്നാണ് നിയമം. ഇത് എത്ര വാഹനങ്ങളുണ്ട്, നമ്മുടെ KSRTC ഉൾപ്പെടെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, താടോട്ട് എടുത്തു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ബസ് എടുത്തില്ല, ഏത് വാഹനത്തിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ട്? നിയമമല്ലേ, ഒരു ആവറേഞ്ച് നടപ്പാക്കണ്ടേ? ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളമോ മറ്റിതര വസ്തുക്കളോ കിട്ടാത്തൊരു സ്ഥലത്താണ് ഈ ഡ്രൈവർക്ക് അല്ലെങ്കിൽ അതിനകത്ത് ജീവനക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനെപ്പറ്റി. അതുണ്ടായാൽ മാത്രം പോലെ അതിനെപ്പറ്റി പരിചയം വേണം, പരിജ്ഞാനം വേണം, പഠിപ്പിച്ചിരിക്കണം. ഈ സാധനം ഉണ്ടെങ്കിൽ ഒരു വലിയ ഫയറിനെ ഒരുപക്ഷെ അത് വ്യാപിക്കാതെ നിർത്താൻ കഴിയും. അപ്പം ഇത്തരത്തിലുള്ള കുറേ കാര്യം, ഇത് മോട്ടോർ വാഹനവുമായിട്ട് നിയമപ്പെട്ട ഞാൻ ഇത്രയും കൃത്യമായിട്ട്, ബാക്കി അതിൻ്റെ രീതിയിൽ പോകും. അപ്പം ഇത്തരം കാര്യങ്ങൾ ഈ അസാഡസ് ഗുഡ്സ് കൊടുക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷിതത്വത്തിൽ അതിനകത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായി നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പം ഇത്തരം വാഹനങ്ങളിൽ വേറൊരു കാര്യം കൂടെ അവർ ചെയ്യുന്നുണ്ട്. കാര്യം ഈ അസാഡസ് ഗുഡ്സ് കൊടുക്കുന്ന എല്ലാ വാഹനങ്ങളിലും എമർജൻസി നമ്മൾ വിളിക്കേണ്ട നമ്പറുകൾ അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പെട്രോളിയം കമ്പനിയുടെ, ഫയർഫോഴ്സിൻ്റെ, മറ്റു തരം നമ്പറുകൾ അതിനകത്ത് പ്രദർശിപ്പിച്ചു. പാനൽ ബോർഡ് നമുക്ക് നോക്കിയാൽ കാണാം, അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു അപകടം, ഇപ്പം ഞാൻ തന്നെ റോഡേ പോകുമ്പോൾ ഇത്തരം വണ്ടി ഒരു അപകടം ഉണ്ട് കഴിഞ്ഞാൽ, എനിക്ക് ഈ നമ്പർ നോക്കിക്കൊണ്ട് ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ പോലീസായാലും ഫയർഫോഴ്സ് ആയാലും അറിയിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വലിയ അപകടം ചെറുതാക്കാൻ കഴിയും, പെട്ടെന്ന് അവർക്ക് ബന്ധപ്പെടാൻ കഴിയും. അപ്പം ഇതുമൊക്കെ എന്താണ് മോട്ടോർ വാഹന നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് പാഠവിഷയമാക്കി മാറ്റണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ രീതിയിൽ ഇവിടെ ചാത്തന്നൂരൊക്കെ അവിടെ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ട്. അതേപോലെ കൊല്ലത്ത് തന്നെ നമ്മുടെ എടപ്പാളിൻ്റെ ഒരു സബ് എന്നുള്ള രീതിയിൽ കൊല്ലത്ത് നമ്മൾ RTO ഡിപ്പാർട്ട്മെൻറ്റും മറ്റിതെല്ലാവരും ചേർന്ന് ട്രെയിനിങ് സെൻ്റർ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഒരു പാഠവിഷയത്തിൻ്റെ രീതിയിൽ ഇത്തരം കാര്യങ്ങളവിടെ ഒരു ട്രെയിൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇത്രയും അവർ അനുസരിച്ചില്ലെങ്കിലും നമ്മൾ റോഡിൽ യാത്ര ചെയ്യുന്നവരെ വേണ്ട, നമുക്ക് വേണ്ട ഡ്രൈവേഴ്സ് അല്ലെ വാഹനം ഓടിക്കുന്നവർക്ക് ഒരു പരിധിവരെയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നിരവധി അപകടങ്ങൾ ഈ പറയുന്ന കണക്ക് ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിക്കുക എന്നുള്ളത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു പരമാവധി ശ്രദ്ധ വരച്ചാൽ ഒരു പരിധിവരെ അപകടം നമുക്ക്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നമുക്ക് ഒഴിവാക്കാൻ കഴിയും, നമുക്കതേ കഴിയും. അതുപോലെ തന്നെ ഇത്തരം വാഹനങ്ങൾ റോഡിലൊരു ഒരു ബ്ലോക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു അപകട സാധ്യത ഉണ്ടായാൽ, അല്ലെ മുമ്പിൽ നിന്നും വണ്ടി പിന്നെ മറ്റൊരു തടസ്സമുണ്ടായി തിരിഞ്ഞു പോകണമെങ്കിൽ, ഒരു ഹെൽപ്പർ ഇല്ലാത്ത ഇത്രയും നീളമുള്ള വണ്ടി എങ്ങനെ നമുക്കൊരു ഡ്രൈവർക്ക് പുറകോട്ടെടുത്ത് തിരിക്കുവാനോ അല്ലെങ്കിൽ ആ റോഡിൻ്റെ അപകടാവസ്ഥയിൽ നിന്നും മാറ്റുവാനോ കഴിയില്ല. കാര്യം പുറകോട്ടെടുത്താൽ തൊട്ട് പുറകിൽ അടുത്ത വാഹനം ചേർന്ന് നിൽക്കുമായിരിക്കും, സൈഡിൽ ചേർന്ന് നിൽക്കുമായിരിക്കും. ഡ്രൈവർക്ക് ആകപ്പാട് കിട്ടുന്ന ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ആ സൈഡ് വ്യൂ മിററിലുള്ള സെൻറ്റർ കിട്ടില്ലല്ലോ. അപ്പം ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ഡ്രൈവർ മാത്രമാകുന്നത് പോകുന്നത് ടാങ്കർ ലോറിയിൽ പോലും പൂർണ്ണമായി ഒഴിവാക്കണം. ഒരു കാരണവശാൽ ഒരു ബ്ലോക്ക് എന്നാൽ പോലും ഈ വണ്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ മറ്റൊരാളുടെങ്കിലും സഹായം തേടേണ്ടി വരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ ഒരു വിധി ഞാൻ പത്രത്തിൽ വായിച്ചു. അതിൽ പ്രധാനപ്പെട്ടമായ അതിൽ പറഞ്ഞിരിക്കുന്ന, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്, റോഡ് സൈഡിലെ അനധികൃത പാർക്കിങ്ങിൽ ഇത് പരിപൂർണമായും ഒഴിവാക്കണമെന്നാണ്. ഇത് നമ്മളെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. കാര്യം ഇന്ന് നമ്മൾക്കറിയാം, ചെറിയ ഇട റോഡിൽ പോലും വാഹനങ്ങൾ വീട്ടിനകത്ത് ഇടാൻ സൗകര്യം ഉണ്ടെങ്കിൽ വാഹനം റോഡിലിട്ടേക്കുവാണ്. അതേപോലെ വരുന്നവർ വരുന്നിടത്ത് വണ്ടി ഇട്ട് ലോക്ക് ചെയ്ത് നേരെ അപ്പോഴേ പോവുകയാണ്. ഇത് സ്ഥിരം കാണാൻ കഴിയുന്നുണ്ട്. ഞാനത് പലരും ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, പക്ഷെ പറയുമെന്നല്ലാതെ ഇതിന് ഒരു പ്രയോജനമുണ്ട്. പറയുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങൾ ഫൈൻ അടിക്കുന്നുണ്ട്, ഞങ്ങൾ ഫൈൻ ചെയ്യുന്നുണ്ട്. ഫൈൻ അടിച്ചുകൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരമാകുമോ? കാര്യം വേണ്ട, 1.5 കോടിയോളം വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. 1.5 കോടിയോളം വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഇന്ന് ഇടുന്ന വണ്ടിയല്ലല്ലോ നാളെ ഇടുന്നത്. അപ്പം ഇതിന് അറിയിപ്പുകൾ കൊടുത്ത് അവയർനെസ് കൊടുത്ത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ആ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്ന ആ അത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ശ്രമിക്കുക. അപകടം നടക്കുമ്പോൾ അല്ല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അപകടം നടന്നതിനെ കുറിച്ച് കുറേ ചർച്ചകളും നടത്തും. കുറച്ച് ദിവസം യാതൊരു പരിഹാരവുമില്ലാതെ പഴയ പോലെ അപകടം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചർച്ചകൾ ചെയ്യുന്നു, അങ്ങനെ ആയിരുന്നു വണ്ടി ബ്രേക്കില്ലായിരുന്നു, ടയറില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതാണ് ഡ്രൈവറുടെ അപാകത.

0: ഡ്രൈവർ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കും. എവിടായാലും മാധ്യമങ്ങളായാലും മറ്റേതായാലും ഹൈലൈറ്റ് നിന്നതിന് ശേഷം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അതും മറന്നു പോകുന്നു. വീണ്ടും ഒരു ശാശ്വതം പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല. അപ്പം ഇന്ന് റോഡിൽ എനിക്ക് പറയാനുള്ള ഇന്ന് റോഡ് അപകടങ്ങൾ ഇന്ന് പൊലിഞ്ഞത് അല്ലെങ്കിൽ ഇന്ന് പൊലിയുന്ന ദീപം മറ്റൊരാളുടേതാവുക. പക്ഷെ ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ വാഹനം ഓടിക്കുന്ന ഡ്രൈവറായാലും ഞാൻ ചിന്തിക്കേണ്ടത് നാളെ എൻ്റെയും ആകാം. ഈ റോഡിൽ പൊലിയുന്ന ജീവിതം എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളുടെ ആകാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അപകടം നമുക്ക് രക്ഷപ്പെടുത്താൻ, അപകടത്തിൽ നിന്നും ജനങ്ങളെ അല്ലെങ്കിൽ അപകടം മൂലമുണ്ടാകുന്ന കഷ്ടതകളിൽ നിന്നും പാവം ജനങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഇത് എല്ലാം തികഞ്ഞ പോലെ നല്ലതായി പറയുന്നത്, അപകടം എല്ലാവർക്കുമുണ്ട്, എനിക്കും ഉണ്ടായിട്ടൊന്നല്ല, റോഡിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ ഇതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതൊരു പാഠവിഷയമാക്കിക്കൊണ്ട് തന്നെ എടുത്ത് ഇതിനെപ്പറ്റി എന്തൊരു കാര്യം കിട്ടുന്നാലും നമ്മളതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കിട്ടുന്ന ചില കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. അതിനാൽ ഞാൻ ഇവിടെ നിർത്തുന്നു. അതിൽ എനിക്ക് പറയാൻ അവസാനമായി പറയാനുള്ളത്, ഒരു ജീവൻ പോലും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നിയമലംഘനം കൊണ്ടോ അല്ലെങ്കിൽ നടപ്പാക്കേണ്ടവരുടെ അപാകത കൊണ്ടോ ഉണ്ടാവരുതെന്നാണ് ഏറ്റവും വലിയ ഒരാഗ്രഹം. കൊല്ലത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കിതിനു വേണ്ടി ചെയ്യാനുണ്ട്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിന്റെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർ നടപ്പാക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ഇതുവരെ എൻ്റെ ഈ എളിയ സംസാരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തെറ്റുകളും കുറ്റങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം. എൻ്റെ അറിവ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മറ്റാരെയോ വേദനിപ്പിക്കാനോ അല്ല ഡ്രൈവേഴ്സിനെ വേദനിപ്പിക്കാനോ അല്ല പറയുന്ന, രാജ്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, വരുന്ന തലമുറയ്ക്കിന് വേണ്ടി ഒരു അപകടം ഉണ്ടാകുമ്പോൾ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ നാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് വാഹനം ഓടിക്കുന്നവരും കാൽനടക്കാരും മറ്റുള്ളവരും മറ്റുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുള്ള ഒരു പരിധിവരെ ഇത് നമുക്ക് ഒരു പരിഹാരം കാണാൻ കഴിയും. വിദ്യാലയങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസങ്ങളും ഒരു പീരീഡ് ഉണ്ടാക്കി ഇതിന് ബന്ധപ്പെട്ടവർ ഒരു പീരീഡ് ഉണ്ടാക്കിക്കൊണ്ട് ആ വിദ്യാലയങ്ങൾ പോലും കൊച്ചിലെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീർച്ചയായിട്ടും പരിഹാരം. ഇനിയും അടുത്ത് സ്കൂൾ തുറക്കുന്ന സമയമാണ്. സ്കൂൾ ബസ്സുകളുടെ പ്രശ്നങ്ങളുണ്ട്, ബസ്സിൻ്റെ കണ്ടീഷൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഈ ഇനി അടുത്ത ഒരു മാസത്തിനകത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ മുൻകൂട്ടി സമയമാകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിറങ്ങി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ വണ്ടി അങ്ങനെ ആയിരിക്കണം വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിരിക്കണം ഡ്രൈവർ അങ്ങനെ ആയിരിക്കും പറയാതെ ഇച്ചിരി മുൻകൂട്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിൽ പോലും ഇതൊരു പാഠവിഷയത്തിൻ്റെ ഭാഗമായി പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ പോലും സ്കൂളിലെ അധ്യാപകരും പ്രഥമ അധ്യാപകരും ചേർന്നുകൊണ്ട് ഇത് നമ്മളെ ഒരു നാടിൻ്റെ ആവശ്യമാണ്, നാളെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്, വളർന്നു വരുന്ന തലമുറയുടെ ആവശ്യമെന്ന് കരുതിക്കുന്ന ഒരു പരിധിവരെ ഇതിന് ഒരു പരിഹാരം കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അത്തരം കാര്യങ്ങളിൽ എന്നാൽ കഴിയുന്ന എന്താണ് അവയർനെസ്സിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർ നടപ്പാക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഇന്ന് ഇവിടെ എനിക്കറിവുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരം തന്ന റേഡിയോ സാന്ത്വനം 90.4 എല്ലാ പ്രവർത്തകർക്കും, വിശിഷ്യ ഇതിൻ്റെ ഡയറക്ടർ ശ്രീ എന്നപിള്ള സാർ അവർക്കും, അതേപോലെ തന്നെ റെക്കോർഡിംഗ് സമയത്തും അല്ലാതെയും ഇവിടെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരും എല്ലാമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേരിൽ ഒരു എന്നെ ഏറ്റവും ഇതിനെ കൂടുതൽ ആകർഷിച്ചത് ഈ പ്രസ്ഥാനം ഇന്ന് നിരവധി പേരുടെ, കരയുന്നവരുടെ, വിഷമിക്കുന്നവരുടെ, രോഗികളുടെ കണ്ണുനീരൊപ്പുന്ന ഒരു മഹാ പ്രസ്ഥാനമാണ് റേഡിയോ സാന്ത്വനം 90.4 പാലിയേറ്റീവ് കെയർ സെൻ്റർ. ഞാൻ പല കാര്യങ്ങളിലും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മൾക്കൊന്നും അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നില്ല. അത് അങ്ങേയറ്റം നിലനിന്നുകൊണ്ട് ഇനി ഉള്ള എന്താണ് സാധാരണക്കാരനെ കരയുന്നവൻ്റെ കണ്ണീരൊപ്പുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാ പ്രവർത്തകർക്കും ആയിരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡ്രൈവർമാർ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും KSRTC മുൻ വെഹിക്കിൾ സൂപ്പർവൈസറും ട്രെയിനറുമായ ശ്രീ അബ്ദുൽ സലീം പങ്കുവച്ച വാക്കുകൾ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: കേൾക്കാം, ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
3: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.

0: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
0: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: വ്യക്തമാർന്ന
1: അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: on your favorite radio, Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് വിശേഷങ്ങളുമായി ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
3: പാർവതി,
2: നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ഹരിപ്രസാദ്. അപ്പോൾ പാർവതി, നമ്മുടെ ഇത്തിരി നേരത്തിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി നല്ലൊരു വെൽക്കം ഞാൻ ചെയ്യുകയാണ്.
3: അപ്പോൾ
2: ഇന്ന് നമ്മളോടൊപ്പം പാർവതിയാണ് ഉള്ളത്. അപ്പോൾ പാർവതി ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പറയാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാണ്, 8848558785. ഈ ഒരു നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് അയച്ചോളൂ. നമ്മൾ നല്ല രസകരമായിട്ടുള്ളൊരു കുസൃതി ചോദ്യമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതിന് മുൻപ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലേ, ഇന്നത്തെ ദിവസത്തിനൊരു സ്പെഷ്യാലിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്.
3: അതെ, ഇന്ന് എല്ലാവർക്കും അവധിയാണല്ലേ. എന്താണ് കാര്യം? ഇന്ന് ബലിപ്പെരുന്നാളാണല്ലേ. അതെ, സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും തിരുനാളായ ബലിപ്പെരുന്നാളിൻ്റെ മനോഹര രാവിലേക്ക് നമ്മുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നമ്മൾ നേരുന്നു.
2: അതെ, നല്ല എല്ലാ പ്രിയപ്പെട്ടവരും അതിൻ്റെ ആ ഒരു ആഘോഷ നിറവിലായിരിക്കും, അല്ലേ. തീർച്ചയായും ഈ ഒരു ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു മതപരമായിട്ടുള്ള ആ ഒരു രീതിയിലൊന്നും പോകാതെ തന്നെ എല്ലാവരും ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ത്യാഗത്തിൻ്റെയും ഒരു സ്മരണയുടെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു

0: ആഘോഷം കൂടിയാണ്. അപ്പം അത് നമ്മൾ ഓർക്കുകയാണല്ലേ, ഈ ഒരു ദിവസം നമ്മൾ ഓർക്കുകയാണ്, ആ ഒരു ത്യാഗം എല്ലാവരും ഓർക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ന് എല്ലാവരും രസമായിട്ടൊക്കെ അടുക്കളകളൊക്കെ വളരെ സജീവമായിട്ട്, ഇപ്പം തന്നെ ഈ പറയുമ്പോൾ തന്നെ നല്ല നെയ്ച്ചോറിൻ്റെയൊക്കെ മണമാണ് അല്ലേ.
1: എനിക്ക് ബിരിയാണിയുടെ മണമാണ് എനിക്ക്.
0: അതെ. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഒരു ദിവസമാണ്. ഭക്ഷണം റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും പ്രത്യേകിച്ചും ഈ ആഘോഷങ്ങൾക്കൊക്കെ വെറൈറ്റി ഫുഡൊക്കെയാണ്. നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ സർക്കിളിലാണെങ്കിലും ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ അവർ വിളിക്കും, ക്ഷണിക്കുന്ന ടൈമിൽ നല്ല രസമുള്ള ഫുഡാണ് അവർ നമുക്ക് വേണ്ടി തരുന്നത്.
1: അങ്ങനെ വല്ല ക്ഷണവും കിട്ടിയിട്ടുണ്ടോ?
0: ഇതുവരെ ഇല്ല,
1: പെട്ടെന്ന് കിട്ടട്ടെ.
0: അതെ. അപ്പം എന്തായാലും എല്ലാ പ്രിയപ്പെട്ടവരും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബലി പെരുന്നാൾ ആഘോഷിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും ഒരു നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ. അതിനുശേഷം നമുക്ക് തിരികെ എത്താം. ബലി പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ മനോഹരമായൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പാർവതി, നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ഹരിപ്രസാദ്. അപ്പോൾ ബലി പെരുന്നാളിൻ്റെ മനോഹരമായിട്ടുള്ള ആഘോഷങ്ങളും അതിൻ്റെ ഓർമ്മ പുതുക്കലുമായിട്ട് ഇങ്ങനെ ഈ ഒരു ദിവസം കടന്നു പോവുകയാണ്. അപ്പോൾ എല്ലാവരും മനോഹരമായിട്ട് തന്നെ അത് ആഘോഷിക്കുമെന്ന് ഒരിക്കൽ കൂടി പറയാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അയക്കാം. എല്ലാവരും ഒരു എന്താ പറയുക, ആഘോഷത്തിൻ്റെ ഒരു നിറവിലായിരിക്കുമല്ലോ. അപ്പോൾ വീട്ടിൽ ഫുഡാണെങ്കിലും എല്ലാവരും ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടുന്നൊരു രസമാണ്. അപ്പോൾ അങ്ങനെ കൂടി ഗ്യാങ്ങായിട്ടൊക്കെ നിൽക്കുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനി അങ്ങനെയൊന്നും ഇല്ല, ചിലർ പറയുന്നതാ ഈ ഒരു ദിവസം ഉണ്ടെന്ന് ഇപ്പം പറയുമ്പോഴാണ് ഓർക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. പല ആഘോഷങ്ങളുടെ പേരുകൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് ആ ഇന്ന് ഇങ്ങനെ ഒരു ദിവസമാണ് എന്നൊക്കെ ഓർക്കുന്നത്.
1: അതെ, അല്ല, എനിക്ക് തോന്നില്ല അങ്ങനെയാണ്, കാരണം ഇന്ന് എല്ലാവർക്കും അവധിയാണ്.
0: അതെ,
1: അതെ, എല്ലാവരും അടിച്ച് പൊളിയിലാണ് ഇന്ന് എല്ലാവരും.
0: തീർച്ചയായും
1: നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ പകുതി തണുത്തിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ്.
0: യെസ്, അപ്പോൾ ആഘോഷത്തിൻ്റെ നിറവിൽ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി അതിനെ അതൊക്കെ കഴിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ഓർക്കണം അല്ലേ. അപ്പോൾ ഓർക്കണം എന്ന് കൂടി പറയാണ്,
1: ഞങ്ങളെയൊക്കെ ഓർക്കുക.
0: ഓക്കെ, ഓർത്ത് കഴിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവർ പറയുമ്പോൾ തന്നെ ആ ഒരു ബിരിയാണിയുടെയൊക്കെ മണമൊക്കെ നമ്മുടെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തുകയാണ്. എന്തായാലും മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കാലവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ. വേനൽ മഴയൊക്കെ കഴിഞ്ഞിട്ട് കാലവർഷത്തിലേക്ക് ഇതാ കടക്കാൻ പോവുകയാണ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കാലാവർഷ, അതായത് ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ട്. അത് മാത്രമല്ല, കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതായിട്ടും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതായിട്ടും ഒരു റിപ്പോർട്ട് നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരും ആ ഒരു അലേർട്ടൊക്കെ മനസ്സിലാക്കി തന്നെ മൂവ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് മഴയൊക്കെ ശക്തമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു റിപ്പോർട്ട്.
1: അതെ, എല്ലാവരും സുരക്ഷിതമായി ആഘോഷിക്കുക അല്ലേ. യാത്രകളൊക്കെ സുരക്ഷിതമായിരിക്കുക, മഴയുണ്ട്, അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിരിക്കുക.
0: അതെ,
1: അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ മഴയല്ലേ, മഴയത്ത് ഇപ്പോൾ ഇനിയിപ്പം ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തത്തിൻ്റെയൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസിന് 4 തരത്തിലുള്ള വകഭേദമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓൾറെഡി ഡെങ്കിപ്പനി വന്നു, ഇനി വരില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഡെങ്കിപ്പനി ഇനിയും വരാം, അത് മരണ സാധ്യതയ്ക്ക് വരെ ചാൻസ് ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അപ്പോൾ രോഗവ്യാപനം തടയുന്നതിനായിട്ട് വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക, പരിസര ശുചിത്വം ഉറപ്പാക്കുക, തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നമുക്ക് തന്നിട്ടുണ്ട്.
0: തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, ഇന്ന് സ്ത്രീ ആരോഗ്യ പ്രവർത്തന ദിനമാണ്. അതായത് നമ്മളെപ്പോഴും വീട്ടിലെ സ്ത്രീകളുടെ കാര്യം മെയിനായിട്ട് പറയുന്ന ഒരു ടൈമിൽ, എന്താ പറയുക, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാനാണെങ്കിലും പേരൻസിനെ നോക്കാനാണെങ്കിലും ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരും നോക്കാൻ നമ്മൾ വില്ലിംഗ് ആണ്. പക്ഷേ പലപ്പോഴും ഈ സ്ത്രീകൾക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ അവർ തന്നെ തയ്യാറാവുന്നില്ല. നമ്മൾ അവരെ തന്നെ പറയുകയാണ് കാര്യം, പിന്നെ കാണാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന കേസാകുമ്പോൾ സമയമില്ല, അല്ലെങ്കിൽ വീട്ടിൽ ജോലികളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുന്നു. ഒരു വോക്കിംഗ് വുമൺ ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായി പോകും. പക്ഷേ പിന്നീട് വരുമ്പോൾ പല സിറ്റുവേഷനും അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട്. പ്രത്യേകിച്ചും ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലുകൾക്കും അങ്ങനെയുള്ള ക്ഷയങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ ഒരു കുറേ നാളുകൾക്ക് ശേഷം ഇത് മനസ്സിലാക്കപ്പെടുമ്പോൾ ഇത് ചികിത്സിച്ച് മാറ്റാൻ, ഭേദമാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ദിവസമാണ് ആരോഗ്യ പ്രവർത്തനം, അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അത് ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ക്ലിനിക്കിലൊക്കെ പോയിട്ട് തന്നെ മെഡിസിനൊക്കെ വാങ്ങുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ടെസ്റ്റൊക്കെ നടത്തുക എന്നുള്ളതിന് ഫോക്കസ് ചെയ്യുന്നൊരു ദിവസമാണ് ഇന്ന്.
1: അതെ, സ്ത്രീ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം, അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വുമൻസ് ഹെൽത്ത്. ആരോഗ്യം എന്നത് ശരീരം മാത്രമല്ല, മനസ്സിൻ്റെ ആരോഗ്യം കൂടി ഉണ്ടല്ലേ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ അമ്മമാരായാലും സഹോദരിമാരായാലും ആരായാലും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കുട്ടിക്ക് സുഖമില്ല, അല്ലെങ്കിൽ അച്ഛന് അമ്മയ്ക്ക് അനിയന് സുഖമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എനിക്ക് സുഖമുണ്ടോ എന്നാരും തിരക്കാറുമില്ല, ആരും അന്വേഷിക്കാറുമില്ല. അല്ലേ, വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെ.
0: അവരെ തന്നെ പറയാണ്, നമ്മൾ തന്നെ നമ്മുടെ സെൽഫ് കെയർ ആണെങ്കിലും നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രോപ്പറായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ ഡെഫിഷ്യൻസി സംഭവങ്ങളൊക്കെ മെയിൻലി എല്ലാ സ്ത്രീകൾക്കും വരുന്നൊരു പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു 30+ ഒക്കെ ആവുന്ന ടൈമിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള ചികിത്സകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട്, ആ ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് നോക്കാം എന്നുള്ളത് കൂടിയാണ് അല്ലേ. അപ്പോൾ അതിന് ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടുതലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഫുഡ് ഹാബിറ്റ് ആണെങ്കിലും നമ്മുടെ രീതികളാണെങ്കിലും, ഇന്നിപ്പോൾ ലേറ്റ് ആയിട്ട് എണീക്കുന്നതും താമസിച്ച് ഉറങ്ങുന്നതും അതൊക്കെ നമ്മുടെ ഒരു സൈക്കിളിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് വരാനുള്ള ഒരു ശ്രമത്തിലേക്ക്, അല്ലെങ്കിൽ അതിനുള്ള ഇന്ന് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇതിനൊരു ഓർമ്മപ്പെടുത്തൽ നൽകുക എന്നുകൂടി പറയുകയാണ്.
1: സ്ത്രീ ആരോഗ്യ പ്രവർത്തന ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങാം. അതായത് ഇന്ന് നമ്മുടെ അമ്മയോടോ സഹോദരിമാരോടോ ഒക്കെ ചോദിക്കാം, നിങ്ങൾ എങ്ങനെയുണ്ട്, നമുക്കൊരു റുട്ടീൻ ചെക്കപ്പ് ഒക്കെ നടത്തിയാലോ, അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു ഔട്ടിനൊക്കെ കൊണ്ടുപോവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് എന്താണ് ആവശ്യം എന്ന് നമുക്കിന്ന് തിരക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കരുത്. ഇന്നേ ദിവസം, അതായത് ഇന്ന് ഈ ഒരു ദിവസത്തിൽ തന്നെ അത് തുടങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി മുതൽ എല്ലാ മാസവും, അല്ലെങ്കിൽ പറ്റുന്ന പോലെ ഒരു 6 മന്ത്സ് കൂടുമ്പോഴെങ്കിലും നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ അവരുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഒരു റുട്ടീൻ ചെക്കപ്പ്. കാരണം ഒരുപാട് ഹോർമോണിങ് ഇൻബാലൻസിങ്ങിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ PCOD അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
0: PCOD PC അതിന്റെ ഫോർമാറ്റ് ഒക്കെ ഇപ്പോൾ നോർമലൈസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ PCOD എന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ഭയപ്പെടുന്ന ഒരു സംഭവമാണല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ PCOD ഉണ്ടെന്ന് നേരത്തെ തന്നെ അറിയുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഹാബിറ്റ് ഒക്കെ ആണെങ്കിലും കുറച്ചൊക്കെ മാറ്റി വെച്ച് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ശരീരത്തെ ആണെങ്കിലും മനസ്സിനെ ഒക്കെ ആണെങ്കിലും ശ്രദ്ധിക്കാൻ തുടങ്ങും. ഈ PCOD മെയിൻ പ്രശ്നമാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നു, സ്ട്രെസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഈ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ, അതിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു, നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഹെൽത്തി ഹാബിറ്റിലേക്ക് പോവുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ ഒരു റൂട്ടിൽ കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക അല്ലേ. ഇത് വലിയൊരു രോഗമാണ് എന്ന രീതിയിൽ ഫോക്കസ് ചെയ്യാതെ അതിനെ വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ വലിയൊരു റേഞ്ചിലേക്ക് പോകുമ്പോൾ അത് വലിയ, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും മറ്റ് നമ്മുടെ എന്താ പറയുക, ആ ഒരു സൈക്കിളിനെ ആണെങ്കിലും ബാലൻസിനെ ആണെങ്കിലും തെറ്റിക്കാൻ വളരെ വലിയൊരു രീതിയിലേക്ക്, ലക്ഷണത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ചെറിയ ചെറിയ അസുഖങ്ങളെയും ഇത് നിസ്സാരം എന്ന രീതിയിൽ മാറ്റി വയ്ക്കാതിരിക്കുക. അപ്പോൾ നേരത്തെ പാർവതി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്കിന്നിലൊരു പ്രശ്നം വരുന്നു, നമ്മുടെ ഓർഗൻസിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നു, അതിനൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചികിത്സിക്കുകയാണെങ്കിലും അതിൽ പോകാനാണെങ്കിലും ഒരു ഓക്കെ പോകാം, ഇന്ന ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ ഉള്ളു. പക്ഷേ നമ്മുടെ മനസ്സിന്, ഇച്ചിരി സുഖമില്ല എന്ന് പറഞ്ഞാൽ അത് പുറത്തു പറയാൻ നമുക്കൊരു പേടിയാണ്, അയ്യോ നമ്മൾ തെറ്റിദ്ധരിക്കുക. പക്ഷെ അങ്ങനല്ല, അതും നമ്മൾ വളരെ സാധാരണമായിട്ട് കാണുക അല്ലേ. നമ്മുടെ ശരീരത്തിനൊരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടറിനെ കണ്ട് ചികിത്സിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകുക എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അതെന്തോ ഒരു തെറ്റ് എന്ന രീതിയിലാണ് കണ്ടിരുന്നത്.
1: കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായിട്ട് ആരും കാണണ്ട. നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാം, അതിനായി ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൗൺസിലിംഗ് എടുക്കുകയാണ്, എനിക്ക് വേറെ അസുഖമാണ് എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കുക.
0: അതെ, ഇൻ കേസിൽ നമ്മളൊരു കൗൺസിലിങ്ങിന് പോയി ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ട് പറയുമ്പോഴൊക്കെ യെസ് ഞാനൊരു കൗൺസിലിങ്ങിന് പോയി, എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാനത് പോകാൻ തയ്യാറാവുകയാണ് എന്ന് കൂടി പറയാനുള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കുക അല്ലേ. ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനോടൊപ്പം ഇതും നല്ല രീതിയിൽ ചുവട് വയ്ക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് മെയിനായിട്ടും സ്ത്രീ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്. പക്ഷേ നമ്മളൊരിക്കലും സ്ത്രീ എന്ന രീതിയിൽ മാത്രം പറയുന്നില്ല, എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ

0: പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ് ഈ ഒരു ദിവസം.
1: അത് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം അല്ലേ. ഒരു മനുഷ്യൻ ഇനി എത്ര പണമോ എത്ര ഭക്ഷണമോ മുന്നിൽ കൊണ്ടുവച്ചിട്ടും കാര്യമില്ല, ആ ആള് ഹെൽത്തി ആണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടന. സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയാണ് വീട്ടിന്റെ നെടുംതൂൺ അല്ലെ. അപ്പൊ അവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ വീട് തീർന്നു എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീകള് ഇപ്പോ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകളാണ്, പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എല്ലാവരും വർക്കിംഗ് വുമൺ ആണ്, അതായത് വീട്ടിലും ജോലി ചെയ്യുന്നു, ഓഫീസിലും ജോലി ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു. അപ്പൊ ഒരു അവധിയില്ല, 24 hours ജോലി. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും അമ്മമാർ പറയും, ഓ 24 hours ജോലി, എനിക്കൊരു അവധി പോലും ഇല്ല. അപ്പൊ ഇന്നേ ദിവസം ഇതൊക്കെ ഒന്ന് ആലോചിച്ച് അവർക്കൊരു അവധിയൊക്കെ കൊടുക്കുക, അവരെ ഒരു റുട്ടീൻ ചെക്കപ്പിന് കൊണ്ടുപോകുക, അവർക്ക് പുറത്തൊക്കെ കൊണ്ടുപോകുക. അതേപോലെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളെ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ആരോഗ്യമൊക്കെ ഒന്ന് വീണ്ടെടുത്ത് എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് കണ്ടെത്തുക. കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, സ്വന്തമായി ഏൺ ചെയ്യുക അല്ലേ. ഏൺ ചെയ്ത്, അതായത് കല്യാണം എന്നുള്ളതല്ല, വിവാഹമല്ല, അതിനു മുമ്പേ ഏണിംഗ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
0: തീർച്ചയായും ഈ ഒരു ദിവസത്തിൽ ഒരുപാട് സ്പെഷ്യാലിറ്റികളുണ്ട്, അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സമയം 10:24 നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അപ്പം നമ്മുടെ ചോദ്യം ചോദിച്ചിട്ട് ബ്രേക്കിലേക്ക് പോയാലോ. ഒരു ചോദ്യം നിങ്ങളിലേക്ക് ചോദിക്കുകയാണ്. ഈ ചോദ്യം ഇതാണ്, ലോകത്തിൽ ആദ്യമായിട്ട് കണ്ണ് ഓപ്പറേഷൻ നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. എവിടെയായിരിക്കും?
1: എനിക്കറിയാം വയ്യ, എവിടെയായിരിക്കും? കേരളത്തിലെങ്ങാണോ?
0: നിങ്ങൾ ചിന്തിക്കൂ. പക്ഷെ ഇതൊരു കുസൃതി ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8488558785. അപ്പൊ നമുക്ക് നല്ലൊരു തമിഴ് സോങ് കേട്ടാലോ. ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ചന്ദത്തിൽ മാറാതെ നടയോ.

0: പെണ്ണിന്റെ ചെറുക്കൻ്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പാർവതി, നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ഹരിപ്രസാദ്. അപ്പോൾ സമയം 10:30 ആയിരിക്കുന്നു. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മുടെ ഇളയരാജ സാറും ജാനകി അമ്മയും ചേർന്ന് പാടിയ അതിമനോഹരമായൊരു പാട്ടായിരുന്നു. അപ്പോൾ അത് പിന്നീട് നമ്മുടെ മലയാളത്തിലും വന്നിട്ടുണ്ട്. ഏതായിരിക്കും?
3: തുമ്പിവാടത്തിൻ.
2: അങ്ങനെ നല്ല രസമുള്ളൊരു ഈണമാണ്, നല്ല വരികളിലൂടെ കടന്നുപോയൊരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യം ഇതാണ്, ആദ്യമായിട്ട് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് കണ്ണ് ഓപ്പറേഷൻ നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാർവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർവതി ഇങ്ങനെ പറഞ്ഞു, കേരളത്തിലാണോ അവിടെയാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ പറയുകയാണ്, ഇതൊരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. കറക്റ്റ് ആൻസറിലേക്ക് പറഞ്ഞ ഉടനെ തന്നെ കറക്റ്റ് ആൻസറിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാം. നമ്മുടെ ബിനീഷ് ഏട്ടൻ രാവിലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിത്തിന് ജന്മദിനാശംസകൾ നേരുന്നു. നല്ലൊരു ഗാനം അജിത്തിന് വേണ്ടി വച്ച് തരണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അജിത് എന്ന് പറഞ്ഞ ആ ഒരു ആൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ അജിത്, നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ നമ്മുടെ ശിവഗാമി ചേച്ചി, നല്ല ഇടിമുഴക്കത്തോടെ ഒരു പ്രഭാതം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു നല്ല തണുത്ത പ്രഭാതം, ഇടിമുഴക്കത്തോടെ, എനിക്ക് തോന്നുന്നു മഴയും ഇടിയും ഒക്കെ വരുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് ഇടിമുഴക്കത്തോടു കൂടി ഒരു പ്രഭാതം നമ്മുടെ ശിവഗാമി ചേച്ചി പറയുന്നത്. പാർവതി സുഖാണല്ലേ?
3: സുഖം
2: ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശിവഗാമി ചേച്ചി അത് നമ്മുടെ കുസൃതി ചോദ്യത്തിന് ആൻസർ കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ തുമ്പി വാ, ഇതിൻ്റെ തമിഴ് വേർഷൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന രീതിയിൽ ശിവഗാമി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി നമ്മളത് പ്ലേ ചെയ്ത് തന്നില്ലേ, ഹാപ്പി ആയില്ലേ എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രമോദേട്ടനാണ് അയച്ചിരിക്കുന്നത്. പ്രമോദേട്ടൻ എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ അലം കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണം. അതുപോലെ തന്നെ അലം കൃഷ്ണയുടെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ അലം കൃഷ്ണയ്ക്ക് നല്ലൊരു ബർത്ത്ഡേ നമ്മൾ വിഷയമാണ് റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ടീം മെമ്പേഴ്സും ചേർന്നിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അലം കൃഷ്ണ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് കൂടി പറയുന്നു. നമ്മുടെ ജോബി ചേട്ടൻ ജർമ്മനിയിൽ നിന്ന് ഒരു കൊട്ടേഷൻ അയച്ചിരുന്നു, അത് ശുഭദിനം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അണയാതിരിക്കാൻ ചേർത്തു പിടിച്ച തീയാണ് കൈകൾ പൊള്ളിച്ചതെങ്കിൽ, നഷ്ടപ്പെടാതിരിക്കാൻ ചേർത്തു പിടിച്ച ബന്ധങ്ങളാണ് മനസ്സ് പൊള്ളിക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം ഒരു കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്.
3: ഇത്ര മനോഹരമായിരിക്കുന്നു അല്ലേ?
2: അതെ, തീർച്ചയായും. നമ്മൾ എപ്പോഴും, നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു ലൈവിൽ പറയുകയുണ്ടായി, സ്നേഹബന്ധങ്ങൾ എത്രയൊക്കെ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ആണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മറന്നിട്ട് വീണ്ടും അത് ആഗ്രഹിക്കുകയാണ്. സ്നേഹമാണെങ്കിലും ആ ഒരു സപ്പോർട്ടാണെങ്കിലും നമ്മുടെ ഒരു ബന്ധങ്ങളുടെ തീവ്രത അത്രമാത്രമാണ് മനുഷ്യൻ്റെ അല്ലേ

0: വ്യക്തമായിട്ടുള്ള ബന്ധങ്ങളാണ്. ഇനി എന്ത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാലും അതിലൊക്കെ ഓക്കെ പോട്ടെ പോട്ടെ എന്ന രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യന്മാർ. പക്ഷേ ഒരുപാട് അബദ്ധങ്ങളിലേക്ക് ചാടി ചെല്ലാതിരിക്കുക അല്ലേ, ഓരോരുത്തരെയും മനസ്സിലാക്കി തന്നെ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് ആ ഒരു ശുഭചിന്ത പോകുന്നത്.
1: അതെ, ഇന്നിനിപ്പോ പിണക്കം വല്ലതും ഉണ്ടെങ്കിൽ എല്ലാവരും ഒത്തുതീർപ്പാക്കുക അല്ലേ.
0: ഒത്തുതീർപ്പാക്കുക, അത് ഇൻ കേസിൽ പ്രശ്നങ്ങൾ സങ്കീർണമാണെങ്കിൽ ഒത്തുതീർപ്പൊക്കെ മാറ്റി വെച്ചിട്ട് അവരവരുടെ വഴിക്ക് വിടുക
1: എന്നുള്ളതാണ്.
0: ഗുഡ് മോർണിംഗ് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന രീതിയിൽ നമുക്ക് വേണ്ടി ഫ്ലവേഴ്സ് ഒക്കെ തന്ന് നല്ല രീതിയിൽ ഒരു വിഷ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജോബി ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കാൻ,
1: കിട്ടിയിട്ടുണ്ട്, എനിക്ക് മാത്രമേ ഉള്ള ആൻസർ കിട്ടാത്തത്
0: ആണല്ലേ.
1: അതെ,
0: യെസ്. അപ്പൊ നമ്മുടെ പാർവതി ആ ഒരു തുടക്കക്കാരിയല്ലേ, അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടില്ല, കുറച്ചുനാൾ കഴിയുമ്പോൾ അത് മനസ്സിലാവുന്നു.
1: ആതിരയുടെ ട്രാക്കിലേക്ക് ഞാൻ എത്താൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായും നമ്മുടെ രാജൻ ചേട്ടൻ ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം എന്ന രീതിയിൽ സന്തോഷങ്ങളെല്ലാം ഇപ്പൊ വീട്ടിലെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് വേണ്ടി ഫോട്ടോസ് പ്ലേ ഇട്ട് തരികയും അതുപോലെ അവരുടെ സന്തോഷങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പൊ രാജൻ ചേട്ടൻ രാവിലെ തന്നെ അയച്ചിരിക്കുന്നു അതിരടി മൂവിയുടെ ടിക്കറ്റിന്റെ ആ ഒരു കോഡ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അതിരടി കാണാൻ പോവുകയാണെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയി കാണുക, ആസ്വദിക്കുക, നല്ലൊരു സിനിമ തന്നെ ആയിരിക്കും, ഒരു എന്റർടൈൻമെന്റ് ഫിലിം ആണത്, അപ്പൊ പോയി കാണുക എന്ന് തന്നെ നമ്മൾ പറയുന്നു. നമ്മുടെ ബേസിൽ ചേട്ടൻ അടിമാലയിൽ നിന്ന് അയച്ചിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ സ്നേഹിതനായിട്ടുള്ള അജിത്, അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിട്ട് എല്ലാവരും വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അജിത്തിന് ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ നേരാണ്. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു, അതെല്ലാം നമുക്ക് പതുക്കെ വായിക്കാം. അപ്പൊ നമ്മുടെ ബാബുരാജൻ സാർ ചോദിച്ചിരിക്കുന്നു, പാർവതി സ്ഥലം എവിടാണ്? അപ്പൊ നമ്മൾ അത് പതുക്കെ പറയുന്നതായിരിക്കും അല്ലേ, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പതുക്കെ പറയാം.
1: എല്ലാ കാര്യവും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാം.
0: തീർച്ചയായും ബാബുരാജൻ സാറ് നമുക്ക് മുമ്പേ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതുകൂടി നമ്മൾ ഒരു കടങ്കഥ ചോദിച്ചിരിക്കുകയാണ്. ആറ്റുകന്യക കുങ്കുമാഭരണം അണിഞ്ഞു, അതാണ് കടങ്കഥ. അപ്പൊ അതിന് ആൻസർ പറയൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ബാബുരാജൻ സാറിന്റെ ചോദ്യമാണിത്. ആറ്റുകന്യക കുങ്കുമാഭരണം അണിഞ്ഞു,
1: ഇതിപ്പോ ആർക്കുള്ള ടാസ്ക് ആണ്, നമുക്കാണോ ശ്രോതാക്കൾക്കാണോ?
0: ആക്ച്വലി ഈ ടാസ്ക് നമ്മൾ ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ്, നമുക്കറിയില്ല, നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മളും ചിന്തിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവരും ചിന്തിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലോകത്തിൽ ആദ്യമായിട്ട് കണ്ണോപ്പറേഷൻ നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം.
1: ആൻസർ എല്ലാം വന്നിട്ടുണ്ടോ?
0: വന്നിട്ടുണ്ട്. അതെ, നമ്മുടെ ട്രാക്കിലേക്ക് നമ്മുടെ ശ്രോതാക്കൾ എല്ലാം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പാർവതി കുറച്ചും കൂടെ ഒന്ന് ഈ ട്രാക്കിലേക്ക് വരേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നമ്മൾ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വായിക്കുകയാണ്, കുറച്ചും കൂടെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു, അതെല്ലാം പതുക്കെ വായിക്കുന്നു. നിങ്ങൾ മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കും, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: നമ്മൾ കഴിഞ്ഞ ലിങ്കിൽ സ്ത്രീ ആരോഗ്യത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഇന്ന് ഒരു ദിവസം കൂടിയാണ് ലോക മെൻസ്ട്രൽ ഡേ ആണ്. അതെ, അതായത് മെൻസ്ട്രൽ ഹൈജീൻ ഡേ. പിരീഡ്സ് ആർ നോർമൽ എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിന്റെ ഒരു ഇത് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിപ്പോഴും അറിയുന്ന സ്ത്രീകളുണ്ട്, പിരീഡ്സ് എന്ന് പറയാൻ അവർക്കൊരു നാണമാണ്,
0: ഒരു മടിയാണ്.
1: എനിക്കിന്ന് പിരീഡ്സ് ആണ്, അല്ലെങ്കിൽ എനിക്കിന്ന് സുഖമില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനാണ് എന്ന് പറയാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ.
0: തീർച്ചയായും. അപ്പോൾ ഇതിന്റെ ഹൈജീൻ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് അതിന് ഫോക്കസ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നേരത്തെ പാർവതി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഒരുപാട് മാറ്റമുണ്ട് അതിലിപ്പോൾ. പുരുഷന്മാർക്കാണെങ്കിലും ഇതുപോലെ സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഇന്ന ഡേയിൽ മനസ്സിലാക്കാനാണെങ്കിലും ഒക്കെ അറിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഈ ടൈമിലൊക്കെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയാത്ത പുരുഷന്മാരുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് കൂടുതലും പുരുഷന്മാർക്ക് ഇതിനെ പറ്റിയൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ കാണുകയാണ്, ഈ ഒരു ടൈമിൽ ഭയങ്കര ദേഷ്യമാണ് സ്ത്രീകൾക്ക്. അപ്പോൾ ചില ഹസ്ബൻഡ് ആണെങ്കിലും എന്താ, അതായത് ഈ ഒരു ഇപ്പോൾ ലവർ ആണെങ്കിലും ഒക്കെ ഈ ഒരു ടൈം ആകുമ്പോൾ നാഗവല്ലി ആകുമെന്നുള്ളൊക്കെ രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതും വളരെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലും ഇതിനെ പറ്റി പുറത്ത് പറയാനാണെങ്കിലും അയ്യോ അത് പറയരുത് പുറത്ത്, അല്ലെങ്കിൽ ഇന്നൊരു കാര്യങ്ങൾ പുറത്ത് പറയരുത്, ഇത് ഷെയർ ചെയ്യരുത് എന്നൊരു മൈൻഡിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരിക്കലും പുരുഷന്മാരെ തന്നെ ഇതിനെ ഫോക്കസ് ചെയ്യുന്നില്ല, സ്ത്രീകളും അങ്ങനെ തന്നെയാണ് അല്ലെ. അതെന്തോ വലിയൊരു തെറ്റുപോലെ, അല്ലെങ്കിൽ പുറത്തു പോകരുത്, അവിടെ ഒരു ഹാപ്പിനെസ് തന്നെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള രീതിയാണ്. ഈ ഒരു ടൈമിൽ എല്ലാ സ്ത്രീകൾക്കുള്ള ആഗ്രഹം എന്താണ്, ആടിപ്പാടി ഉല്ലസിച്ച് നടക്കുക. പക്ഷെ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റും അവരുടെ ഹോർമോൺ ഇംബാലൻസും കാര്യങ്ങളും എല്ലാം അവരെ മൂടി പൊതിച്ചിരിക്കാനും, അല്ലെങ്കിൽ അവർക്കൊന്ന് കാമായിട്ടിരിക്കാനും, അവർക്കൊന്ന് ചോക്ലേറ്റ് ഒക്കെ കഴിക്കാനും, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
1: കൂടുതലും സ്ത്രീകൾക്ക് ഒരു കരുതലിന്റെ ഒരു സമയം കൂടെയാണ് നമുക്ക് പറയാം. ആടിപ്പാടുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും അവരെ ഒന്ന് കരുതണം.
0: തീർച്ചയായും
1: അവർക്കൊന്ന് സുഖമില്ല.
0: പിന്നെ ഈ ഒരു ടൈമില് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തില് അങ്ങനെ ഒന്ന് ഹാപ്പി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂഡ്

0: പോസ്റ്റിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ പറയാണ് പണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ പണ്ടത്തെ ഒരു സ്റ്റേജ് പോലല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ ശരീരത്തിലാണെങ്കിലും അവരുടെ മാനസികമായിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ അന്നത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ തന്നെ അല്ലായിരുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം ഹൈജീൻ ഡേ കൂടെയാണ്, അതുകൂടി ഫോക്കസ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എന്ന് എല്ലാ സ്ത്രീകളെയും കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ്.
1: പിരീഡ്സ് ആർ നോർമൽ എന്ന സന്ദേശം ലോകത്താകെ പ്രചരിപ്പിക്കാൻ ആചരിക്കുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാവരും അത് നോർമലൈസ് ചെയ്ത് എടുക്കുക. ഇനി എടുക്കാത്തവരുണ്ടെങ്കിൽ
0: നമ്മൾ പറയാണ് അത് അങ്ങനെ തന്നെ പ്രോപ്പർ ആയിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള വാട്സപ്പ് നമ്പർ 8488558785. അപ്പോൾ ഇന്ന് മലയാള സിനിമയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുടുംബ ചിത്രങ്ങളിലൂടെ കടന്നുപോയി അല്ലേ. നമ്മൾ എപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഒരു ഉച്ച സമയത്താണെങ്കിലും ഒരു ഫ്രീ ടൈം ഒക്കെ ആണെങ്കിലും ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയായിരിക്കും. അങ്ങനെ ആ രീതിയിൽ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സംവിധായകനാണ് രാജസേനൻ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എന്തായാലും ഒരു ഇപ്പോൾ ഫൈറ്റും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല റിലാക്സ് ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ ചിത്രങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഏറ്റവും ജനപ്രിയ നായകനെന്ന് പറയപ്പെടുന്ന ജയറാമിനെ ഇത്രയും നല്ല രീതിയിലൊരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി എടുത്തത് രാജസേനനാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അഭിപ്രായങ്ങൾ പറയാം അല്ലേ. അപ്പോൾ രാജസേനൻ്റെ നിരവധി ചിത്രങ്ങളാണ് ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. നല്ല നല്ല ആശയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സോഫ്റ്റ് ടച്ചുള്ള പല സിനിമകളും അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്.
1: എല്ലാ സിനിമകളും നല്ലൊരു ഹാപ്പി എൻഡിങ്ങും കൂടെ ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ മേലേപ്പറമ്പിൽ ആൺവീടായാലും കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനായാലും എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതായിരിക്കും?
0: എനിക്ക് മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ. രാജസേനൻ്റെ ഒരുപാട് ചിത്രങ്ങളുണ്ടെങ്കിൽ ഓർമ്മയിൽ വരുന്നത് ആ ഒരു ചിത്രമാണ്. അതിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ,
1: വേലക്കാരിയായാലും നീയൻ മോഹൻ.
0: അതെ, എനിക്ക് അതും ഇഷ്ടമാണ്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ചിരി വരുന്നതും ഒരു കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുകയും പാൻറ് ഇട്ടിട്ട് അമ്മ പാൻറ് എന്ന രീതിയിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അത് നമ്മൾ പിന്നീട് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും കുട്ടികൾ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ഇടുമ്പോൾ ആ ഒരു ഡയലോഗ് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കോമഡികളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്.
1: നമ്മുടെ വെക്കേഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചോറിൻ്റെ കൂടെ നമ്മൾ സൂര്യ ടിവിയിലോ ഏതെങ്കിലും ഒരു ചാനലിൽ ഇങ്ങനെ ഇരുന്ന് കാണും മേലേപ്പറമ്പിലാണ് വീട്.
0: അതെ, അപ്പം അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു സ്മോൾ ഫാമിലി, ഭാര്യ ഒന്ന്, മക്കൾ മൂന്ന്, റോമിയോ, കനകസിംഹാസനം. കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മുടെ ജയറാമേട്ടനെ കൊണ്ടാണ് കൂടുതലും ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിൽ പോയിട്ടുള്ള ചിത്രമായിരുന്നു മധുചന്ദ്ര ലേഖ എന്നുള്ള ചിത്രം. പക്ഷെ ആ ഒരു ചിത്രത്തെ പറ്റി പിന്നീടൊരു കോൺട്രവേഴ്സിയൊക്കെ ഉർവശി നടത്തുകൊണ്ടായി. ആ ഒരു ആശയത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഭാര്യ എന്താ പറയുക, ഹസ്ബൻഡ് ഒരു സന്തോഷത്തിന് വേണ്ടി മറ്റൊരു സ്ത്രീയെ ഓക്കെ ആക്കി കൊടുക്കുന്നൊരു നിലപാടിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ജയറാം പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു ചിത്രത്തിൽ അഭിനയിച്ചെന്ന രീതിയിൽ ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഉർവശി മാം പറയുന്ന ഒരു കാര്യത്തിലേക്ക്
1: രസമാണ്,
0: അത് കണ്ടിരിക്കാൻ രസമാണ്. പക്ഷെ ആ ഒരു ആശയത്തോട് ചിലർക്കൊരു വിയോജിപ്പ് ഉണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ അത് ചർച്ച ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മിണി നല്ലൊരാളെന്ന ചിത്രം, അത് നല്ല നല്ല പാട്ടുകളൊക്കെ അതിനകത്തുണ്ട്. സ്വപ്നം കൊണ്ട് തുലാഭാരം, നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ട് രാജകുമാരി, ഈ പല ചില ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ എന്താ പറയുക ഒരു ഹിറ്റ് എന്ന രീതിയിൽ ആയിട്ടില്ല എങ്കിൽ കൂടി അതിലെ പാട്ടുകളൊക്കെ വളരെ ഹിറ്റാണ് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ ടി വിയിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ഈ ചിത്രങ്ങൾ എന്ത് രസമാണ് പിന്നെയും കാണാൻ തോന്നുന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ അത് ഹിറ്റായിരുന്നില്ല എനിക്ക് തോന്നുന്നു. കാലത്തിന് ആ ഒരു ടൈമിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്ന ടൈമിൽ ഈ ഒരു ചിത്രങ്ങളൊക്കെ ഒന്ന് ഇടിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് പല ചിത്രങ്ങളും കൊമേഴ്ഷ്യലി ഹിറ്റായിട്ടില്ല. പക്ഷേ രാജസേനൻ്റെ ചിത്രങ്ങൾ എന്നും നമുക്കിങ്ങനെ ഒരു ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് കാണാൻ സാധിക്കുന്ന കുടുംബ ചിത്രങ്ങൾ എല്ലാം മേക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസമാണ് ഇന്ന്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു പിറന്നാൾ ആശംസ റേഡിയോ സാന്ത്വനം 90.4 FM നേരാണ്. അപ്പോൾ നിങ്ങൾക്ക് രാജസേനൻ്റെ ചിത്രങ്ങളിലെ ഡയലോഗ്സൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേലക്കാരി ആയിരുന്നാലും നീ എൻ മോഹവല്ലി അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ജഗത് ചേട്ടൻ പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നല്ല നല്ല ഡയലോഗ്സൊക്കെ ഓർമ്മയിൽ വരുവാണെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ, നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ. രാജസേനൻ സാറിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാനം, ആ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പാർവതി. യെസ്, നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ഹരിപ്രസാദ്. യെസ്, അപ്പൊ നല്ലൊരു പാട്ടായിരുന്നു അല്ലേ, രാജസേനൻ സാറിന്റെ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു ഗാനമായിരുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു ഡെഡിക്കേഷൻ ആയിരുന്നു. പ്രത്യേകിച്ചും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അജിത് അടിമാലിക്ക് വേണ്ടിയിട്ടും, അതുപോലെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടൊരു ഡെഡിക്കേഷൻ തന്നെയായിരുന്നു. ഒരുപാട് മെസ്സേജസ്, എനിക്ക് തോന്നുന്നു ഈ സൗഹൃദത്തിന് വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നൊരു ടീമാണ് നമ്മുടെ അടിമാലി ബ്രദേഴ്സ് എന്ന് പറയുന്നത്. അവർ ഒരാളുടെ ബർത്ത്ഡേ വരുന്ന ടൈമിൽ അവരെല്ലാവരും നേരത്തെ തന്നെ ഒരു വിഷ് ചെയ്യാൻ മറക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹലോ റേഡിയോ ടീം, ടുഡേ ഇസ് ദ ബർത്ത്ഡേ ഓഫ് അവർ ഡിയർ ഫ്രണ്ട് അജിത് അടിമാലി. ഓൺ behalf of Adimali brothers, we would like to convey our heartfelt birthday wishes to him. Wishing Ajit a wonderful birthday filled with happiness, good health and success. Have a great day, dear friend. എന്ന രീതിയിൽ നമ്മുടെ അടിമാലി ബ്രദേഴ്സ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരുടെ മെസ്സേജ് ഞാൻ വായിക്കുന്നതാണ്. ബേസിൽ അടിമാലി അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റേഡിയോ കേൾക്കാണ് എന്ന രീതിയിൽ നമ്മുടെ മിഖിൽ അടിമാലി ഹാപ്പി ബർത്ത്ഡേ വിഷ് അജിത് അടിമാലി, ഒരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അടിമാലി ടീമും നമുക്ക് വേണ്ടിയിട്ട്, അജിത് അടിമാലിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രമേഷ് കെ ജി സാറ് ബലി പെരുന്നാൾ ആശംസകൾ എന്ന രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ജർമ്മനിയിൽ നിന്ന് ആശ ചേച്ചി അയക്കുന്നു, ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക്ക്, ഇന്ന് വേൾഡ് ഹങ്കർ ഡേ ആണ് എന്ന രീതിയിൽ നേരത്തെ തന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അത് നമ്മൾ അതിനെപ്പറ്റി പറയാൻ തുടങ്ങുകയാണ് അല്ലേ. നമുക്ക് ലോകത്തെ മുഴുവൻ മാറ്റാൻ കഴിഞ്ഞില്ല എങ്കിലും ഇന്ന് ഒരു മനുഷ്യൻ്റെ എങ്കിലും വിശപ്പ് മാറ്റാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന രീതിയിൽ നമ്മുടെ ആശ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ആരും വിശപ്പോടെ ഉറങ്ങാൻ ഇടവരാതിരിക്കട്ടെ എന്ന രീതിയിൽ ആശ ചേച്ചിയുടെ ഒരു നല്ലൊരു മെസ്സേജുണ്ട്. അപ്പോൾ ആശ ചേച്ചി നല്ലൊരു ദിവസം നേരുന്നു, ഗുഡ് മോർണിംഗ് അല്ലേ. യെസ്, അപ്പോൾ മെസ്സേജസ് ഒക്കെ ഞാൻ ഓരോന്ന് വായിക്കുകയാണ്. ഇൻ കേസിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ിൽ നമ്മൾ വായിക്കുന്നതായിരിക്കും. നമ്മുടെ രജനി കാവനാട് നിന്ന് കടങ്കഥയുടെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് വായിക്കാം. ബാബുരാജൻ സാറ് പറയുന്നു, ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ബലി പെരുന്നാൾ ആശംസകൾ കൂടി നമുക്ക് വേണ്ടി നേർന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ പതുക്കെ പതുക്കെ വായിക്കുന്നു. ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ നമ്മുടെ കുസൃതി ചോദ്യമുണ്ട്, കടങ്കഥയുണ്ട്, അതിൻ്റെയൊക്കെ ആൻസറൊക്കെ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
2: ഓക്കെ, അപ്പോൾ ഇന്ന് വേൾഡ് ഹങ്കർ ഡേ ആണല്ലേ. ഈ ഹങ്കർ ഡേയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഭക്ഷണം ഒരു അനുഗ്രഹമാണെന്നും അതിനെ പാഴാക്കാതെ പങ്കിടണമെന്നും ആണ് അല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം, ഇന്ന് ബലിപെരുന്നാളും കൂടിയാണ്, അപ്പോൾ ഈ ഒരു ദിവസം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു പൊതി എല്ലാവർക്കും പങ്കിടുക അല്ലേ. ഒരു ത്യാഗത്തിൻ്റെ ദിവസം കൂടിയാണ്, അതേപോലെ വേൾഡ് ഹങ്കർ ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം പങ്കിടുക, സ്നേഹം പങ്കിടുക, എല്ലാവരും ഒന്നിച്ചിരിക്കുക, അതെ അല്ലേ.
1: തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അങ്ങനെ തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ചും ഈ ബലി പെരുന്നാൾ എന്ന ദിവസം കൂടി കൂടുതലും ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുമ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഈ ആഘോഷത്തിന് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ആഘോഷത്തിൻ്റെ ഭാഗമാകുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായത്തിന് ഒരാളോ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്ന ടൈമിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അത് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും, ഇപ്പോൾ ആ ഒരു തലമുറയ്ക്കായിരിക്കില്ല, പിന്നീടുള്ള തലമുറയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരു കാരണത്താൽ നമുക്ക് ആ ഒരു നല്ലൊരു ദിവസം വന്ന് ചേരുമെന്ന് തന്നെ ആഗ്രഹിക്കാം. ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്വരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആശ ചേച്ചി അത് പറയുകയാണ് നമുക്ക് വേണ്ടി. അതാണ് ഏറ്റവും വലിയൊരു സത്യമായൊരു കാര്യമെന്ന് തന്നെ പറയുകയാണ്. പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ ഈ ഇടയ്ക്കായിട്ട് കണ്ടൊരു കാര്യമാണ്, കൂടുതലും നമ്മൾ ഈ ചെന്നൈ എന്ന് പറയുന്ന ടൈമിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ചെന്നൈ, ചെന്നൈ വൈബ് അടിപൊളിയാണ്, നമ്മൾ പലരും പറയുന്നത് തന്നെ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഫുഡാണെങ്കിലും അവിടുത്തെ ആൾക്കാരാണെങ്കിലും അവിടുത്തെ എല്ലാ ഒരു രീതികളാണെങ്കിലും അടിപൊളിയാണ്. ഇപ്പം നമുക്കൊരു തൊഴിൽ സാധ്യത എന്ന രീതിയിലാണെങ്കിലും ഒരു കളർഫുൾ എന്ന രീതിയിലാണെങ്കിലും ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നൊരു സ്ഥലമാണ് ചെന്നൈ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഫിലിം ഫീൽഡാണെങ്കിലും മറ്റ് ഈ ഒരു അങ്ങനെയുള്ള ഫീൽഡുകൾക്കൊക്കെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ ചെന്നൈയിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിൽ താല്പര്യമില്ലാത്ത രീതിയിലാണ്, ഇഷ്ടമുള്ളൊരു സ്ഥലം,
2: ഒരു ലൂപ്പ് പോലെയാണ്
1: അവിടെ ഇങ്ങനെ. അതെ അതെ, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ചെന്നൈ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഇതാണ്, രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിക്കുക, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതലും. ഇപ്പോൾ ഇംഗ്ലീഷ് ഫുഡ് അല്ലെങ്കിൽ എക്സസൈസിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും രാവിലെ നല്ല ചൂടുള്ള ആവി പറക്കുന്ന ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിക്കറിയും ഒക്കെ കഴിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ചും ഈ ചെന്നൈ കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് ചെന്നൈയിലെ ഇഡ്ഡലി, ഇഡ്ഡലി എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര ഫേമസ് ആണ്. അവിടെ പല ടൈപ്പ് ഇഡ്ഡലികളുണ്ട്, അതായത് കാഞ്ചീപുരം ഇഡ്ഡലി, മിനി ഇഡ്ഡലി, പൊടി ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യത്യസ്ത തരം വൈവിധ്യമാർന്ന രീതിയിൽ ഇഡ്ഡലികളുള്ള ഒരു സ്ഥലം, അവിടെ അങ്ങനെ ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ചിലരാണെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 7 രൂപയുടെ അല്ലെ 10 രൂപയുടെ ഒക്കെ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി കിലോമീറ്ററോളം സഞ്ചരിച്ച് അവിടെ ചെല്ലുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ. ഭക്ഷണത്തെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ആ കൂട്ടത്തിൽ ഈ ചെന്നൈയിൽ പോയി ഇഡ്ഡലി കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്, അങ്ങനെ കഥകൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചെന്നൈ എന്നുള്ളത് ഇഡ്ഡലി തലസ്ഥാനമായിട്ട് തന്നെ ഈ ഇടയ്ക്കായിട്ട് അതിൻ്റെ ഒരു വാർത്ത കാണുന്നത്. അപ്പോൾ എനിക്കിതൊരു രസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. പക്ഷേ ഈ ഇഡ്ഡലി പ്രേമികൾക്കൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇഡ്ഡലിയൊക്കെ നല്ല രീതിയിൽ കഴിക്കാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ചെന്നൈയിലൊക്കെ പോയി ഇഡ്ഡലി കഴിക്കുക. അവിടെ വെറൈറ്റി ഇഡ്ഡലിയാണ് നമുക്ക് വേണ്ടി അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്.
2: ആതിരയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഡ്ഡലിയാണോ?
1: എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയാണ്. അതാ ഞാൻ അത്രയും എന്താ പറയുക, എനിക്ക് ആഗ്രഹത്തോടു കൂടി പറയുന്നില്ല, നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇഡ്ഡലി എന്ന് പറയുന്നത് ഹെൽത്തിയും കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാർ, അതിൻ്റെ കൂടെ എന്തെങ്കിലും പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ഫുഡായിട്ട് തന്നെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം.
2: അതെ, അപ്പോൾ ഈ ഒരു വേൾഡ് ഹങ്കർ ഡേയിൽ എല്ലാവരും ഭക്ഷണമൊക്കെ പങ്കിടുക, ഇഡ്ഡലി കഴിക്കുക,
1: അല്ലേ? രാവിലെ ഇഡ്ഡലി കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, അത് ഹെൽത്തി ഫുഡാണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ചോദ്യം ഇതായിരുന്നു, ലോകത്തിൽ ആദ്യമായിട്ട് കണ്ണ് ഓപ്പറേഷൻ നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അതുപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു, ആറ്റു കന്യക കുങ്കുമാഭരണം അണിഞ്ഞു എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് ആൻസേഴ്സും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതൊക്കെ നമുക്ക് പതുക്കെ വായിക്കാം അല്ലേ, മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമയം 10:56 ആയിരിക്കുന്നു. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?
2: തീർച്ചയായും.
1: ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഒരു കുസൃതി ചോദ്യമൊക്കെ ചോദിച്ച് ഇങ്ങനെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
2: പാർവതി,
0: നമ്മളോടൊപ്പം ഹരിപ്രസാദ് ആണ്. അപ്പം നല്ലൊരു പാട്ടായിരുന്നു, നല്ല രസമാണ്. അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു ആ റണ്ണ് കേൾക്കാൻ നല്ല രസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ കേസിൽ നമ്മൾ ലൈവിന് ഇടയ്ക്ക് അത് പ്ലേ ചെയ്തില്ല എങ്കിൽ അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു, ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും നമുക്ക് മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഉണ്ട്. അതിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ബുധനാഴ്ചകളിൽ 3 മണി മുതൽ 4 മണി വരെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന പ്രോഗ്രാം ഉണ്ട്. ശനിയാഴ്ചകളിൽ മ്യൂസിക് ബീറ്റ്സ് എന്ന ആൽബം സോങ്സിൻ്റെ കാറ്റഗറിയിലുള്ള ഒരു പ്രോഗ്രാം കൂടിയുണ്ട്. ലൈവിനിടയ്ക്ക് നമ്മൾ ചോദിക്കുന്ന പാട്ടുകളിൽ ഈ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് ചിലപ്പോൾ ഒരു 4 പാട്ട് 5 പാട്ടൊക്കെ ഇടാൻ സാധിക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്യുന്ന തരുന്നതായിരിക്കും. ആരും അതിനെതിരെ ഒരു വിഷമോ പരാതിയോ ഒന്നും പറയണ്ട അല്ലേ. ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കവിത ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ആതിര, പാർവതി, ഹരിപ്രസാദ്, പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയക്കുകയാണ്. പാർവതിക്കുട്ടിയും ആതിരയുമായി കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളത്.
2: അതെ, കട്ടയ്ക്ക് നിൽക്കുകയാണ്.
0: അപ്പൊ പാർവതി സപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ തുടക്കക്കാരെയാണെങ്കിലും കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്. അപ്പൊ ചേച്ചി ഒത്തിരി സന്തോഷം അത് പറഞ്ഞത്. പാർവതി നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അത് കേട്ടപ്പോ. ഇന്ന് ശ്രീലക്ഷ്മി അവതരിപ്പിച്ച ഗ്രാമഭംഗി എന്ന പ്രോഗ്രാം മനോഹരമായിരുന്നു. അതിലെ പശ്ചാത്തല സംഗീതം സൂപ്പർ ആയിരുന്നു. ഒരു ചായ ഒഴിക്കുമ്പോൾ ഉള്ള ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശബ്ദ സങ്കലനം മനോഹരം എന്ന രീതിയിൽ ആ ഒരു പ്രോഗ്രാമിനെ നല്ല രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്.
2: അതെ, അതിനകത്ത് നമ്മുടെ ആദർശിനെ പറയാതിരിക്കാൻ പറ്റില്ല,
0: ഒരിക്കലും പറയാതിരിക്കാൻ സാധിക്കില്ല. അതിന്റെ സൗണ്ട് ഡിസൈനർ ആയിട്ടുള്ളത് ആദർശ് അജയാണ്. ഈ പേര് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലെ. ശബ്ദത്തിലൂടെ അറിയില്ല എങ്കിൽ കൂടിയും ഇതിന്റെ സൗണ്ട് ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് ആദർശ് അജയാണ്. അപ്പൊ അത് രണ്ടുപേരുടെയും ക്രെഡിറ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ശ്രീലക്ഷ്മി ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, സന്തോഷമായി കാണും. പിന്നെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് തെറ്റിപ്പോയി, അതല്ല ആൻസർ. അപ്പൊ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ കവിത ചേച്ചി അയക്കൂ എന്ന് തന്നെ പറയുന്നു. നമ്മുടെ ശിവഗാമി ചേച്ചി പറഞ്ഞിരിക്കുന്നു, ആതിരക്കുട്ടി എനിക്കും ഇഡ്ഡലിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ കൂടിയുണ്ട്. ഇഡ്ഡലി ഒരു ബൗളിൽ ഇട്ടിട്ട് സാമ്പാർ ഒഴിച്ച് സ്പൂൺ വെച്ച് സാമ്പാർ കൂടുതൽ ഒഴിക്കണം. ഇഡ്ഡലി പീസ് കൂടി വെച്ച് ഒന്ന് കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു, അതായത് ബൗളിൽ നമ്മൾ സാമ്പാർ എടുത്ത് ഇഡ്ഡലി വെച്ചിട്ട് അത് സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സൂപ്പറാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും മുംബൈയിൽ പോയപ്പോൾ കഴിച്ചതാണ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ വീട്ടിലും ട്രൈ ചെയ്യാം അല്ലെ. കേൾക്കുമ്പോ തന്നെ ഒരു കൊതി വരുന്നുണ്ട്, ഇങ്ങനെ ബൗളിലൊക്കെ സാമ്പാറൊക്കെ ഒഴിച്ച് അതിന്റെ കൂടെ ചമ്മന്തിക്കറിയും കൂടെ വേണമല്ലോ, അല്ലെങ്കിൽ അതൊരു സുഖമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ശിവഗാമി ചേച്ചി നമ്മളെ ഈ ഒരു 11 മണി കഴിഞ്ഞപ്പോ ഇങ്ങനെ കൊതിപ്പിക്കണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട് മെസ്സേജ് അയക്കുന്നതിന്. കടങ്കഥ ഒരിക്കൽ കൂടി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ബാബുരാജൻ സാറിന്റെ ചോദ്യമായിരുന്നു. ആറ്റുകന്യക കുങ്കുമാഭരണം അണിഞ്ഞു എന്നുള്ളത്.

0: 7785.
1: ഓക്കെ, അപ്പോൾ ഇന്ന് മുട്ടത്ത് വർഗീസ് സാറിൻ്റെ ഓർമ്മ ദിവസമാണ് കേട്ടോ. മലയാള സാഹിത്യത്തിലെ ജനപ്രിയ നോവലിസ്റ്റുകളിൽ ഒരാളായിരുന്നു മുട്ടത്ത് വർഗി. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കവിതകളെന്ന് പറയുന്നത്, കൃതികളെന്ന് പറയുന്നത് മയിലാടും കുന്ന്, പാരിജാതം, പാടാത്ത പൈങ്കിളിയൊക്കെയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പല കൃതികളും പിന്നീട് സിനിമകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടുപിടിച്ച് വെക്കുക നമുക്ക്.
0: ഈ അദ്ദേഹത്തിന് കൂടുതലായിട്ടും പറയുന്നത് പൈങ്കിളി സാഹിത്യത്തിലൂടെ അല്ലേ, നല്ല രസമായിട്ടുള്ളൊരു രീതിയിലാണ് അദ്ദേഹം റൈറ്റ് ചെയ്യുന്നത്. വളരെ വികാര നിർഭരമായിട്ടുള്ള പ്രണയ കഥകളും റൊമാൻറ്റിക് ആയിട്ടുള്ള ഫിക്ഷൻസുകളുമാണ് അദ്ദേഹം തുടക്കകാലത്തിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പൈങ്കിൾ നമ്മളിപ്പോൾ മരഞ്ചുറ്റി പ്രേമ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഷീലാമ്മയുടെയും നസീർ സാറിൻ്റെ ഒക്കെ സിനിമകൾ നമ്മൾ അങ്ങനെ പറയാറില്ലേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കതൊക്കെ കാണാൻ ഒരു ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റി ഉണ്ട് എന്നുള്ളതാണ്.
1: വായിക്കാനും ഇൻട്രസ്റ്റ്
0: ആണ്. അപ്പൊ അതുപോലെ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫിക്ഷൻസ് ആണ് കൂടുതലും നമ്മുടെ മുട്ടത്ത് വർഗീസ് സാറിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അദ്ദേഹം വളരെ ജനകീയവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ജീവിതങ്ങൾ അദ്ദേഹം ഒരുപാട് കൃതികളുടെ ഭാഗമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് മെയ് 28 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലുകളാണെങ്കിലും കൃതികളാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ, അത് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും എഴുതി അയക്കാവുന്നതാണ് അല്ലേ.
1: കൂടാതെ ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ അതും ഞങ്ങൾക്ക് പറഞ്ഞു തരും അല്ലേ.
0: തീർച്ചയായും. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുക ഏതൊക്കെ നോവലുകളാണ് പിന്നീട് സിനിമകളാക്കി എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക് കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ സമയം 11 കഴിഞ്ഞ് 5 ആയിരിക്കുന്നു. ചെറിയൊരു വിശപ്പും ഒരു എന്താ ദാഹമൊക്കെ ഉണ്ട്. നമ്മുടെ ശിവഗാമി ചേച്ചി ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കൊതിപ്പിച്ചിരിക്കല്ലേ.
1: അതെ
0: അതെ അതെ. അപ്പൊ എന്തായാലും നമുക്കൊരു ബ്രേക്ക് എടുക്കാം, നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സന്ധനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി കാര്യമായി. ഞാൻ പാർവതി പ്രസാദ്, എന്നോടൊപ്പം
2: ആതിര, നമ്മളോടൊപ്പം ഹരിപ്രസാദ് ആണ്. അപ്പൊ നല്ലൊരു തമിഴ് സോങ് കേട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മുടെ സമയം 11:11 ആയിരിക്കുന്നു,
1: അത്
2: ലക്കി ടൈം ആണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി മുട്ടത്ത് വർക്കി സാറിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇന്ന് കവിതയിലൂടെയും ചിന്തയിലൂടെയും മലയാളികളെ ജാഗരൂകരാക്കിയ K.സച്ചിദാനന്ദൻ സാറിന്റെ ജന്മദിനവും കൂടാണ് കേട്ടോ. 80th ജന്മദിനമാണ് അദ്ദേഹം. 1946 May 28 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത് കേട്ടോ. കൊടുങ്ങല്ലൂരിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക കോളേജിലും പിന്നീട് കാൽ നൂറ്റാണ്ടോളം ഇരിങ്ങാലിക്കുട ക്രൈസ്റ്റ് കോളേജിലും ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. 1996 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 2012 കേന്ദ്ര ഗവൺമെന്റ് സാഹിത്യ അക്കാദമി അവാർഡും സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു.
2: അതെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാം. നമ്മളിങ്ങനെ അപ്ഡേഷനുമായിട്ടും ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇനി ഒരു ജൂൺ മാസത്തിൽ നമ്മൾ സ്കൂൾ ഓപ്പണിങ്ങിന്റെ ഒരു ടൈമിലേക്ക് കടക്കണം. അപ്പൊ എല്ലാവരും പുസ്തകമൊക്കെ വാങ്ങിച്ച് ടെക്സ്റ്റും ബാഗും അതിൻ്റെ ഒരു ബഹളമാണ്. കാര്യം ഈ വൈകുന്നേര സമയത്തൊക്കെ ഭയങ്കര രസമാണ് ഈ പൊതുവെ ഈ കടകളൊക്കെ കാണാൻ തന്നെ.
1: അതെ. ഇനിയിപ്പോ എനിക്കൊന്ന് ഏകദേശം ഒരു 5 കണ്ടേ ഉള്ളൂ ഇനി സ്കൂൾ തുറക്കാൻ. ഈ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. സ്കൂളിൽ പോകണം, യൂണിഫോം ഇടണം, പുതിയ ബാഗ്, പുതിയ ബുക്ക്, എല്ലാം മെല്ലെ മെല്ലെ മെല്ലെ ഇതിലൊക്കെ ഒരു മാറ്റം
2: പോണോ വേണോ, അല്ലെങ്കിൽ അമ്മമാരാണെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന രീതിയിലൊക്കെ വരുന്നൊരു ടൈമിലേക്ക് കടക്കാണ്. അപ്പൊ ഇനിയെല്ലാം അതിരാവിലെയുള്ള എഴുന്നേൽക്കലും അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കലും അത് കഴിഞ്ഞ് കുട്ടികളെ വിട്ട് കഴിഞ്ഞ പിന്നെ സാധാരണ അമ്മമാരൊക്കെ ഈ 2 തല തിരിച്ച് വെച്ചു എന്ന് പറയുന്ന ഒരു വീടുകളുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസമായിരിക്കും. പോയി കഴിയുമ്പോൾ നമുക്ക് സമാധാനമായിട്ടൊക്കെ വീടൊക്കെ ക്ലീൻ ചെയ്ത് സിനിമ കാണാനാണെങ്കിലും പുറത്തുപോകാനാണെങ്കിലും എന്തെങ്കിലും വർക്ക് കാര്യങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. പക്ഷെ ഈ 2 വെക്കേഷൻ ഒരു രസമുള്ളൊരു ടൈമാണ്. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഉള്ള ഒരു രസമുള്ളൊരു ടൈം തന്നെയായിരുന്നു.
1: എന്റെ ചെറുപ്പകാലത്തിൽ എന്റെ അമ്മ പറയുമായിരുന്നു, ഓ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മതിയായിരുന്നു.
2: അതെ. ഒരു ഈ ഒരു 2 അവധി സമയത്ത് ഒരു നെഞ്ചുവേദനയാണ് അമ്മമാർക്ക്. പക്ഷെ പിന്നീട് അമ്മമാർ അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു അമ്മയാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു വേദന എന്താണ് എന്നുള്ളത്.
1: ഇപ്പൊ ആ വേദന ആദ്യം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു.
2: തീർച്ചയായും. അപ്പൊ എല്ലാവരും, എല്ലാ കുട്ടികളും ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാം ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും മെസ്സേജ് അയക്കാം.

0: നിങ്ങൾ എങ്ങനെയാണ് പുസ്തകമൊക്കെ വാങ്ങിച്ചോ, എന്തൊക്കെയാണ് ബാഗ്, ഏതൊക്കെ ടൈപ്പ് ബാഗുകളാണ്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ബാഗുണ്ട്, കുടയുണ്ട്, അതുപോലെ തന്നെ എല്ലാം വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഈ ഒരു ടൈമിൽ അയക്കാവുന്നതാണ്.
1: അതെ, എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞങ്ങൾക്കും അറിയാൻ ഭയങ്കര കൗതുകമാണ്. കാരണം ഞങ്ങളൊക്കെ സ്കൂളിങ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇനി ഞങ്ങൾക്കും എന്തൊക്കെയാണെന്നൊന്ന് അറിയണം എങ്ങനെയാണ്.
0: ഇപ്പോഴും നമ്മൾ എത്രയൊക്കെ ഏജ് എന്ന് പറഞ്ഞാലും നമുക്ക് ഇൻട്രസ്റ്റ് ആണ് ഒരു ബുക്ക് ഇങ്ങനെ തുറന്നു നോക്കാനാണെങ്കിലും. ആ ഇറേസറിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഭയങ്കര രസമാണ്, ആ ഒരു ഇറേസറിൻ്റെ സ്മെല്ലാണെങ്കിലും. പിന്നെ പുതിയ പേനയൊക്കെ കിട്ടും, ആ ഇത് കൊള്ളാം എന്ന രീതിയിൽ ഇന്ന് ഇതൊന്നും തരുമോ നമുക്ക് എന്ന് ചോദിക്കുമ്പോൾ പിള്ളേരില്ല തരില്ല എന്ന രീതിയിൽ അങ്ങനെ നമ്മളിപ്പോഴും ആ ഒരു ആഗ്രഹിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടി സ്കൂൾ ഓപ്പണിംഗ് എല്ലാം അടിപൊളിയാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്, വിഷ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ് കൂടിയാണ്. ജൂൺ 1st മഴയായിരിക്കുമോ, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും അന്നത്തെ ഒരു ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു കുറച്ച് ദിവസത്തെ ഒരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് ആ ഒരു ടൈമിൽ മഴ ആയിരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്.
1: അതേപോലെ പ്രവേശനോത്സവം അടിച്ചു പൊളിക്കുക അല്ലേ, എല്ലാവരും, കുട്ടികളാവട്ടെ, പേരൻസ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, എല്ലാവരും അടിച്ചു പൊളിക്കുക, സ്കൂളിൽ ചേരുക, സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, നന്നായിട്ട് പഠിക്കുക അല്ലേ, നല്ല നല്ല അറിവുകൾ നേടുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. എനിക്ക് കുട്ടികളോട് പറയാനുള്ള ഏക കാര്യം അതേ ഉള്ളൂ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. ചീത്തക്കൂട്ടിലൊന്നും പോകരുത്, ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാലോ.
0: അതെ, അപ്പോൾ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ജൂൺ മാസത്തിൽ നമ്മൾ സ്കൂൾ ഓപ്പണിങ്ങിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ജൂൺ 11st മുതൽ ജൂലൈ 19th വരെ ഒരു ആഘോഷം നടക്കാൻ വേണ്ടി, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സ്പോർട്സ് ആരാധകർക്ക് അല്ലെ, ആ ഒരു കായികപരമായിട്ട് അങ്ങനെയുള്ള റിലേറ്റ് ചെയ്ത് ഭയങ്കര കൗതുകമുള്ള കുറേ ആൾക്കാരുണ്ട്. എങ്ങനെയാണ് പാർവതി, എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇതിലൊക്കെ?
1: എനിക്ക് തോന്നുന്നു അതിലുദ്ദേശിക്കുന്നത് വേൾഡ് കപ്പിനെ കുറിച്ചായിരിക്കും.
0: ഫിഫ വേൾഡ് കപ്പിനെ പറ്റി ഇതിന് മുമ്പുള്ള ലൈവിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഈ വേൾഡ് കപ്പ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, അതിനോടൊക്കെ ഒരു പ്രിയം നമ്മുടെ പാർവതിക്കുണ്ടോ?
1: എനിക്ക് ക്രിക്കറ്റാണ് കുറച്ചും കൂടി എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്.
0: അതെ, എനിക്കും അങ്ങനെയാണ്. പക്ഷേ എങ്കിലും ഈ ഫുട്ബോൾ ആരാധകർക്ക് വളരെ പ്രചോദനവും ആവേശം തരുന്ന രീതിയിലുള്ളൊരു ഫുട്ബോൾ മത്സരം തന്നെയായിരിക്കും ഈ പ്രാവശ്യം അരങ്ങേറാൻ പോകുന്നത് എന്നുള്ളതാണ് പുതിയ നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ വച്ചിട്ടാണ് ഈ പ്രാവശ്യം ഇതിൻ്റെ ഇത് നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് 48 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഈ മാമാങ്കത്തിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്കിപ്പോൾ ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ടെലികാസ്റ്റിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇന്ത്യയിൽ പ്രക്ഷേപണം ചെയ്യുന്നതൊക്കെ ലൈവ് ആയിരിക്കും എന്നുള്ളൊരു കുറേ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിന് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങോട്ടത്തേക്ക് വാങ്ങാൻ, അത് വാങ്ങുന്നതിന് കുറേ കാര്യങ്ങളും ഫണ്ടിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിലേക്ക് പോയിട്ടില്ല. പക്ഷെ വാങ്ങുമോ, നമുക്ക് ലൈവായിട്ട് എല്ലാ രീതിയിലും കാണാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു രീതിയിലാണ് ആവേശപരമായിട്ടുള്ള ഈ ഒരു മത്സരം അല്ലേ.
1: കൂടെ കാണാൻ പറ്റും.
0: അതെ, ലൈവ് സ്ട്രീമിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഫിഫ പ്ലസ് ആപ്പിലൂടെയാണ് ഈ മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാത്ത രീതിയിലൊക്കെ ഉള്ള ടെലികാസ്റ്റ് കൺഫ്യൂഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതിലെ രസകരമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ ആഘോഷങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓണമാണെങ്കിലും അല്ലെങ്കിൽ വിഷു ആണെങ്കിലും ഒക്കെ അതിൻ്റെതായ രീതിയിലുള്ള ചില സൈൻ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ കുറേ ഡ്രസ്സ് ഒക്കെ ഉണ്ടല്ലോ. ഈ വേൾഡ് കപ്പിനും അങ്ങനെ ഡ്രസ്സും അങ്ങനെയുള്ള രീതികളിലേക്ക് പോകാന്നുള്ളത് കുറച്ച് കൗതുകമായിട്ട് തോന്നുകയാണ്
1: അല്ലയോ.
0: ആ അങ്ങനത്തെ രീതിയിലുള്ള മുണ്ടുകൾ വരികയാണ്, അതായത് നെയ്മറിൻ്റെയും മെസ്സിയുടെയൊക്കെ പിക്ചർ വെച്ചിട്ടുള്ള മുണ്ടുകൾ. അപ്പോൾ കേരളത്തിൽ നിന്ന് നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകുന്ന ടൈമിൽ ഇതുപോലുള്ള മുണ്ടുകൾ അണിഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു സന്തോഷം
1: പങ്കിടാൻ പോകുന്നത്
0: എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായി.
1: മുണ്ട് വാങ്ങാൻ വല്ല തീരുമാനവും?
0: ഞാൻ അങ്ങോട്ടത്തേക്ക് പോകുന്ന കാര്യത്തിലൊരു തീരുമാനമായില്ല, പക്ഷെ ആ ഒരു മുണ്ട് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എങ്ങനെയായിരിക്കും അതൊക്കെ, നമുക്കൊരു കൗതുകമല്ലേ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാർത്ത ഒരു കുറച്ച് കൗതുകമായിട്ട് തോന്നിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഞാൻ ഷെയർ ചെയ്തതാണ്. എല്ലാ ആഘോഷത്തിൻ്റെയും ഭാഗമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് ഡ്രസ്സുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ വേൾഡ് കപ്പിന് എന്താ ഒരു മുണ്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് നെയ്മറിൻ്റെയും നമ്മുടെ മെസ്സിയുടെ ഒക്കെ രീതിയിലൊക്കെ.
1: അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ മുണ്ടൊക്കെ വാങ്ങിച്ച് ഒരു വലിയ സ്ക്രീനൊക്കെ എടുത്ത് എല്ലാവരും ഫിഫ വേൾഡ് കപ്പ് ആഘോഷിക്കുക അല്ലേ.
0: അപ്പോൾ നമുക്ക് അവിടെ എത്താൻ സാധിച്ചില്ല എങ്കിലും ഈ മുണ്ടൊക്കെ കൊടുത്ത് ഒന്ന് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഒന്ന് എയിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് എന്ന രീതിയിലൊക്കെ ഇന്നത്തെ കാലത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളല്ലേ. അപ്പോൾ നമ്മുടെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശിവകാമി ചേച്ചി പറയാണ്, ഒന്നുകൂടി ഒന്ന് കൊതി വരട്ടെ എന്ന രീതിയിൽ തേങ്ങയും ഇഞ്ചിയും നല്ല എരിവുള്ള മുളകും ഉള്ളിയും ചേർത്ത് അരച്ചെടുത്ത ചമ്മന്തിയും ഉഴുന്ന് വട കൂടി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി.
1: ശിവകാമി ചേച്ചി നമ്മളെ ഇങ്ങനെ ഈ സമയത്ത് 11-18 ഈ സമയത്ത് നമ്മളെ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: എന്തായാലും നമ്മളത് വായിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ

0: കഴിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ ശിവകാമി ചേച്ചി പറയുന്നത്. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു, ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, എന്തായിരുന്നു അത്?
1: എന്താണ് ലോകത്ത് ആദ്യമായി കണ്ണ് ഓപ്പറേഷൻ ചെയ്തത് അല്ലേ? എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്.
0: അപ്പോൾ ആ നമ്മുടെ പാർവതി ആ ട്രാക്കിൽ എത്തിയിട്ടുണ്ട്.
1: അപ്പോൾ
0: നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം, നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സന്തുനം 90.4 FM. എല്ലാവരും അങ്ങനെ വിശേഷങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം, പാർവതി പ്രസാദ് എന്നോടൊപ്പം, നമ്മുടെ ടെക്കായിട്ടിരിക്കുന്നത് ഹരിപ്രസാദ് ആണ്.
2: അതെ, അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, നല്ല രസമുള്ള ഒരു പാട്ടാണ്. അപ്പൊ അതൊക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ രസമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തണുത്തിരിക്കുകയാണെങ്കിൽ, എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്, പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ, 11:23. നമ്മുടെ കുസൃതി ചോദ്യം ഇതായിരുന്നു, ലോകത്തില് ആദ്യമായിട്ട് കണ്ണ് ഓപ്പറേഷൻ നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ നമ്മുടെ അടിമാലി ടീമിന്റെ ഭാഗത്ത് നിന്ന് അജിത് അടിമാലിയുടെ പിറന്നാൾ ആശംസകൾ എന്ന രീതിയിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ശുഭദിനം നേർന്നുകൊണ്ട്, സാന്ത്വനത്തിന് ശുഭദിനം നേർന്നുകൊണ്ട് ബിജു അടിമാലി, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അജിത് അടിമാലി, ബേസിൽ അടിമാലി, അങ്ങനെ ഒരു വലിയൊരു ടീം തന്നെയാണ് അടിമാലി ബ്രദേഴ്സിന് വേണ്ടി. അഭിലാഷ്, അപ്പോൾ എല്ലാവരുടെയും പേര് ഞാൻ പറയുകയാണ്, ബേസിൽ അടിമാലി ബ്രദേഴ്സ്, അഭിലാഷ്, യെസ്, മിഖിൽ അടിമാലി, അങ്ങനെ എല്ലാവരും അജിത്തിന് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ വിഷ് നേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്.

0: അജിത്തിന് വളരെ സന്തോഷമായി കാണും ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് മെസ്സേജ് അയക്കുന്നതിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: കൂടാതെ ഞങ്ങളുടെ വകയും ഹാപ്പി ബർത്ത്ഡേ
0: നേരാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രമേഷ് കെ ജി സാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ജോബി ചേട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ തീർച്ചയായും പ്ലേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ബാബുരാജൻ സാർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും എന്ന് കൂടി പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യം അതിൻ്റെ ആൻസറിലേക്ക് പോകാനുള്ള ടൈം ആയിരിക്കുന്നു. ഏകദേശം സമയം കഴിയാറായിരിക്കുകയാണ് അല്ലേ?
1: ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ആ ഉത്തരം കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് അറിയണം ഞാൻ ആതിരയോടൊപ്പം എത്തി തുടങ്ങിയോ എന്ന്.
0: അപ്പോൾ നമ്മുടെ പല ശ്രോതാക്കളും പറയാണ് നമ്മുടെ പാർവതി കട്ടയ്ക്ക് നിൽക്കുകയാണ് എന്നുള്ളത്. നമ്മുടെ പുതിയ ആളാണ്, പുതിയ ആർജിയാണ് പാർവതി. ഇതിനു മുമ്പ് ഒരു രണ്ട് ലൈവ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർവതി എവിടെയാണ്, പാർവതിയുടെ സ്ഥലം എവിടെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പറയാം അല്ലേ?
1: കൊല്ലം.
0: അതെ, കൊല്ലംകാരിയാണ് നമ്മുടെ പാർവതിക്കുട്ടി. അപ്പോൾ പാർവതി ഇനി തുടർന്ന് റേഡിയോ സാന്ത്വനത്തിനൊപ്പം ഉണ്ടായിരിക്കുന്നതാണെന്ന് കൂടി പറയുന്നു. സമയം 11:25 നമുക്കങ്ങ് റിവീൽ ചെയ്താലോ? ആ ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ നിലനിർത്തുകയാണല്ലേ പാർവതി, ഇങ്ങനെ എന്തായിരിക്കും എൻ്റെ ആൻസർ എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണോ?
1: നമ്മൾ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം എനിക്ക് ഉത്തരം തരുന്നില്ല. അപ്പം എനിക്കിങ്ങനെ ക്യൂരിയോസിറ്റി കൂടി നിൽക്കുകയാണ് ഞാൻ കണ്ടുപിടിച്ച ഉത്തരം കറക്റ്റാണോ എന്നുള്ളത്.
0: അതെ, അപ്പോൾ ചോദ്യം ഇതാണ്, ലോകത്തിൽ ആദ്യമായിട്ട് കണ്ണോപ്പറേഷൻ നടന്ന എവിടെയാണെന്നുള്ളത്. അപ്പോൾ പാർവതി പറയണം എവിടെയാണ്?
1: കണ്ണിൽ.
0: അതെ, കണ്ണിലാണ് നമ്മുടെ. അപ്പോൾ അതൊരു കുസൃതി ചോദ്യമായിരുന്നു, എല്ലാവർക്കും അറിയാം, എല്ലാവരും അത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ കവിത ചേച്ചി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കറക്റ്റാണ്. പക്ഷേ കുസൃതരമായിട്ട് ആദ്യമായിട്ട് കണ്ണിലാണ് ഓപ്പറേഷൻ നടന്നിട്ടുള്ളത് എന്ന രീതിയിലാണ് അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും. അജിത്തിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുന്നു, സ്നേഹം നിറഞ്ഞ ആശംസകൾ എന്ന രീതിയിൽ ശിവകാമി ചേച്ചി മെസ്സേജ് അയക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ മറ്റൊരു കടങ്കഥയുണ്ടായിരുന്നു, അതായത് നമ്മുടെ ബാബുരാജൻ സാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇതാണ് ചോദ്യം, ഇതായിരുന്നു.
1: അതെനിക്ക് കിട്ടിയില്ല കേട്ടോ, ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല.
0: ആറ്റുകന്യക കുങ്കുമാഭരണം അണിഞ്ഞു എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത് താമരപ്പൂ എന്നുള്ളതാണ്. നമ്മുടെ ബാബുരാജൻ സാർ തന്നെ അതിൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രജനി ചേച്ചി പറഞ്ഞിരിക്കുന്ന ആൻസർ സൂര്യാസ്തമനം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ താമരപ്പൂ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ചതും നമ്മുടെ കൂടെ ഈ ഒരു രാവിലെ തന്നെ ഒരു കടങ്കഥകളാണെങ്കിലും കുസൃതി ചോദ്യമാണെങ്കിലും ഒക്കെ നിങ്ങളെ ഒന്ന് രസിപ്പിക്കും, ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ളത്. അതിനൊപ്പം നമ്മൾ ഇങ്ങനെ തമാശ രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് ആൻസർ ഒക്കെ പറയുന്നത് അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. എല്ലാവരും മെസ്സേജ് അയക്കുന്നത് നമുക്കൊരു സന്തോഷമാണ്.
1: ഇനി ഇതേപോലത്തെ മനോഹരമായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളുണ്ടാവട്ടെ അല്ലേ?
0: അപ്പൊ നമുക്ക് ജണ്ട് ഹാരം എന്നിവയൊക്കെ
1: നൽകി നമ്മളെ ആശംസിക്കുക.
0: അതെ, അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇൻ കേസിൽ നമ്മൾ ഒരു ലൈവില് കുസൃതി ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എവിടെ കുസൃതി ചോദ്യം എന്ന് ചോദിച്ച് നമ്മുടെ ശ്രോതാക്കൾ എത്താറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുസൃതി ചോദ്യം തപ്പുക എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ലൈവ് അവസാനിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്.
1: ആദ്യം കുസൃതി ചോദ്യം തപ്പിക്കൊണ്ടേയിരിക്കുക, ഞങ്ങൾ ആൻസർ ഇങ്ങനെ തപ്പിക്കൊണ്ടേയിരിക്കുക അല്ലേ?
0: യെസ്. അപ്പൊ കുസൃതി ചോദ്യത്തിന്റെ ഏറ്റവും ഒരു ഉസ്താദ് എന്ന് പറയുന്നത് നമ്മൾ ആരുമല്ല, അപ്പൊ അയാൾ വരികയാണല്ലോ. നമ്മുടെ പ്രീതി ടീച്ചറാണ് അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്.
1: ടീച്ചറിനോടൊപ്പം എനിക്ക് ഇതുവരെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് നോക്കാം ഇനി കുസൃതി ചോദ്യം എനിക്ക് എന്താണ് തരാൻ പോകുന്നതെന്ന് നോക്കാം.
0: അത് തുടക്ക സമയത്തൊക്കെ ഞാൻ അങ്ങനെ കുസൃതി ചോദ്യത്തിന് ആൻസർ ഒന്നും പറയാറില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ആ ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. പാർവതി ആ ട്രാക്കിൽ എത്തുന്നു തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ 11:27 നമ്മൾ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഒരു ബ്യൂട്ടിഫുൾ സോങ്, ഒരു ഫാസ്റ്റ് സോങ്ങോട് കൂടി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
1: പാർവതി.
0: കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. That's my step for a man, a jump leap for man.

listening to Radio Swandhanam 90.4 FM. Stay tuned. ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ രണ്ടാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടി മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതിക വിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശിപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശു വികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞെടുത്ത് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതാണ്. ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്താണ് കേന്ദ്രബലമായിട്ട് ഞങ്ങൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെ അല്ലെ അവിടത്തേക്ക് 300 പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പറ്റുള്ള സ്ഥലങ്ങളും 50 പോലീസുണ്ട്. അല്ല, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും 8 പ്രതികളും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോപ്പർലി ആൻഡ് അറസ്റ്റ് ഓൾ ദ പേഴ്സൺസ് ഹു ആർ റെസ്പോൺസിബിൾ.
0: ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പാളയം മുഹീദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരം

0: ത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പെരുന്നാൾ ദിനത്തിൽ തന്നെ പാണക്കാട് എത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ രണ്ടു പതിറ്റാണ്ട് നീണ്ട ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വർഷങ്ങളുടെ നിയമപോരാട്ടങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയുമാണ് ഫറോക്ക് സ്വദേശിയായ റഹീമിന്റെ മോചനത്തിന് വഴിതെളിഞ്ഞത്. സൗദി പൌരന്റെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ച കേസിലാണ് അദ്ദേഹം അകപ്പെടുന്നത്. മകന്റെ മോചനത്തിനായി ഉമ്മയുടെ പ്രാർത്ഥനകൾ നാട് ഏറ്റെടുക്കുകയായിരുന്നു. ലോകമെമ്പാടുള്ള മലയാളികളുടെയും കൂട്ടായ്മയുടെയും 34 കോടി രൂപ സമാഹരിച്ച് ദിയാദനം നൽകിയാണ് വധശിക്ഷ ഇളവ് നൽകിയത്. മോചന ഉത്തരവിൽ അധികൃതർ കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവച്ചത്. ഉദ്യോഗസ്ഥർ തന്നെ റഹീമിനെ എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. തുടർന്ന് ഇന്ന് രാവിലെയോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയ റഹീം 10 മണിയോടെ വീട്ടിലെത്തി.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി വികസനക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി സുജിത് എസിന് പുതിയ ജീവിതമാർഗം ലഭിച്ചത് PM കിസാൻ പദ്ധതിയിലൂടെയാണ്. PM കിസാനിലൂടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സുജിത് ആകാശവാണി വാർത്തകളോട്.
3: ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിന്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ പേരിൽ ഞാനും PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല 2 പടുതാക്കുളം കിട്ടി. പിന്നെ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ കൃഷിഭവനുമായിട്ടൊക്കെ ചേർന്നിട്ട് മഴമറ റെയിൻഷെഡ് ഉണ്ട്. പിന്നെ KVK യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിവളത്തിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയും ഉണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്.
0: രാജ്യത്തെ കരകൌശല കലാകാരന്മാരെ ചേർത്ത് നിർത്താൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ. മികച്ച വായ്പാ സൌകര്യം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതിയിലൂടെ ഏറെ പ്രയോജനം ലഭിച്ചതായി തൃശൂർ നെടുമ്പുഴ സ്വദേശി വിജയൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: 28 കൊല്ലമായിട്ട് നമ്മൾ ഈ കുത്തുപണി മേഖലയിൽ തന്നെയാണ്. ഈ കരകൗശല മേഖലയിലേക്ക് വന്നിട്ട് 2017 നമ്മൾ വീട്ടിൽ ഇതിനൊരു സ്ഥാപനമായിട്ട് ഇട്ടിട്ടുണ്ട്. സ്ഥാപനം എല്ലാ ലൈസൻസൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വിശ്വകർമ്മയുടെ ഇതെടുത്തിട്ടുണ്ട്. അതിന്റെ ഇതായിട്ട് വിശ്വകർമ്മയുടെ ഇതേപോലെ എക്സിബിഷന് പോകാറുണ്ട്. പിന്നെ DCHHന്റെ തന്നെ എല്ലാ ഇതിനും പോവാ, എല്ലാ പ്രോഗ്രാമിനും പോകാറുള്ളതാണ്. കുഴപ്പമില്ല, നല്ല കച്ചവടം നടക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെരവം മുതൽ വിഗ്രഹങ്ങൾ വരെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്.
0: കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനം

0: മാണ് നാവികസേനയിൽ നടന്നു വരുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ രണ്ടാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
1: പോലീസ് വ്യവസ്ഥക്കോ അധിക സിറ്റിസൺ ഫ്രണ്ട്ലി ബനായേ താക്കി സാമാന്യ ലോക ബിനാ ഭയക്കെ അപ്നി സമസ്യ ദർജ് കരാ സക്കെ മഹിളാഓ ബച്ചോ ഓർ കംജോർ വർഗോകെ പ്രതി സംവേദനശീൽ വ്യവഹാര കോ ഭീ പ്രാഥമികതാ ദേനി ചാഹിയേ. इन नई चुनौतियों से निपटने के लिए पुलिस को लेटेस्ट टेक्नोलॉजी साइबर सिक्योरिटी और डिजिटल इन्वेस्टिगेशन में दक्ष बनाना होगा.
0: സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ CBSE ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കും.

0: പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷന്റെ 35-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEJP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
2: കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനമുള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം 6 വർഷത്തോളം ആവുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ PMEJP സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7.5 ലക്ഷം രൂപ ഞാൻ PMEJP സ്കീമിൽ വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സബ്സിഡിയൊക്കെ അനുവദിച്ച് വന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തരക്കേടില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. PMEJP സ്കീമിന്റെ ഒരു അനുഗ്രഹം തന്നെയാണിത്.
0: അടുത്ത 2 ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ടെഹ്റാന്റെ ഈ പ്രതികരണം US ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രെൻഡ് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് $97.83 എത്തി. US വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് $92.22 എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച എണ്ണവില ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഓരോ ഹൃദയങ്ങളിലും പ്രതീക്ഷയുടെ വെളിച്ചം നിറയ്ക്കട്ടെ. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈദ് മുബാറക്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്.

0: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻ കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026

0: 2026 ഗ്രാന്റുകൾ പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക് അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ജനപ്രാതിനിധ്യ നിയമവും രാഷ്ട്രീയ പാർട്ടികളും എന്ന വിഷയത്തെ അധികരിച്ചുള്ള ലളിതമായ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഭാരതത്തിലെ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാന ശിലയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം. രാജ്യത്തിന്റെ ഭരണകൂടം ജനങ്ങളുടെ വോട്ടിലൂടെ രൂപം കൊള്ളുന്നതിനു വേണ്ടിയുള്ള നിയമപരമായ ചട്ടക്കൂട് ഒരുക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രധാനപ്പെട്ട നിയമമാണ് 1950 റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് അഥവാ RP Act. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം രാജ്യത്ത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, 1 person 1 vote എന്ന ജനാധിപത്യ തത്വം നടപ്പിലാക്കുക എന്നതാണ്. ഈ നിയമം അനുസരിച്ച് ഓരോ നിയമസഭാ മണ്ഡലത്തിനും പ്രത്യേകം തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കണം. ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ യോഗ്യത നേടുന്നതിനുള്ള പ്രധാന വ്യവസ്ഥകളിൽ ആദ്യത്തേത് ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ്. കുറഞ്ഞത് 18 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ബന്ധപ്പെട്ട മണ്ഡലത്തിൽ സാധാരണയായി താമസിക്കുന്ന ആൾ ആയിരിക്കണം. RP Act നടപ്പാക്കുന്നത് പ്രധാനമായും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ്. ജനങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുകയും തെരഞ്ഞെടുപ്പ് പട്ടികകൾ ശരിയായ രീതിയിൽ തയ്യാറാക്കുകയും ചെയ്യുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയും നിഷ്പക്ഷതയും ഈ നിയമം ഉറപ്പാക്കുന്നു. ഇന്ത്യയിലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർണായക സ്ഥാനമാണുള്ളത്. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും ജനങ്ങളെ രാഷ്ട്രീയമായി പ്രതിനിധീകരിക്കാനും പാർട്ടികൾ നിയമപരമായി അംഗീകാരം നേടേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ വഴിയാണ് ഈ അംഗീകാരം നേടിയെടുക്കുന്നത്. RP Act നിയമത്തിലെ സെക്ഷൻ 29A പ്രകാരമാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി എന്നാൽ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ഭരണത്തിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന സംഘടനാ സംവിധാനമാണ്. ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് ഔദ്യോഗികമായി പ്രവർത്തിക്കാൻ അവയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. സെക്ഷൻ 29A പ്രകാരം ഒരു രാഷ്ട്രീയ സംഘടനയെ പൊളിറ്റിക്കൽ പാർട്ടിയായി അംഗീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അപേക്ഷ സമർപ്പിക്കണം. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷം 30 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്ട്രേഷൻ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയിൽ പാർട്ടിയുടെ അടിസ്ഥാന വിവരങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ അതിന്റെ ഭരണ

0: എന്ന് പരിശോധിക്കും. ഇങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതായി കണ്ടെത്തിയാൽ പാർട്ടിയെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്താൽ പാർട്ടി പേരിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള അവകാശവും പാർട്ടിയുടെ പേരിൽ തിരഞ്ഞെടുപ്പ് ചിഹ്നം ലഭിക്കാനുള്ള അവകാശവും ലഭിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളിൽ പാർട്ടിയുടെ പേരുൾപ്പെടുകയും ചെയ്യും. രജിസ്റ്റർ ചെയ്ത എല്ലാ പാർട്ടികളും അംഗീകൃത പാർട്ടികളാവണമെന്നില്ല. ഒരു പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ നിർദ്ദിഷ്ടമായ വോട്ട് ശതമാനം അല്ലെങ്കിൽ സീറ്റുകൾ നേടുമ്പോഴാണ് അത് സ്റ്റേറ്റ് പാർട്ടി അല്ലെങ്കിൽ നാഷണൽ പാർട്ടിയായി അംഗീകരിക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടി നാഷണൽ പാർട്ടിയായി അംഗീകരിക്കാൻ ഒന്നുകിൽ ലോക്സഭയിൽ കുറഞ്ഞത് 2% സീറ്റുകൾ നേടണം. ഇതിപ്പോൾ കുറഞ്ഞത് 11 MP ആയിരിക്കണം. ഈ MP കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരിക്കുകയും വേണം. അല്ലെങ്കിൽ ഒരു പാർട്ടി കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ നടന്ന ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞത് 6% വോട്ടുകൾ നേടുകയും കൂടാതെ കുറഞ്ഞത് 4 ലോക്സഭാ സീറ്റുകൾ നേടുകയും ചെയ്താൽ ദേശീയ പാർട്ടി പദവി ലഭിക്കും. 4 സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടാലും അത് സ്വയം നാഷണൽ പാർട്ടിയായി പരിഗണിക്കപ്പെടും. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കാൻ സംസ്ഥാനത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 6% വോട്ട് നേടുകയും കുറഞ്ഞത് 2 നിയമസഭാ സീറ്റുകൾ നേടുകയും വേണം. സംസ്ഥാന നിയമസഭയിലെ കുറഞ്ഞത് 3% സീറ്റുകൾ അല്ലെങ്കിൽ 3 സീറ്റുകൾ നേടണം. നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 8% വോട്ട് നേടിയാലും സ്റ്റേറ്റ് പാർട്ടി പദവി ലഭിക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കാൻ നിയമപരമായ അവകാശം നൽകുന്നതാണ് RP Act സെക്ഷൻ 29B. ഇന്ത്യൻ പൗരന്മാരായ വ്യക്തികളിൽ നിന്നും കമ്പനി നിയമങ്ങളുടെയും മറ്റ് സാമ്പത്തിക നിയമങ്ങളുടെയും പരിധിയിൽ നിന്നുകൊണ്ട് കമ്പനികളിൽ നിന്നും സംഭാവന സ്വീകരിക്കാം. എന്നാൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാൻ സാധിക്കില്ല. വിദേശ ഉറവിടങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. ഇതിലൂടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ വിദേശ സ്വാധീനം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലും മേൽനോട്ടം വഹിക്കുന്നതിലും പ്രധാന പങ്കു വഹിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളും ചെലവുകളും സംബന്ധിച്ച് കമ്മീഷന് റിപ്പോർട്ട് നൽകേണ്ടത് നിർബന്ധമാണ്. സെക്ഷൻ 29C പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾക്ക് ലഭിക്കുന്ന സംഭാവനകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ ലഭിക്കുന്ന സംഭാവനകളുടെ പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്തണം. രാഷ്ട്രീയ പാർട്ടി ഓരോ വർഷവും ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കണം. ഈ റിപ്പോർട്ട് പാർട്ടിയുടെ ട്രഷറർ അല്ലെങ്കിൽ അധികാരപ്പെട്ട ഭാരവാഹി ഒപ്പിട്ട് ശരിവയ്ക്കണം. റിപ്പോർട്ട് നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പിക്കുന്നതിന് ഇത് ആവശ്യമാണ്. ഒരു പാർട്ടി സെക്ഷൻ 29C പ്രകാരമുള്ള സംഭാവന റിപ്പോർട്ട് സമർപ്പിക്കാത്ത പക്ഷം ആ പാർട്ടിക്ക് ലഭിക്കുന്ന നികുതി ഇളവുകൾ നഷ്ടപ്പെടാം. സാമ്പത്തിക സുതാര്യത സംബന്ധിച്ച നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. അങ്ങനെ ജനാധിപത്യത്തിന്റെ കരുത്തായ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനും പ്രവർത്തനവും റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് പ്രകാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. സുതാര്യത, ധനകാര്യ ഉത്തരവാദിത്വം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ പാലിക്കുന്നത് പാർട്ടികളുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നു. നിയമപരമായ ചട്ടങ്ങൾ കർശനമായി പാലിക്കുമ്പോൾ മാത്രമേ ജനങ്ങളുടെ വിശ്വാസവും ശക്തമായ ജനാധിപത്യ സംവിധാനവും നിലനിൽക്കൂ. ഹ്രസ്വമായ ഈ പ്രതിപാദ്യം ഇവിടെ സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ശ്യാം ദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്.

രാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ. മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ.

0: Alem.
1: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം. ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

0: ഈ പെരുന്നാൾ ഓരോ ഹൃദയങ്ങളിലും പ്രതീക്ഷയുടെ വെളിച്ചം നിറയ്ക്കട്ടെ. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈദ് മുബാറക്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. അപ്പുണ്ണി VKN തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം നിർവഹിച്ച് 1984 പുറത്തിറങ്ങിയ ഒരു മലയാള പ്രണയ ചിത്രമാണ് അപ്പുണ്ണി. VKN തന്നെ പ്രേമവും വിവാഹവും എന്ന കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചിത്രത്തിന്റെ കഥ. അദ്ദേഹം എഴുതിയ ഒരേ ഒരു തിരക്കഥയും ഇതാണ്. ചിത്രത്തിൽ നെടുമുടി വേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മോഹൻലാൽ, മേനക, ഭരത് ഗോപി, സുകുമാരി എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. കണ്ണൂർ രാജൻ മാഷുടെ സുന്ദര സംഗീതം, KJ യേശുദാസാണ് ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: താരാട്ട്. 1981 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ താരാട്ടിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ബാലചന്ദ്രമേനോൻ രചിച്ചു. അദ്ദേഹം സംവിധാനം ചെയ്ത് അഭിനയിച്ചു. ശ്രീവിദ്യ, നെടുമുടി.

വേണു, ബാലചന്ദ്ര മേനോൻ, ശാന്തി കൃഷ്ണ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മധു ആലപ്പുഴയാണ് ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. രവീന്ദ്ര മാഷ്ടറുടെ മാജിക്കൽ സംഗീതം, ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ ആലാപനം,

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതി. 1968 പുറത്തിറങ്ങിയ മിടുമിടുക്കി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ രചയിതാവ് KG സേതുനാഥാണ്. ക്രോസ്ബെൽറ്റ് മണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് സത്യനും ശാരദയുമാണ്. ഈ ചിത്രത്തിൽ സത്യൻ, ശാരദ, അടൂർ ഭാസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അക്കാലത്തെ പ്രശസ്തരായ അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും ഗാനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചിത്രമാണിത്. ശ്രീകുമാരൻ നമ്പി സാറിന്റെ സുന്ദരമായ രചന, MS ബാബുരാജ് എന്ന ലിജൻഡിന്റെ ഈണം, ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ച നിത്യഹരിത ഗാനം, ഇന്നും ഗാനമേളകളിൽ പാടാൻ തിരഞ്ഞെടുക്കുന്ന ആ സുന്ദര യുഗ്മഗാനം, ചാരികേശി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ സുന്ദര ഗാനം കേട്ടുവരാം.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: ഗാനവീതി തുടരുന്നു. സുജാത ടി ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് ക്ലാസിക് ഡ്രാമ. പി വി ഗംഗാധരനായിരുന്നു നിർമ്മാണം. പ്രേം നസീർ, ജയഭാരതി, കെ പി ഉമ്മർ എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്തു. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രം അതിലെ സംഗീത ഹിറ്റുകളുടെയും ദാസേട്ടന്റെയും ഈയിടെ അന്തരിച്ച അതുല്യ ഗായിക ആശാ ഭോസ്ലെയുടെയും ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെയും പേരിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. സുജാതയുടെ

കഥയെഴുതിയത് കെ ടി മുഹമ്മദ് ആയിരുന്നു. തിരക്കഥ എഴുതിയത് ടി ഹരിഹരൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജെയിൻ ആയിരുന്നു സംഗീതം നൽകിയത്. മലയാള ചിത്രത്തിൽ ആശാ ഭോസ്ലെ പാടിയ ഒരേയൊരു ഗാനം.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: ഗാനവീഥിയിലെ അവസാന ഗാനം വിദ്യാരംഭം ജയരായ് സംവിധാനം ചെയ്ത് GP വിജയകുമാർ നിർമ്മിച്ച

1990 മലയാള ചലച്ചിത്രമാണ് വിദ്യാരംഭം. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചത് പ്രശസ്ത നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസനാണ്. ഇതിലെ എഴുത്തച്ഛൻ എന്ന റിട്ടയർഡ് അധ്യാപകനായി വേഷമിടുന്നത് നെടുമുടി വേണുവാണ്. ഗ്രാമത്തിലൊരു സ്കൂൾ സ്ഥാപിക്കണം എന്ന എഴുത്തച്ഛന്റെ സ്വപ്നം വൃഥാവിലകുന്നു. പിന്നീട് സുധാകരനായി അഭിനയിക്കുന്ന ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തിയാക്കുന്നതുമാണ് വിദ്യാരംഭത്തിന്റെ പ്രമേയം. ഗൗതമി, KPS ലളിത, മുരളി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. കൈതപ്രം തിരുമേനിയുടെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം, ചിത്രാജിയുടെ സുന്ദരമായ ആലാപനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീതി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
1: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
3: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
4: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഇന്ന് വലിയ പെരുന്നാൾ. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ആശംസകൾ. പൂർണ്ണമായും കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഹലീമയ്ക്ക് +2 മികച്ച വിജയം. 4A+ 2A ഉൾപ്പെടെ ഹിസ്റ്ററി, മലയാളം എന്നീ വിഷയങ്ങളിൽ 100-ൽ 100 മാർക്കും നേടിയാണ് ഹലീമയുടെ വിജയം. കൂട്ടിക്കട മഹിൻ മൻസിലിൽ നാസർ നബീസത് ദമ്പതികളുടെ മകളാണ് ഹലീമ. ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ പുതിയ ഇൻഡോർ ഷൂട്ടിംഗ് റേഞ്ച് ആശ്രാമം ഹോക്കി സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്തു. മുൻ ജില്ലാ കളക്ടർ എൻ ദേവിദാസ്, SHO അമൃത സദീപൻ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഷൂട്ടിംഗ് പരിശീലനത്തിനും മറ്റു വിവരങ്ങൾക്കുമായി 9446794470 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9446794470. ബഹുജന കലാസാഹിത്യവേദി ഏർപ്പെടുത്തിയ തിരുനല്ലൂർ അവാർഡ് നാലപ്പാടം പത്മനാഭന്റെ കാവ്യപ്രകാശം എന്ന കവിതാ സമാഹാരം നേടി. September 5 കൊല്ലത്ത് നടക്കുന്ന യോഗത്തിൽ അവാർഡ് സമർപ്പണം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉമയനെല്ലൂരിൽ ദേശീയപാതയുടെ ഭാഗമായി പണികഴിപ്പിച്ച അണ്ടർപാസിലെ ഗതാഗത

0: കുരുക്കിന് പരിഹാര നടപടികൾ ഉറപ്പാക്കാൻ വിഷ്ണുമോഹൻ MLA ജില്ലാ കളക്ടർ ആനി ജൂല തോമസും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. താൽക്കാലിക സംവിധാനങ്ങളുടെ ഭാഗമായി കൂടുതൽ ട്രാഫിക് പോലീസുകാരെ വിന്യസിക്കും. സ്കൂൾ തുറക്കുന്നതോടെ രാവിലെയും വൈകുന്നേരങ്ങളിലും ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സ്കൂൾ വാനുകൾക്ക് സമയക്രമീകരണം ഏർപ്പെടുത്തും. പരിഹാരത്തിനായി പൊതുമരാമത്ത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേരും. കൊട്ടിയം പറക്കുളം റോഡ് നവീകരിക്കുന്നതിനും നടപടിയുണ്ടാകും. മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഡ്രൈനേജ് സംവിധാനം നവീകരിക്കാൻ ദേശീയപാത ഉദ്യോഗസ്ഥർക്ക് ഇരുവരും നിർദ്ദേശം നൽകി. May 30 ആരംഭിക്കുന്ന കണ്ണൂർ കൊട്ടിയൂർ ആറാട്ടുത്സവത്തിന് KSRTC ജില്ലാ ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നു. ആര്യങ്കാവ് ഒഴികെ ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും കൊട്ടിയൂരിലേക്ക് പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. May 31 മുതൽ June 19 വരെയാണ് യാത്രകൾ. രാവിലെ 5 മണിക്ക് ആരംഭിച്ച് പ്രശസ്തമായ മറ്റ് വിവിധ ക്ഷേത്ര ദർശനങ്ങളും ഉൾപ്പെടുത്തിയാണ് യാത്ര. കൂടുതൽ വിവരങ്ങൾക്ക് 9495444044 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9495444044. തിരുവല്ല കുന്നന്താനം അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇലക്ട്രിക് വാഹന സർവീസിംഗിൽ സൗജന്യ പരിശീലനം നൽകും. OBC വിഭാഗത്തിൽപ്പെട്ട 2.5 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത +2. പ്രായപരിധി 18 വയസ്സിനും 40 വയസ്സിനും മധ്യേ. അവസാന തീയതി May 31. കൂടുതൽ വിവരങ്ങൾക്ക് 9495999688 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9495999688. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് സുസ്ഥിരമായ വിപണിയും മികച്ച വിലയും ഉറപ്പാക്കുന്ന പ്രൊഡക്റ്റീവ് അലയൻസ് പദ്ധതിയിലേക്ക് കൃഷിവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്ക് സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായാണ് അലയൻസുകൾ രൂപീകരിക്കുന്നത്. ചെറുകിട കർഷക കൂട്ടായ്മകളായ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളെയും കാർഷിക വിളകൾ വൻതോതിൽ വാങ്ങാൻ തയ്യാറുള്ള പ്രമുഖ ദേശീയ അന്തർദേശീയ ബിസിനസ് പങ്കാളികളെയും തമ്മിൽ നേരിട്ട് കോർത്തിണക്കി വിപുലമായ വിപണി ശൃംഖല ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമാകുന്ന കർഷക കൂട്ടായ്മകൾക്കും വാണിജ്യ കമ്പനികൾക്കും ബിസിനസ് വിപുലീകരണത്തിനും ഉൽപ്പാദന സഹായത്തിനുമായി ആകെ ചെലവിന്റെ 60% തുക സർക്കാർ ഗ്രാന്റായി നൽകും. ഒരു പദ്ധതിക്ക് പരമാവധി 2 കോടി രൂപയാണ് ധനസഹായം ലഭിക്കുക. ഇതിനു പുറമെ 3 വർഷത്തെ സൗജന്യ സാങ്കേതിക സഹായവും ലഭ്യമാക്കും. കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയവും 200-ലധികം കർഷക അംഗങ്ങളും 10 ലക്ഷം രൂപ വരെ വാർഷിക വിറ്റുവരവുമുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറുള്ളതും കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ളതുമായ കാർഷികേതര കമ്പനികൾ, സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്നിവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ അടുത്തുള്ള കൃഷിഭവനുകളിലും തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള കേര സംസ്ഥാന ഓഫീസിലും ലഭിക്കും. നമ്പർ 9947744382. നമ്പർ ഒരിക്കൽ കൂടി 9947744782. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ KSRTC മുൻ വെഹിക്കിൾ സൂപ്പർവൈസറും ട്രെയിനറുമായ ശ്രീ അബ്ദുൾ സലീം ഡ്രൈവർമാർ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും സംസാരിക്കുന്നു. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് അബ്ദുൾ സലീം. KSRTC റിട്ടയേർഡ് വെഹിക്കിൾ സൂപ്പർവൈസർ ആയിട്ടും ട്രെയിനറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ റോഡ് സുരക്ഷയെക്കുറിച്ച്, അപകട

അഹിതമായ ഡ്രൈവിങ്ങിനെ കുറിച്ചും ഹസാഡസ് ഗുഡ്സ് വെഹിക്കിൾ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും ഇത്തരം വാഹനങ്ങൾക്ക് മറ്റു വാഹനങ്ങൾ നൽകേണ്ട സുരക്ഷയെക്കുറിച്ചുമാണ് ഞാൻ ഇന്നെൻ്റെ അറിവ് വെച്ച് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അപകടം ദിനം പ്രതി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടം നടക്കുന്ന സമയങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ബന്ധപ്പെട്ട

റോഡിന് താങ്ങാൻ കഴിയുന്ന ഇതിലധികം ഭാരം കയറ്റിയ വാഹനങ്ങൾ നമ്മുടെ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് റോഡ് തകരുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളുമാകുന്നു. ഒരു ഡ്രൈവർ വാഹനം ഓടിച്ചു പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അനേകം കാര്യങ്ങളുണ്ട്. ഇത് ഡ്രൈവിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഏറെക്കുറെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്ന് അതിനുശേഷം നമ്മുടെ നിയമ സംവിധാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥ ഭാഗത്തിൽ നിന്നോ ഒന്നും ഉണ്ടാകുന്നില്ല. റോഡിൻ്റെ ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കുന്ന വാഹനം ഓടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഘടകം: ഒന്ന്, റോഡിൻ്റെ അവസ്ഥ; രണ്ട്, വാഹനത്തിൻ്റെ കണ്ടീഷൻ; മൂന്ന്, യാത്രക്കാരുടെ സുരക്ഷിതത്വം; പാരവണ്ടികൾ ഏത് തരത്തിലുള്ള ലോഡാണ് കയറ്റിക്കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ഡ്രൈവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാരണമാണ്. ഇപ്പോൾ തന്നെ അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ദയനീയമായ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വന്നു. മലപ്പുറം വാൽപ്പാറ ചുരത്തിൽ വിനോദസഞ്ചാരത്തിന് പോയ ഒരു വാഹനം മറിഞ്ഞ് 9 പേർ മരിച്ച സംഭവം. അതിനെക്കുറിച്ച് പല രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. ബ്രേക്കിൻ്റെ കാര്യം, ബ്രേക്ക് പോയെന്നൊരു വിഭാഗം, സ്പീഡ് കൂടുതലാണെന്നൊരു ഭാഗം, ഡ്രൈവർക്ക് പരിചയക്കുറവ് എന്നിങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. വാൽപ്പാറ അപകടത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ഇന്നലെയോ മെനിഞ്ഞാന്നോ കൊണ്ട് ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ഈ വാഹനം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ചുരം ഇറങ്ങി വന്നത്. അപ്പോൾ അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. കാര്യം, ബ്രേക്ക് ചെയ്തുകൊണ്ട് വാഹനം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഇത് മുമ്പ് കഴിഞ്ഞ ഒരു ഇവിടെ നടന്നൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ബ്രേക്കിൻ്റെ ഡ്രം, അതായത് ബ്രേക്ക് ഡ്രം ഹീറ്റാവുകയും ലൈൻഡർ ഹീറ്റാവുന്ന കാരണം ബ്രേക്കിൻ്റെ കണ്ടീഷൻ കുറയും. അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പോൾ പറയുന്നതും, അതായത് വാഹനങ്ങൾ ഇറക്കുമിറങ്ങുന്ന സമയത്ത് ഏത് ഗിയറിലാണോ നമ്മൾ ആ ഒരു കയറ്റം കയറുന്നത് അതേ ഗിയറിൽ തന്നെ ഇറങ്ങാവുന്ന, കാരണം അതിൻ്റെ പകുതി ബ്രേക്ക് ഈ എഞ്ചിനിൽ നിന്നും നമ്മൾക്ക് കിട്ടും. കാര്യം എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ, പിന്നെ വലിയ ഗിയറിൽ ഇറങ്ങി വരുമ്പോൾ, ഇന്ന് നമ്മളെ ഭൂരിഭാഗം കണ്ടുവരുന്നത് ചില ഡ്രൈവേഴ്സ് ഇറക്കങ്ങൾ വരുമ്പോൾ ബ്രേക്ക് അപ്പിൾ ചെയ്ത ഒരു സംഭവമാണ്. ഇത് ഒരു ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പ് കുറ്റിയാടിയിൽ ഇതേപോലെ സംഭവം ഉണ്ടായി. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വിനോദസഞ്ചാരത്തിന് പോയ ഒരു KSRTC സ്വിഫ്റ്റ് ബസ് ഇതേപോലെ ഇറക്കം വരുന്ന സമയത്ത് കൊണ്ടൊരു കൊക്കയിലും മറിഞ്ഞു, ഒന്നിലധികം പേര് മരിച്ചു. അന്ന് അവർ പറഞ്ഞിരുന്നത് ചെക്ക് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വണ്ടിക്ക് ബ്രേക്കിനൊരു കംപ്ലൈൻറ്റും ഇല്ലെന്നാണ്. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പറഞ്ഞ കാര്യം തന്നെ. കാരണം ഇതെങ്ങനെ പ്രവർത്തിക്കണം, ഇതിൻ്റെ സ്പാർട്സുകൾ എങ്ങനെയാണ്, ഇങ്ങനെ വർക്കുകളെന്ന് ഒരു പരിധിവരെയെങ്കിലും വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അറിഞ്ഞിരിക്കണം. അല്ല, നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയുകൊണ്ട് മാത്രം ഡ്രൈവിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും സുരക്ഷിതമാകുമെന്നൊക്കെ അറിയാൻ പാടില്ല. ആ കുറേ നിയമങ്ങൾ പഠിക്കും. പക്ഷേ വാഹനത്തിൻ്റെ രീതികൾ, പ്രവർത്തനങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാൻ അവരെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ കണ്ടീഷൻ, റോഡിൽ നമ്മൾ വാഹനം ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് നമ്മൾ കുറേ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അപകടങ്ങളെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. കാര്യം ഇത് പല പല കാര്യങ്ങളത് തെളിയിപ്പിച്ചിട്ടുമുണ്ട്. ഇറക്കത്തിൽ ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാര്യം ഇത് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസും അതിൻ്റെ വർക്കും എപ്പോഴും ഹൈ സ്പീഡിൽ നിന്നാണല്ലോ എൻ്റെ വീടിൻ്റെ ഡിസ്കുകളും ടയറുകളും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ബ്രേക്കിൻ്റെ കുറവുകളിലൂടെ ബ്രേക്ക് ഇടുന്നുള്ള അത്രത്തോളം ടയർ തുടങ്ങിയ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കുറേ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡ്രൈവിംഗിൽ നടക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ മെത്തേഡ് പഴയ രീതിയല്ല. ഇപ്പം ഞാനൊന്നും പഠിച്ച കാലഘട്ടത്തിലുള്ളതല്ല. ഡ്രൈവിങ്ങിൽ നിന്ന് നമ്മളും രക്ഷപ്പെട്ട് ലൈസൻസ് എടുത്ത് വരണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷേ കടമ്പകളെല്ലാം ഏത് രീതിയിൽ ഇവർ കഴിഞ്ഞതിന് ശേഷം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കാനാരില്ല. ഡ്രൈവിംഗ് പരിശീലനം നടക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പാഠവിഷയത്തിൽ ഉൾപ്പെടുത്തണം. അതൊരു അത്യാവശ്യ ഘടകമാണ്. അല്ലാതെ റോഡ് സിഗ്നലോ ഡ്രോവി ട്രാഫിക്കിൻ്റെ കണ്ടീഷനോ മാത്രം നോക്കാതെ ഒരു വാഹനത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ച്, ഏകദേശം മൊത്തം വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം അതിൻ്റെ ചലനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാര്യം ഇത് ഞാൻ KSRTC തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നാമക്കൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ട്രെയിനിങ് സെൻ്ററാണ് ലൈലൻഡിൻ്റെ, അവിടെ ഞാൻ പോയപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് ഒരു വണ്ടി വാഹനം, അതായത് മൊത്തം ഉരിച്ചു വെച്ച്, അതായത് മനുഷ്യ ശരീരം എങ്ങനെയാണ് കീറി മുറിച്ച് പഠിപ്പിക്കുന്നത്, അതേപോലെ ഒരു വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളെ പഠിപ്പിച്ചു. അതിൻ്റെ ചലനങ്ങൾ, ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചാണ് പുറത്തു വിട്ടത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ കഴിഞ്ഞു. കാര്യം ചെറിയ ചെറിയ റബ്ബർ വാഷറുകൾ പോലുമാണ് ഒരു

ബ്രേക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിന്റെ രീതിയും അത് കണക്ക് തന്നെ ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിശീലന കേന്ദ്രങ്ങളുണ്ട്, കെ എസ് ആർ ടി സിയുടെ ഉണ്ട്. ഇപ്പൊ കെ എസ് ആർ ടി സി തന്നെ പലയിടത്തും സ്വന്തമായി ഡ്രൈവേഴ്സ് സെല്ലിന്റെ പരിശീലന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആർ ടി ഒ ഡിപ്പാർട്ട്മെന്റ് തന്നെ നേതൃത്വത്തിലും ഇന്ന് കൊല്ലത്തുൾപ്പെടെ ഇതേപോലെ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പരിശീലനത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിലുപരി മറ്റൊന്നും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. രണ്ടാമത്, നിയമലംഘനങ്ങളുടെ ഒരു പ്രധാന കാരണം ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇന്ന് റോഡിൽ പൊതുവേ നിയമലംഘനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. എല്ലാം സുഖമായി നമ്മൾ റോഡിന്റെ കണ്ടീഷൻ വെച്ച് പോകാമെന്ന് ഞാൻ പറയുന്നില്ല, കാര്യം ഞാൻ ഡ്രൈവറായിരുന്നല്ലോ. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം വളരെ കൂടുതലാണ്. അമിതമായ ശബ്ദത്തോടുകൂടിയ പാട്ടുപെട്ടികൾ, കാഴ്ച മറയ്ക്കുന്ന അലങ്കാര വസ്തുക്കൾ, ക്യാബിനിൽ തൂക്കിയിടുക, ഡ്രൈവർക്ക് മറ്റ് ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഉപകരണങ്ങൾ, അതായത് ബ്ലൂടൂത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെവിയിൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ഈയിടെ ഒരു അനുഭവം ഉണ്ടായി. ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുമോ, ഞാൻ ആ ബസ്സുകാരെ കുറ്റം പറയല്ല, പോയപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ ടിക്കറ്റ് എടുത്തിരിപ്പുണ്ട്. അപ്പം കണ്ടക്ടർക്ക് എന്നെ അറിയാവുന്ന ഒരാളായിരുന്നു. ഇദ്ദേഹം ഒരു 3-4 പ്രാവശ്യം ബെല്ല് കൊടുത്തു വാഹനം നിർത്താനാ, പക്ഷേ ഈ ഡ്രൈവർ വണ്ടി നിർത്തുന്നില്ല. അങ്ങനെ യാത്രക്കാരൻ ഇറങ്ങണമെന്ന് പറയുമ്പോഴും ഈ വാഹനം നിൽക്കുന്നില്ല, കാരണം അമിതമായ ഈ എന്താണ് നമ്മളെ പാട്ടുകളുടെ ശബ്ദം. രണ്ടാമത്, ഇദ്ദേഹത്തിന് ബെല്ലടിക്കാൻ കയറായിരിക്കാൻ ചെവിയിൽ ഇത് വെച്ചോണ്ടോ. കണ്ടക്ടർ പറഞ്ഞാണ് ഞാനത് അറിയുന്നത്, കണ്ടില്ലേ ചെവിയിൽ ബ്ലൂടൂത്ത് വെച്ചോണ്ടാണ്, ഇത് വെച്ചോണ്ടാണ്, പിന്നെ എങ്ങനെ ബെല്ലടിച്ചാൽ കിട്ടും? ഒരു അപകട സമയത്ത് ചിലപ്പോൾ വാഹനമാണ് ഡോറ് തുറന്നൊന്ന് പുറത്തു പോയാലോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനം യാത്രക്കാരൻ്റെ കയ്യിൽ നിന്ന് വീണാലോ, ആ വണ്ടിക്കകത്ത് ഏതെങ്കിലും ഒരു യാത്രക്കാരന് യാത്ര ചെയ്യുന്ന എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായതോ, ഇതെല്ലാം ഈ ബെല്ലിനകത്തൂടാണ് ഡ്രൈവറെ അറിയിപ്പിക്കുന്നത് വാഹനം. അത്തരം കാര്യങ്ങൾ നമ്മളെ ഇന്ന് കൊല്ലത്തെന്നല്ല കേരളത്തിൽ യഥേഷ്ടം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. ഈയിടെ ഞാൻ ഈ പറഞ്ഞ കാര്യം, നിരന്തരം നമ്മൾ ഓരോ വാഹനങ്ങളിൽ അതിൽ ഡോറ് തുറന്നിട്ട്, ഇന്ന് എല്ലാം നമ്മളെ ഇലക്ട്രിക് പിന്നെ എയർ ഡോറുകളാണ്. കാര്യം യാത്രക്കാർ കയറി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് പിന്നെ സ്വിച്ച് കൊണ്ട് ഡോർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. പക്ഷെ എല്ലാം ഈ കൊല്ലം ടൗണിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വരുന്നിടത്തോ മാത്രം ഈ ഡോർ അടച്ചിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് സ്ഥലങ്ങളും ഡോറ് തുറന്നിട്ടാണ് വാഹനം ഓടിക്കുന്നത്. ഇതെല്ലാം ഇത് കാണുന്നുണ്ട്. പക്ഷെ ഇതിന് എങ്ങനെ ഇതിനൊരു പരിഹാരം കാണാം എന്നുള്ളൊരു ശ്രമം നമ്മളെ ബന്ധപ്പെട്ടവർ അത് നടത്തുന്നില്ല. റോഡ് സൈഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ മറ്റൊരു കാര്യമാണ്, അത് വളരെ പ്രധാനമാണ്. കാര്യം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള റോഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിലും വൻകിട ഹോട്ടലുകളുടെ മുമ്പിലും റോഡിലോട്ട് അതീവ പ്രകാശം പരത്തുന്ന ലൈറ്റുകൾ റോഡിലോട്ട് ഡ്രൈവറുടെ കണ്ണിൽ തന്നെ പ്രകാശിക്കുന്ന രീതിയിൽ അടിക്കുന്ന രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതാണ്ട് ഈ ഭാഗങ്ങളിൽ തന്നെ ഒരുപാട് എടുത്താലറിയാം, ഈ ലൈറ്റിൻ്റെ പ്രകാശം എതിരെ വരുന്ന ഒരു വാഹനം, ഹെവി വാഹനമായാലും ലൈറ്റ് മോട്ടോർ ആയാലും, ഈ പ്രകാശം ഡ്രൈവറുടെ കണ്ണിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ, ഇതേ സൈഡിൽ പോകുന്നവരെ ഒരു സൈക്കിളുകാരനായാലും ഒരു മോട്ടോർ സൈക്കിളിലോ ഒരു കാൽനടക്കാരനാകട്ടെ, രാത്രി സമയം മറ്റേ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ കാണാൻ കഴിയില്ല. ഇത് എൻ്റെ അനുഭവത്തിലും ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ ഉറപ്പാണ്. അപ്പോൾ ഇത് ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് റോഡിൽ ഇത്തരത്തരം പ്രകാശങ്ങൾ പ്രകാശിക്കുന്നത് തെറ്റാണ്. അത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധം അങ്ങനെയുള്ള അപകടങ്ങൾ, റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പിന്നെ റോഡിൻ്റെ നിരത്തിൻ്റെ കാര്യം അത് പിന്നെ പറയണ്ടല്ലോ. നമ്മളിന്ന് റോഡിന് കാൽനടക്കാർക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി ആ റോഡിന് ഉണ്ട് ഫുട്പാത്ത്, ഇതായിട്ടില്ലെങ്കിലും എല്ലാ സ്ഥലത്തില്ലെങ്കിലും കുറേ ഭാഗത്തൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അവിടെ ഒരു കാൽനടക്കാരനോ ഒരു സൈക്കിൾ യാത്രക്കാരനോ പോകാൻ പറ്റില്ല. യഥേഷ്ടം ഇരു സൈഡുകളും റോഡിൻ്റെ ടാറിനോട് ചേർന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് ഗതാഗത തടസ്സമുണ്ടാകുന്ന നിരവധി, ഇന്ന് കൊല്ലം ടൗണിൽ, ഞാനിപ്പോൾ അടുത്ത കാലത്ത് കൊല്ലത്താണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്, കൊല്ലം ടൗണിൽ ഏറ്റവും കൂടുതലാണ്. ടൗണിലും ടൗണിൻ്റെ ഭൗരഭാഗങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റുഡിയോ അങ്ങോട്ട് ഇറങ്ങി രാമകളങ്ങാര തൊട്ട് ഇങ്ങോട്ട് കളക്ടറേറ്റിൻ്റെ അടുക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കഴിയുമെങ്കിലും, ഇത് ബന്ധപ്പെട്ട മേൽഘടകങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും അവരുടെ വാർത്തകളിലും അല്ലെങ്കിൽ അവരുടെ പത്രപ്രസ്ഥാനം നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത്തരം ചെയ്യാൻ പാടില്ല, വാഹനം അങ്ങനെ ഇത് എന്ന് റോഡ് ചെയ്ത് കഴിഞ്ഞാൽ നടപടിയെടുക്കും. പക്ഷേ ഇതൊക്കെ പ്രഖ്യാപനങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. ഒരു പരിധി വരുന്ന ഇത് നമുക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നിയന്ത്രിക്കാൻ കഴിയുകയും അതേപോലെ ഡ്രൈവർമാർക്ക് അവയർനെസ് കൊടുത്താൽ ഇത് മാറ്റാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ കൊല്ലത്ത് തന്നെ യഥാർത്ഥത്തിൽ ലൈൻ ട്രാഫിക് ഒരു പ്രധാന ഘടകമാണ്. അതിന് മുമ്പ് പറഞ്ഞതാണ് ലൈൻ ട്രാഫിക് ഈ ബ്ലോക്കിൻ്റെ വരുന്നതിൻ്റെ പ്രധാന ലൈൻ ട്രാഫിക് കൊല്ലത്തില്ല. അങ്ങനൊരു സംഭവം നമുക്ക് ഇവിടെ കാണുന്നില്ല. ഇപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇടത് സൈഡിലോട്ട് ലിങ്ക് റോഡ് വഴി പോകാൻ കഴിഞ്ഞാൽ അവിടെ ഫ്രീ റോഡാണ്, ഫ്രീ ലിഫ്റ്റാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വാഹനങ്ങൾ ഇത് വയലേറ്റ് ചെയ്താൽ 1000 രൂപ പിഴയാണെന്ന്. ബോർഡ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പം ഞാൻ യാത്ര ചെയ്ത് വരുമ്പോഴും അവിടെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കും.

0: ലൈൻ ട്രാഫിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വാഹനം അതിന്റെ എങ്ങോട്ട് പോകാനുള്ള ഭാഗം തിരിച്ചിട്ട് ബാക്കി ഫ്രീ ലെഫ്റ്റ് ഫ്രീ ആയിട്ടിടുക. അത് ചിന്നക്കടയിലും ഉണ്ട്. ഇത് നിരത്തി ഇട്ട് കഴിഞ്ഞാൽ ഒരു എമർജൻസി വാഹനം വന്നാൽ അതിന് പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ കണ്ടു ഒരു ആംബുലൻസ് കൊല്ലം ടൗണിൽ വന്നിട്ട് എതിനെയും അതിന് പോകാൻ കഴിയുന്നില്ല. അവസാനം എങ്ങനെയോ ചാടി ട്രാഫിക്കിൻ്റെ ആ ഐലൻഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ കൂടെ കയറി ഓർബിച്ച് കയറി പോകുന്നുണ്ട്. ഇതെന്താണ്? ഇത് നമുക്ക് നമ്മുടെ ഡ്രൈവർമാർക്ക് അറിവില്ലായ്മയില്ല. അവർക്ക് അറിവുണ്ട്. ആ അറിവ് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് അവർക്ക് നിർദ്ദേശമില്ല, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതുമില്ല. ഏതോ ഒരു ഭാഗങ്ങളിലൂടെയൊക്കെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, അതിനെ ബന്ധപ്പെട്ടവർ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ. ഇപ്പം കൊല്ലം ടൗണിൽ നിരവധി പോലീസുണ്ട്, ഉണ്ട് ട്രാഫിക് പോലീസുണ്ട്, അതേപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. വല്ലപ്പോഴുമെങ്കിലും ഇവരെയൊക്കെ വിളിച്ച് കുറേ അവയർനെസ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ ഒരു പരിധിവരെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ റോഡ് സൈഡിലുള്ള, അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, വീണ്ടും റിപ്പീറ്റ്, റോഡ് സൈഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, റോഡ് മൊത്തം കാൽനടക്കാർക്ക് നടക്കേണ്ട സാധനങ്ങൾ ഈ കംപ്ലീറ്റ് കടയിലുള്ള വസ്തുക്കൾ നിരത്തി വെച്ച് അത് ഒഴിവാക്കി ആളുകൾ റോഡിലൂടെ നടക്കുന്നത് ഇതും അപകടത്തിനൊരു കാരണമാണ്. നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു പരിഹാരം കാണാൻ കഴിയും.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
0: പന്ത്രണ്ടോ ദിവസമായി ഡെയിലി നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്, ഇന്നലെയും മെനഞ്ഞാന്നും. ഇത് കാണുമ്പോൾ ഡ്രൈവറെ നമുക്ക് മാനസികമായി സങ്കടം വരുന്നുണ്ട്. കാരണം ഇന്നലെയും കൊട്ടിയത്ത് റോഡ് സൈഡിൽ അനധികൃതമായി പാർക്ക് ചെയ്തൊരു വാഹനത്തിൻ്റെ പിറകെ ഒരു കാറ് പോയി ഇടിച്ചിട്ട് രണ്ടുപേർ മരിച്ചു. അനധികൃത പാർക്കിംഗ് അത് നമ്മുടെ റോഡിൽ നിരന്തരം കണ്ടുവരുന്നതാണ്. എവിടെ വേണമെങ്കിലും വണ്ടി ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും വീണ് ഇറങ്ങിപ്പോവുക, സിഗ്നൽ ലൈറ്റ് ഇടുക, പാർക്കിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കും. ഈ പാർക്കിംഗ് ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുന്ന വണ്ടി അതിൻ്റെ പുറകിൽ നിന്നും ഓടി വരുന്നൊരു വണ്ടി എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഹൈ ബീം, അതായത് ബ്രൈറ്റ് ലൈറ്റ് കണ്ടുകഴിഞ്ഞാൽ ഈ വാഹനം കിടക്കുന്ന കാണാൻ പറ്റില്ല. ഇങ്ങനെ നിരവധി അപകടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ ഇതെല്ലാം നിയമങ്ങളുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മളെ ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും 100 ഒരുപാട് കാര്യങ്ങളുള്ള നമ്മൾ പറയുന്നില്ല, എങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവൻ നമ്മൾ നഷ്ടപ്പെടുന്നത് അതിനെ തടയാൻ പറ്റും, അത് ഉറപ്പാണ്. വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡസ് ഗുഡ്സ് വെഹിക്കിൾ നിരവധി നമ്മുടെ നാടുകളിൽ ഓടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന, സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്ന, ആസിഡുകൾ കൊണ്ടുപോകുന്ന, അങ്ങനെ നിരവധി വാഹനങ്ങൾ നമ്മുടെ റോഡിൽ ഓടുന്നുണ്ട്. യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് ഇത്തരം വാഹനങ്ങൾ ഓടുന്നതെന്ന് തോന്നിപ്പോകും. കാരണം സ്ഫോടക വസ്തുക്കൾ, അഗ്നിബാധ ഉണ്ടാക്കുന്നവ, വെള്ളത്തിൽ പ്രതികരിക്കുന്നത്, ഓക്സീകരിക്കുന്നത്, വിഷം, രോഗം പരത്തുന്നത്, ആണവ പ്രസരം സൃഷ്ടിക്കുന്നത്, തുരുമ്പെടുക്കുന്നത് തുടങ്ങിയ വസ്തുതകൾ കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരം വാഹനങ്ങളെങ്കിൽ ടാങ്കുകളുടെ ചുറ്റും നിരവധി എഴുത്തുകളുണ്ട്, നമുക്ക് എല്ലാവരും കാണാൻ കഴിയും. പാനൽ ബോർഡുകളുണ്ട്, കാര്യം ഈ വാഹനത്തിൽ എന്ത് വസ്തുവാണ് കൊണ്ടുപോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ ആ വണ്ടിയുടെ 4 സൈഡിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പാനൽ ബോർഡിന് അത് കാണിച്ചിട്ടുണ്ട്. ഇത് പെട്രോളിയം ഉൽപ്പന്നമാണോ, ഇത് LPG ഗ്യാസ് ആണോ, ഇത് ആസിഡ് ആണോ, അല്ലെങ്കിൽ മറ്റു തര സ്ഫോടക വസ്തുക്കളാണോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണോ, വിഷാംശമാണോ, ഇതിൻ്റെ എല്ലാം UN നമ്പറുകൾ ഈ പാനൽ ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഓടിക്കുന്നവർക്കും ഒരു പരിധി വരെ അറിയാൻ പറ്റുന്നു, അല്ലെങ്കിൽ അറിയാം, പക്ഷേ ഇത് കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇതിനകത്ത് എന്താണ് ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് എന്താണ്? അതായത് ഇപ്പം നമ്മളെ പെട്രോളിയം ഉൽപ്പന്നം നിരവധി നമ്മളിപ്പോൾ റോഡിൽ നിന്ന് കാണാൻ നിരവധി ടാങ്കറുകളാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ഇതന്നെ ഫ്ലാമബിൾ മോട്ടോർ സ്പിരിറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയേക്കുക, അല്ലെങ്കിൽ മലം ഫ്ലാമബിൾ തീ പിടിക്കാൻ സാധ്യതയുള്ള സ്പിരിറ്റാണ്. അപ്പോൾ അത് പെട്രോളിയം ഉൽപ്പന്നം ആവാം, പെട്രോൾ, ഡീസല് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു UN നമ്പർ എന്ന് പറയുന്ന, അത് ലോകത്തെല്ലായിടത്തുമുള്ള ഇത്തരം വാഹനങ്ങൾ കൊണ്ടുപോകുന്നിടത്തുള്ളതാണ്. ആ വാഹനത്തിനകത്ത് പാനൽ ബോർഡിനകത്തൊരു ഒരു കോളത്തിനകത്ത് 3 കാണിച്ചിട്ടൊരു ഫ്ലെയിം കാണിച്ചിരിക്കും. കാര്യം ഞാൻ NIFE 95 ട്രെയിനിങ്ങിന് പോയപ്പം എനിക്ക് കിട്ടിയ അറിവുകളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാണ്, ലിക്വിഫൈഡ് ആയിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. ഈ വാഹനത്തിലൊരു ഫയർ ഉണ്ടായാൽ, ഒരു തീ പിടിച്ചാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുണ്ടായ സംഭവങ്ങളുണ്ടായാൽ എന്തുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ച് രക്ഷപ്പെടുത്താൻ സാധ്യതയുള്ളത്, അതിന് വേണ്ടുന്ന എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ആ വാഹനത്തിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടും. ഇത് എത്ര പേർക്ക് അറിയാൻ പറ്റുന്നു? ഇത് ഡ്രൈവിങ്ങിലും, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പോലും മറ്റ് ആയിരക്കണക്കിന് വാഹനങ്ങളുടെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്ന സാധനമാണ് ഈ വാഹനം. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് ഇതും മറ്റ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവർക്ക് പഠിക്കുന്ന സമയത്ത് ഇതും ഒരു പാഠ്യ വിഷയമാക്കുക തന്നെ വേണം. കാര്യം ഇപ്പോൾ ടാങ്കർ ലോറികൾ, അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ ഓടിക്കേണ്ട വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു പ്രത്യേക ലൈസൻസ് ഉണ്ട്. അത് ഞാനൊക്കെ പഠിച്ച സമയത്ത് 3 ദിവസം ട്രെയിനിങ് ആയിരുന്നു. ആ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മൾ ലൈസൻസ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിട്ട് ലൈസൻസിൽ ആഡ് ചെയ്യണം. അത് 1 ഇയറായിരുന്നു. ഇപ്പോൾ അത് മാറ്റി 3 വർഷം, അത് 3 ദിവസം ട്രെയിനിങ് വന്ന് പഠിക്കുന്ന സംവിധാനത്തിലാക്കി. പക്ഷേ ഇത് ഡ്രൈവർക്കെല്ലാം അറിയാൻ പറ്റൂ. ഈ റോഡിൽ എന്ത് സാധനമാണ് കൊണ്ടുപോകുന്നത്, എന്താണ് ഇതിനകത്തെ വസ്തു, ഇത് അപകടം വന്നാൽ എങ്ങനെ, മറ്റാർക്കും അതിനെപ്പറ്റി അറിയാൻ പറ്റില്ല. ഒരു മനുഷ്യർക്കും അറിയാൻ പറ്റുന്നില്ല. ഇത്തരം വാഹനങ്ങളിലും ടാങ്കറുകളിലും ചുറ്റും നിരവധി എഴുത്തുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പാനൽ ബോർഡും കാണാറുണ്ട്, അതും പറഞ്ഞു കഴിഞ്ഞു. മറ്റ് വാഹനം ഓടിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണം, ഡി വാഹനത്തിൽ ഏത് വസ്തുവാണ് നിറച്ചിരിക്കുന്നത് എന്ന് പാനൽ ബോർഡിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അപകടം നടന്നാലോ ലീക്കുണ്ടായാലോ ഏത് വസ്തു ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കാൻ കഴിയുമെന്നും ഈ പാനൽ ബോർഡിൽ അറിയാൻ കഴിയും. ഓരോ വസ്തുക്കൾക്കും UN നമ്പർ നൽകിയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ നമ്പർ പാനൽ ബോർഡിൽ കാണാൻ പറ്റും. മറ്റ് ഡ്രൈവർമാർക്കും ഇത് അറിയാൻ കഴിയുന്ന ഇപ്പം രണ്ടെന്ന് എഴുതി കാണും. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതിന് LPG എന്ന് എഴുതിയിട്ട് അതിനകത്ത് 2 നമ്പർ ഇട്ടിരിക്കും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മറ്റിതര ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത്തരം വാഹനങ്ങൾ സൂക്ഷിക്കേണ്ട സുരക്ഷാ വസ്തുക്കൾ എക്സ്പ്ലോസീവ് നിയമത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല വാഹനത്തിൽ 2 ഡ്രൈവർ വേണമെന്നും പറയുന്നുണ്ട്. അവിടാണ് ഏറ്റവും വലിയ വിഷമം. 2 ഡ്രൈവർ പോയിട്ട് ഒരു ഹെൽപ്പർ പോലും ഇല്ലാതാണ് ഇത്തരം വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ കാണാൻ കഴിയും, എല്ലാവർക്കും കാണാൻ കഴിയും. കാര്യം ഈ വാഹനം കമ്പനിയിൽ നിന്നും നമ്മളെ ലാഡ് കയറ്റി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുന്നിടം വരെ ഈ വണ്ടി എവിടെ കൊണ്ടിട്ടാലും സുരക്ഷിതമായി വണ്ടിയുടെ കാലമാണ്. അത് ഞങ്ങളെല്ലാം പഠിച്ചു വർഷങ്ങൾക്ക് മുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. കാര്യം ഈ വാഹനം ഇട്ടിട്ട് 2 പേരുണ്ടെങ്കിൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ പോലും, മറ്റുതര എന്തെങ്കിലും കാര്യങ്ങൾ പോകണമെങ്കിൽ ഒരാൾ എപ്പോഴും വാഹനത്തിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണമെന്ന നിയമം. ആ നിയമം നിലനിൽക്കുമ്പോഴാണ് ആരുമില്ലാതെ 10-ഉം 20-ഉം ടയറുകളുള്ള നീളത്തിലുള്ള LPG ബുള്ളറ്റ്, അതായത് LPG ടാങ്കർ വരെ റോഡിൽ കൊണ്ടുപോകുമ്പോൾ വെറും ഒറ്റ ഒരു ഡ്രൈവർ മാത്രമാണ് അത് കൊണ്ടുപോകുന്നത്. ഇതറിയാവുന്നതാണ്, ഇത് നിയമമുള്ളതാണ്. ഈ നിയമം നടപ്പിലാക്കാൻ ഇത് കമ്പനി പോലും ഇതിന് സമ്മതിക്കുന്നില്ല. കാര്യം കമ്പനിയിൽ ഹെൽപ്പർ ഇല്ലാതെ വാഹനം ചെല്ലുമ്പോൾ അവിടെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വണ്ടി ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കമ്പനിയിൽ ആളെ നിർത്തിയിട്ടുണ്ട് മേളിൽ. അവർക്ക് 100-ഓ 200-ഓ രൂപ എടുക്കുമ്പോൾ കമ്പനി ഇയാൾ കയറി മേളിൽ കൂടെ ഫില്ല് ചെയ്യാൻ സഹായിച്ചിട്ട് പിന്നെ വണ്ടി കമ്പനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ ഡ്രൈവറാണ്. 100 കണക്കിന് കിലോമീറ്റർ ദൂരെ ഈ ഒറ്റയ്ക്ക് ഡ്രൈവർ വിടുക. ഈ വണ്ടി വഴിയിൽ ഒരു അപകടമുണ്ടായി, ഒരു ലീക്കുണ്ടായി, ഒരു ടയർ പഞ്ചറായി, ഇല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായി, ആരെങ്കിലും ഒരാളെ വിളിക്കുവാൻ വേണ്ടി ഈ ഡ്രൈവർ പോയി കഴിഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ, ബാക്കി വണ്ടിക്ക് എന്താണ് സുരക്ഷിതത്വം? മനുഷ്യരാ, ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോലും തീപ്പെട്ടി ഉരയ്ക്കാം, ചിലപ്പോൾ ഒന്ന് കറങ്ങാം. LPG തുടങ്ങിയിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ ഇരിക്കുന്ന, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന, വിഷാംശങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് വരെ ഇത്തരം ഒരാളാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പുതിയ ഹാവിലൊരു LPG ബുള്ളറ്റ് അപകടത്തിൽപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? വണ്ടി വാഹനം മറിഞ്ഞു, LPG ലീക്കായിക്കൊണ്ടിരുന്നു. രക്ഷാപ്രവർത്തനം ചെന്നൊരു വാഹനം അവിടെ ചെന്ന് കുറേ ദൂരം ഓഫ് ചെയ്തതിനു ശേഷം പിന്നെ അപ്പോഴത്തേക്ക് ഈ LPG മൊത്തം, നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, മൊത്തം പറന്നു കഴിഞ്ഞു, മൊത്തം പടർന്നു കഴിഞ്ഞു. ഈ സമയത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന വണ്ടി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ സ്പാർക്കിങ്ങിലാണ് ആ വാഹനം മൊത്തം തീപിടിച്ച പ്രദേശം മൊത്തം കത്തിയമർത്തത്. നിരവധി പേരും മരിക്കുകയും ചെയ്തു. എന്താണ് അപ്പം നിരുത്തരവാദിത്തമായിട്ടുള്ള പെരുമാറ്റം? അത്തരം വാഹനത്തിൽ ഒരു ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക്, അല്ലെങ്കിൽ അയാളെ ഈ വാഹനം അലക്ഷ്യമായി കളഞ്ഞിട്ട് പോരുമ്പോൾ ഒരു ആവശ്യമാണ്, അത് നിയമത്തിലുള്ളതാണ്, ആരും അംഗീകരിക്കുന്നില്ല. ഞാൻ ഈയിടെ അറിഞ്ഞതാണ്, എൻ്റെ ഒരു സുഹൃത്ത് USA പോയിട്ട് വന്നപ്പോൾ പറഞ്ഞത്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇതേപോലെ അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ പോകുമ്പോൾ അതിന് പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ പറ്റത്തില്ലായിരിക്കാം, നമ്മുടെ അത് കണക്കില്ല. പ്രത്യേക പ്രൊട്ടക്ഷനോട് കൂടി മുമ്പിൽ പൈലറ്റ് ഉൾപ്പെടെയാണ് ഇത്തരം വാഹനങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. അതുമല്ല, ജനവാസം കൂടിയ മേഖലയിലേക്കുള്ള ഈ വാഹനം പോകാനായിട്ടുള്ള അനുമതിയും ഇല്ലെന്നാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ നേരിൽ കണ്ടിട്ടില്ല, പക്ഷെ അത് നിയമമാണ്. അതായത് ഒരു വാഹനം നമ്മൾ ജനവാസ മേഖലയിൽ നിന്നും ഏകദേശം 300 മീറ്ററെങ്കിലും മാറ്റിയേ പാർക്ക് ചെയ്യാവൂ എന്നുമാണോ എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വേണ്ട, അത്യാവശ്യം വാഹനത്തിനൊരു ഹെൽപ്പർ വേണ്ടേ? എന്തെങ്കിലും ഒരു അപകടം നടത്തി കഴിഞ്ഞാൽ, ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായാലും, ഡ്രൈവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സഹായിക്കാനാറുള്ളത്? രാവും പകലും ഈ വാഹനം ഓടുകയാണ്. പണ്ട് ഒരു 2000 മുമ്പ്, 2005 അല്ല ക്ഷമിക്കണം, അത് മാറ്റിപ്പോയി. 1992 മുമ്പ് ഇതേപോലെ ഒരു നിയമം വന്നായിരുന്നു. ടാങ്കർ ലോറികൾ, അസാഡസ് ഗുഡ്സ് വെഹിക്കിൾ കൊണ്ടുപോകുന്ന വണ്ടി പകൽ ഓടാൻ പാടില്ലെന്ന് ആർ

0: യു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് എന്നെയാണ് ആലപ്പുഴ വെച്ച് ഞാൻ അന്ന് ടാങ്കർ ലോറി ഓടിക്കുകയാണ് പിടിച്ചത്. പകൽ ഈ വണ്ടി ഓടാൻ പാടില്ല. അത് മാത്രമല്ല വണ്ടിയുടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, കളറ് അന്ന് കംപ്ലീറ്റ് വണ്ടിയുടെ എല്ലാ മൊത്തം ഓറഞ്ച് നിറമായിരുന്നു. അത് മാറ്റിയിട്ട് ഫ്രണ്ട് മാത്രം, ക്യാബിൻ മാത്രം ഓറഞ്ചും ടാങ്ക് കംപ്ലീറ്റ് വൈറ്റിലാകൂടെ എന്നെ പിടിച്ചു. അന്ന് വെഹിക്കിൾസ് ഒട്ടി പിടിച്ചിട്ട് പറഞ്ഞ് ഇത് നിയമമാണ്, അതുകൊണ്ട് നിങ്ങൾ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ കുറേ സംസാരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം ഫൈൻ അടയ്ക്കാതെ വണ്ടി വിട്ടില്ല. ഇത് ഞാൻ സംസാരിച്ചു, കമ്പനിയായിട്ട് സംസാരിച്ചു, മറ്റുദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുത്തപ്പോൾ എക്സ്പ്ലോസീവുകാർ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങൾ 6 മണിക്ക് ശേഷം ഓടാൻ പാടില്ല. എക്സ്പ്ലോസീവിൻ്റെ നിയമം അങ്ങനെ. ആർ ടി ഒ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് പകൽ ഈ വാഹനം ഓടാൻ പാടില്ല. അപ്പം പിന്നെ എപ്പോഴാണ് ഈ വാഹനം ഓടേണ്ടത്? അങ്ങനെ പിന്നെ ചർച്ച ചെയ്ത് ഗവൺമെൻറ്റും ഒക്കെ അതിനകത്തൊക്കെ ഇടപെട്ട് അതിന് ശേഷം താൽക്കാലികമായി അത് പിൻവലിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. നിർബന്ധിതമായിട്ടും ഇത്തരം വാഹനങ്ങൾ ഹെൽപ്പർ ആവശ്യമാണ്. അത് കമ്പനി പോലും കണ്ണടച്ചിരിക്കുകയാണ്. കമ്പനി ചെന്ന് ലോഡ് ഫില്ല് ചെയ്ത് ആരെങ്കിലും അകത്തോട്ട് അവിടെ ഫില്ല് ചെയ്യാൻ കയറുമ്പോൾ രണ്ടുപേരും തന്നെ വേണം. അതിന് അവിടെ കൂലി കൊടുത്താൽ ആളെ ഇപ്പോണ്ട് ഈ 100, 200, 300, 400 കിലോമീറ്റർ ദൂരെയൊക്കെ ലോഡുമായിട്ട് പോകുന്ന വാഹനങ്ങളുണ്ട്. ഇത് ഒറ്റയ്ക്ക് ഒരു ഡ്രൈവറായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതും അപകടം ക്ഷണിച്ചു വരുന്ന ഒരു പ്രധാന ഘടകമാണ്. അപായ സാധ്യത അനുസരിച്ച് ഏകദേശം 9 രീതിയിലാണ് ഇത്തരം വാഹനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ 1 ഇതിനകത്ത് എന്താണ് ആ നമ്പർ കണ്ടാൽ, 2 എന്താണ്, 3 എന്താണ്, ഇതിനകത്തുണ്ടും ഓരോന്നിനും ഓരോ കളർ സിമ്പിൾ, 1 കളർ സിമ്പിളുണ്ട്, 2 ആ കളറിൻ്റെ കോഡുണ്ട്, 3 കളർ കോഡുണ്ട്. പ്രത്യേകം ഞാൻ പറഞ്ഞ പാനൽ ബോർഡിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് ഓടിക്കുന്നവരോ കൊണ്ടു നടക്കുന്നവരോ കൊണ്ട് മാത്രം നടക്കില്ല, അവർക്കറിയാം, പക്ഷെ എനിക്കറിയായിരിക്കും. അതേപോലെ ട്രെയിനിങ് നടന്നവർക്ക് ഏറെക്കുറെ അറിയായിരിക്കും. പക്ഷെ പുറത്ത് നിൽക്കുന്നവർ വിമാനത്തെക്കുറിച്ച് ഇത്, ഈ വാഹനം കടന്നു പോകുമ്പോൾ ഈ വാഹനത്തിന്റെ പുറകിൽ പരമാവധി അകലം പാലിക്കുക എന്നുള്ളതാണ് നിയമമാണത്. വാഹനത്തിന്റെ ഈ വാഹനം ഓടിക്കുന്നവർ മുമ്പിൽ നിൽക്കുന്ന വാഹനത്തേക്കായും അകലം പിന്നെ പാലിച്ച് പുറകിൽ നിൽക്കാവുന്നു. അതേപോലെ സൈഡിൽ നിന്നും ഓവർടേക്ക് സമയത്തും എതിരെ വരുന്ന വണ്ടികളും അകലം പാലിച്ച്, കാര്യം ഒരു ചെറിയ തട്ടലിലും മുട്ടലിലും ഒരു സ്പാർക്ക് ഉണ്ടായി തീ പിടിക്കാൻ സാധ്യതയാണ്. അപ്പൊ ഇതൊക്കെ ഇതെല്ലാം പിന്നെങ്ങുന്ന ഒരു രീതിയിൽ അങ്ങ് പോകുന്നു. ഈ പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ തീർത്തു പറയുന്നു, ഈ വാഹനങ്ങൾക്ക് ഹെൽപ്പർ, ഡബിൾ ഡ്രൈവർ ഇല്ലെങ്കിൽ ഹെൽപ്പർ അത്യാവശ്യമാണ്, അത്യാവശ്യം. അത് നിയമമാണ്, എൻ്റെ അറിവിൽ അത് നിയമമാണ്, നടപ്പാക്കിയേ പറ്റും. ഇത് മറ്റ് ഞാൻ പറയില്ല, മറ്റിതര രാജ്യങ്ങളിൽ ഇത്രയും സുരക്ഷിത കൊടുക്കുന്നുണ്ടെന്നല്ല, കേരളത്തിൽ ആ ഒരു സുരക്ഷിത ഇല്ല. എവിടെ വേണേലും യഥേഷ്ടം കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഈ ഒരു ഡ്രൈവർ മാത്രമാണെങ്കിൽ ഇട്ട് അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ, കിലോമീറ്റർ ഓടി ഭക്ഷണം കഴിക്കണ്ടേ, അവർക്ക് ദിനചര്യയ്ക്ക് വിലമ്പ് പോകേണ്ടി വരും. ഈ സമയത്ത് ഈ വാഹനത്തിന്റെ ചുറ്റിൽ കറങ്ങുന്ന ചിലപ്പം എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ബുദ്ധിപൂർവ്വം സംഭവിച്ചവർ കാണാം, ചിലപ്പോൾ സമൂഹത്തിന്റെ നശിപ്പിക്കാൻ വരുന്ന മറ്റൊരു ഭാഗം കാണാം, ചിലപ്പോൾ ഈ വണ്ടിയിൽ എന്തെങ്കിലും ഉപദ്രവം കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർ പിന്നെ അത് വേറെ ഒരു ഇതൊക്കെ അന്ന് പഠിപ്പിക്കുന്നുണ്ട്, അതിനോട് നീണ്ടു പോകുന്നില്ല, അത് ഞങ്ങളെ പഠിപ്പിച്ച കൂട്ടത്തിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ളവർ എന്തെങ്കിലും ഒരു ഈ വാഹനത്തിൻ്റെ അടുത്ത് ഇത് കാണിച്ചു കഴിഞ്ഞാൽ മൊത്തം ആ പ്രദേശം മൊത്തം നശിക്കും. എൻ്റെ ഒരു അറിവനുസരിച്ച് ഞാൻ പറയുന്നത് കൃത്യമായും ഈ ഇത്തരം വാഹനങ്ങളിൽ ഇത് പിന്നെ നിയമം നടപ്പാക്കണം, ഹെൽപ്പറുമായിട്ടുള്ള നിയമങ്ങൾ. അത് രണ്ടാമത് ഇത്തരം വാഹനങ്ങളുടെ സുരക്ഷിതത്വത്തിന് റോഡിൽ വീണുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തരം വാഹനങ്ങളിലുള്ള അപായ രീതിയിൽ കുളിച്ച് ഞാൻ കളർന്ന കുളിച്ച് ഒന്ന് സൂചിപ്പിച്ചു. അതിൻ്റെ വ്യക്തതയെ ഒന്നുകൂടെ ഞാനത് വ്യക്തമാക്കുകയാണ്. സ്ഫോടക വസ്തു കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ നിറം ഓറഞ്ച് കളറായിരിക്കും. അഗ്നിബാധ ഉണ്ടാക്കുന്നത് ചുവപ്പ് കളറായിരിക്കും. വെള്ളത്തിൽ പ്രതികരിക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ കയ്യിലെ സിമ്പൽ നീല കളറായിരിക്കും. ഓക്സീകരിക്കുന്നത് മഞ്ഞ കളറായിരിക്കും. വിഷം രോഗം പരത്തുന്നത് വെള്ള കളറായിരിക്കും. ആണവ പ്രസവം സൃഷ്ടിക്കുന്നത് മഞ്ഞയും വെള്ളയും. തുരുമ്പ് പിടിക്കുന്നത് കറുപ്പും വെള്ളയും. ഇത് വണ്ടിയുടെ മൊത്തത്തിലുള്ള കളറല്ല. ഇതിനകത്ത് കൊടുക്കുന്ന ഈ പാനൽ ബോർഡിനകത്ത് കൊടുക്കുന്ന കളർ കണ്ട് അത് എല്ലാവർക്കും ഉദ്യോഗസ്ഥരും മനസ്സിലാക്കിയിരിക്കണം. കാര്യം ഈ വണ്ടി ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു അപകടം കൊണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫയർഫോഴ്സ് ആയാലും അവർക്കറിയായിരിക്കും, ഫയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും മറ്റുതരം ആൾക്കാരും അവിടെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ തീ പടരുന്ന വസ്തുക്കളുണ്ട്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തീ പടരുന്ന വസ്തുക്കളുണ്ട്. അപ്പം ഏതാണെന്ന് ഈ പാനൽ ബോർഡ് മനസ്സിലാക്കി വേണം അതിന് പ്രതിരോധം ഏർപ്പെടുത്താൻ. അപ്പം ഇത്തരം കാര്യങ്ങൾക്കുള്ള അവയർനെസ് ഈ ഏറെക്കുറെ ഞാൻ ഈ പറഞ്ഞതൊക്കെ മറ്റുള്ള ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയണം. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, അത് ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നു. പണ്ടത് രണ്ട് ഫോം തമ്മിൽ ലയിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നൊരു ഒരു ഫോമായിരുന്നു. ഫോം കൊണ്ട് ഫയറിനെ ഓക്സിജൻ നഷ്ടപ്പെടുത്തി ഇല്ലാതാക്കുന്നു. ഇപ്പം DCP എന്ന ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് എത്ര വാഹനങ്ങളുണ്ട്. ടാക്സികളിൽ പോലും കാറുകളിൽ പോലും ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ചെയ്യണോ വെക്കണോ എന്നാണ് നിയമം. ഇതിൻ്റെ എത്ര വാഹനങ്ങളുണ്ട്. നമ്മുടെ KSRTC ഉൾപ്പെടെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, താടോട്ട് എടുത്തു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ബസ് എടുത്തില്ല, ഏത് വാഹനത്തിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഉണ്ട്? നിയമമല്ലേ. ഒരു ആവറേഞ്ച് നടപ്പാക്കണ്ടേ. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു വെള്ളമോ മറ്റിതര വസ്തുക്കളോ കിട്ടാത്തൊരു സ്ഥലത്താണ് ഈ ഡ്രൈവർക്ക് അല്ലെങ്കിൽ അതിനകത്ത് ജീവനക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനെപ്പറ്റി അതുണ്ടായാൽ മാത്രം പോലെ അതിനെപ്പറ്റി പരിചയം വേണം, പരിജ്ഞാനം വേണം, പഠിപ്പിച്ചിരിക്കണം. ഈ സാധനം ഉണ്ടെങ്കിൽ ഒരു വലിയ ഫയറിനെ ഒരു പക്ഷേ അത് വ്യാപിക്കാതെ നിർത്താൻ കഴിയും. അപ്പം ഇത്തരത്തിലുള്ള കുറേ കാര്യം, ഇത് മോട്ടോർ വാഹനവുമായിട്ട് നിയമപ്പെടുന്ന ഞാൻ ഇത്രയും കൃത്യമായിട്ട്, ബാക്കി അതിൻ്റെ രീതി പോകും. ഇത്തരം കാര്യങ്ങൾ ഈ അസാഡസ് ഗുഡ്സ് കൊടുക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷിതത്വത്തിൽ അതിനകത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായി നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പം ഇത്തരം വാഹനങ്ങളിൽ വേറൊരു കാര്യം കൂടെ അവർ ചെയ്യുന്നുണ്ട്. കാര്യം ഈ അസാഡസ് ഗുഡ്സ് കൊടുക്കുന്ന എല്ലാ വാഹനങ്ങളിലും എമർജൻസി നമ്മൾ വിളിക്കേണ്ട നമ്പറുകൾ അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പെട്രോളിയം കമ്പനിയുടെ, ഫയർഫോഴ്സിൻ്റെ, മറ്റു തരം നമ്പറുകൾ അതിനകത്ത് പ്രദർശന പാനൽ ബോർഡ് നമുക്ക് നോക്കിയാൽ കാണാം, അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു അപകടം, ഇപ്പം ഞാൻ തന്നെ റോഡേ പോകുമ്പോൾ ഇത്തരം വണ്ടി ഒരു അപകടം ഉണ്ട് കഴിഞ്ഞാൽ, എനിക്ക് ഈ നമ്പർ നോക്കിക്കൊണ്ട് ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ പോലീസായാലും ഫയർഫോഴ്സ് ആയാലും അറിയിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു വലിയ അപകടം ചെറുതാക്കാൻ കഴിയും, പെട്ടെന്ന് അവർക്ക് ബന്ധപ്പെടാൻ കഴിയും. അപ്പം ഇതുമൊക്കെ എന്താണ് മോട്ടോർ വാഹന നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് പാഠവിഷയമാക്കി മാറ്റണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് വലിയ രീതിയിൽ ഇവിടെ ചാത്തന്നൂരൊക്കെ അവിടെ ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ നടത്തുന്നുണ്ട്. അതേപോലെ കൊല്ലത്ത് തന്നെ നമ്മുടെ എടപ്പാളിൻ്റെ ഒരു സബ് എന്നുള്ള രീതിയിൽ കൊല്ലത്ത് നമ്മൾ RTO ഡിപ്പാർട്ട്മെൻറ്റും മറ്റിതെല്ലാവരും ചേർന്ന് ട്രെയിനിങ് സെൻ്റർ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഒരു പാഠവിഷയത്തിൻ്റെ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ ഒരു ട്രെയിൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇത്രയും അവർ അനുസരിച്ചില്ലെങ്കിലും നമ്മൾ റോഡിൽ യാത്ര ചെയ്യുന്നവരെ വേണ്ട, നമുക്ക് വേണ്ട ഡ്രൈവേഴ്സ് അല്ലെ വാഹനം ഓടിക്കുന്നവർക്ക് ഒരു പരിധിവരെയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നിരവധി അപകടങ്ങൾ ഈ പറയുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കാമെന്നുള്ളത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊരു പരമാവധി ശ്രദ്ധ വരച്ചാൽ ഒരു പരിധി വരെ അപകടം നമുക്ക്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമുക്ക് ഒഴിവാക്കാൻ കഴിയും, നമുക്കതേ കഴിയും. അതുപോലെ തന്നെ ഇത്തരം വാഹനങ്ങൾ റോഡിൽ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു അപകട സാധ്യത ഉണ്ടായ, അല്ലെ മുമ്പിൽ നിന്നും വണ്ടി പിന്നെ മറ്റൊരു തടസ്സമുണ്ടായി തിരിഞ്ഞു പോകണമെങ്കിൽ, ഒരു ഹെൽപ്പർ ഇല്ലാത്ത ഇത്രയും നീളമുള്ള വണ്ടി എങ്ങനെ നമുക്കൊരു ഡ്രൈവർക്ക് പുറകോട്ടെടുത്ത് തിരിക്കുവാനോ അല്ലെങ്കിൽ ആ റോഡിൻ്റെ അപകടാവസ്ഥയിൽ നിന്നും മാറ്റുവാനോ കഴിയില്ല. കാര്യം പുറകോട്ടെടുത്താൽ തൊട്ട് പുറകിൽ അടുത്ത വാഹനം ചേർന്ന് നിൽക്കുമായിരിക്കും, സൈഡിൽ ചേർന്ന് നിൽക്കുമായിരിക്കും. ഡ്രൈവർക്ക് ആകപ്പാട് കിട്ടുന്ന ലുക്കെന്ന് പറഞ്ഞു

ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ആ സൈഡ് വ്യൂ മിററുകളിലുള്ള സെന്റർ കിട്ടില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ ഡ്രൈവർ മാത്രമാകുന്നത് പോകുന്നത് ടാങ്കർ ലോഡിൽ പോലും പൂർണ്ണമായി ഒഴിവാക്കണം. ഒരു കാരണവശാലും ഒരു ബ്ലോക്ക് എന്നാൽ പോലും ഈ വണ്ടി അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ മറ്റൊരാളുടെങ്കിലും സഹായം തേടേണ്ടി വരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിന്റെ ഒരു വിധി ഞാൻ പത്രത്തിൽ വായിച്ചു. അതിൽ പ്രധാനപ്പെട്ടമായ അതിൽ പറഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് റോഡ് സൈഡിലെ അനധികൃത പാർക്കിങ്ങിൽ ഇത് പരിപൂർണമായും ഒഴിവാക്കണമെന്നാണ്. ഇത് നമ്മളെ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. കാര്യം ഇന്ന് നമ്മൾക്കറിയാം ചെറിയ ഇട റോഡിൽ പോലും വാഹനങ്ങൾ വീട്ടിനകത്ത് ഇടാൻ സൗകര്യം ഉണ്ടെങ്കിൽ വാഹനം റോഡിലിട്ടേക്കുവാണ്. അതേപോലെ വരുന്നവർ വരുന്നിടത്ത് വണ്ടി ഇട്ട് ലോക്ക് ചെയ്ത് നേരെ അപ്പോഴേ പോവുകയാണ്. ഇത് സ്ഥിരം കാണാൻ കഴിയുന്നുണ്ട്. ഞാനിത് പലരും ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, പക്ഷെ പറയുമെന്നല്ലാതെ ഇതിന് ഒരു പ്രയോജനം ഉണ്ട്. പറയുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങൾ ഫൈൻ അടിക്കുന്നുണ്ട്, ഞങ്ങൾ ഫൈൻ ചെയ്യുന്നുണ്ട്. ഫൈൻ അടിച്ചുകൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരമാവൂ? കാര്യം വേണ്ട, 1.5 കോടിയോളം വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. 1.5 കോടിയോളം വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഒരു ഇന്ന് ഇടുന്ന വണ്ടിയല്ലല്ലോ നാളെ ഇടുന്നത്. അപ്പൊ ഇതിന് അറിയിപ്പുകൾ കൊടുത്ത് അവയർനെസ് കൊടുത്ത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ആ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്ന ആ അത്തരം കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ശ്രമിക്കുക. അപകടം നടക്കുമ്പോൾ അല്ല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അപകടം നടന്നതിനെ കുറിച്ച് കുറെ ചർച്ചകളും നടത്തും. കുറച്ച് ദിവസം യാതൊരു പരിഹാരവും ഇല്ലാതെ പഴയ പോലെ അപകടം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ചർച്ചകൾ ചെയ്തു, അങ്ങനെ ആയിരുന്നു വണ്ടി, വണ്ടി ബ്രേക്ക് ഇല്ലായിരുന്നു, ടയറില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതാണ് ഡ്രൈവറുടെ അപകടതയാണ്, ഡ്രൈവർ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞുകൊണ്ട് 2-3 ദിവസം ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കും. എവിടായാലും മാധ്യമങ്ങളായാലും മറ്റേതായാലും ഹൈലൈറ്റ് നിന്നതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് അതും മറന്നു പോകുന്നു. വീണ്ടും ഒരു ശാശ്വതം പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല. അപ്പം ഇന്ന് റോഡിൽ എനിക്ക് പറയാനുള്ളത് ഇന്ന് റോഡ് അപകടങ്ങൾ ഇന്ന് പൊലിഞ്ഞത് അല്ലെങ്കിൽ ഇന്ന് പൊലിയുന്ന ദീപം മറ്റൊരാളുടേതാവാം. പക്ഷെ ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ വാഹനം ഓടിക്കുന്ന ഡ്രൈവറായാലും ഞാൻ ചിന്തിക്കേണ്ടത് നാളെ എൻ്റെയും ആകാം. ഈ റോഡിൽ പൊലിയുന്ന ജീവിതം എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളുടെ ആകാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അപകടം നമുക്ക് രക്ഷപ്പെടുത്താൻ, അപകടത്തിൽ നിന്നും ജനങ്ങളെ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന കഷ്ടതകളിൽ നിന്നും പാവം ജനങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഇത് എല്ലാം തികഞ്ഞ പോലെ നല്ലതായി പറയുന്നത് അപകടം എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ടായിട്ടൊന്നല്ല, റോഡിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ ഇതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇതൊരു പാഠവിഷയമാക്കിക്കൊണ്ട് തന്നെ എടുത്ത് ഇതിനെപ്പറ്റി എന്തൊരു കാര്യം കിട്ടുന്നാലും നമ്മളതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കിട്ടുന്ന ചില കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചത്. അതിനാൽ ഞാൻ ഇവിടെ നിർത്തുന്നു. അതിൽ എനിക്ക് പറയാൻ അവസാനമായി പറയാനുള്ളത് ഒരു ജീവൻ പോലും നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നിയമലംഘനം കൊണ്ടോ അല്ലെങ്കിൽ നടപ്പാക്കേണ്ടവരുടെ അപാകത കൊണ്ടോ ഉണ്ടാവരുതെന്നാണ് ഏറ്റവും വലിയൊരാഗ്രഹം. കൊല്ലത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കിതിനു വേണ്ടി ചെയ്യാനുണ്ട്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർ നടപ്പാക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ഇതുവരെ എൻ്റെ ഈ എളിയ സംസാരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തെറ്റുകളും കുറ്റങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. എൻ്റെ അറിവ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മറ്റാരെയോ വേദനിപ്പിക്കാനോ അല്ല ഡ്രൈവേഴ്സിനെ വേദനിപ്പിക്കാനോ അല്ല പറയുന്ന, രാജ്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, വരുന്ന തലമുറയ്ക്കു വേണ്ടി ഒരപകടം ഉണ്ടാകുമ്പോൾ തന്നെ എത്രയോ ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ നാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് വാഹനം ഓടിക്കുന്നവരും കാൽനടക്കാരും മറ്റുള്ളവരും മറ്റുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നുള്ള ഒരു പരിധിവരെ ഇത് നമുക്ക് ഒരു പരിഹാരം കാണാൻ കഴിയും. വിദ്യാലയങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസങ്ങളും ഒരു പീരീഡ് ഉണ്ടാക്കി ഇതിന് ബന്ധപ്പെട്ടവർ ഒരു പീരീഡ് ഉണ്ടാക്കിക്കൊണ്ട് ആ വിദ്യാലയങ്ങളിൽ പോലും കൊച്ചിലെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീർച്ചയായിട്ടും പരിഹാരം. ഇനിയും അടുത്ത് സ്കൂൾ തുറക്കുന്ന സമയമാണ്, സ്കൂൾ ബസ്സുകളുടെ പ്രശ്നങ്ങളുണ്ട്, ബസ്സിൻ്റെ കണ്ടീഷൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇനി അടുത്ത 1-2 മാസത്തിനകത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ മുൻകൂട്ടി സമയമാകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിറങ്ങി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ വണ്ടി അങ്ങനെ ആയിരിക്കണം വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിരിക്കണം ഡ്രൈവർ അങ്ങനെ ആയിരിക്കുമെന്ന് പറയാതെ ഇച്ചിരി മുൻകൂട്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിൽ പോലും ഇതൊരു പാഠവിഷയത്തിൻ്റെ ഭാഗമായി പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ പോലും സ്കൂളിലെ അധ്യാപകരും പ്രഥമ അധ്യാപകരും ചേർന്നുകൊണ്ട് ഇത് നമ്മളെ ഒരു നാടിൻ്റെ ആവശ്യമാണ്, നാളെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്, വളർന്നു വരുന്ന തലമുറയുടെ ആവശ്യമെന്ന് കരുതുന്ന ഒരു പരിധിവരെ ഇതിന് ഒരു പരിഹാരം കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അത്തരം കാര്യങ്ങളിൽ എന്നാൽ കഴിയുന്ന അവയർനെസ്സിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട

0: സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർ നടപ്പാക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഇന്ന് ഇവിടെ എനിക്ക് അറിവുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരം തന്ന റേഡിയോ സാന്ത്വനം 90.4 എല്ലാ പ്രവർത്തകർക്കും, വിശിഷ്യ ഇതിൻ്റെ ഡയറക്ടർ ശ്രീ എന്നപിള്ള സാർ അവർക്കും, അതേപോലെ തന്നെ റെക്കോർഡിംഗ് സമയത്തും അല്ലാതെയും ഇവിടെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരും എല്ലാമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേരിൽ ഒരു എന്നെ ഏറ്റവും ഇതിനെ കൂടുതൽ ആകർഷിച്ചത് ഈ പ്രസ്ഥാനം ഇന്ന് നിരവധി പേരുടെ, കരയുന്നവരുടെ, വിഷമിക്കുന്നവരുടെ, രോഗികളുടെ കണ്ണുനീരൊപ്പുന്ന ഒരു മഹാ പ്രസ്ഥാനമാണ് റേഡിയോ സാന്ത്വനം 90.4 പാലിയേറ്റീവ് കെയർ സെൻറ്റർ. ഞാൻ പല കാര്യങ്ങളിലും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മൾക്കൊന്നും അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നില്ല. അത് അങ്ങേയറ്റം നിലനിന്നുകൊണ്ട് ഇനി ഉള്ള എന്താണ് സാധാരണക്കാരനെ കരയുന്നവൻ്റെ കണ്ണീരൊപ്പുവാൻ വേണ്ടി എല്ലാവർക്കും, എല്ലാ പ്രവർത്തകർക്കും ആയിരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡ്രൈവർമാർ പാലിക്കേണ്ട ചിട്ടകളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും KSRTC മുൻ വെഹിക്കിൾ സൂപ്പർവൈസറും ട്രെയിനറുമായ ശ്രീ അബ്ദുൽ സലീം പങ്കുവച്ച വാക്കുകൾ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ಹೋಯ್.
1: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെ ചെറുക്കൻ്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
0: ചരിത്രത്തിൽ ഇന്ന് May 28. ടിഫ്ലിൻ റഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് അസർബൈജാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അർമേനിയ സ്വതന്ത്രമായതായി പ്രഖ്യാപിച്ചതും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സംസ്കാരം നടന്നതുമൊക്കെ ഒരു May 28. May 28 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 28. റഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് അസർബൈജാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1918 May 28. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അർമേനിയ സ്വതന്ത്രമായത് പ്രഖ്യാപിച്ചത് 1918 May 28. നേപ്പാളിനെ സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 2008 May 28. ബെൽജിയം യുദ്ധം അവസാനിപ്പിക്കാൻ ബെൽജിയം നാസി ജർമ്മനിക്ക് കീഴടങ്ങിയത് 1940 May 28. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മൃതദേഹം ന്യൂഡൽഹിയിൽ സംസ്കരിച്ചത് 1964 മെയ് ഇന്നേ ദിവസമായിരുന്നു. ഹിന്ദുത്വ സൃഷ്ടാവും സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും എഴുത്തുകാരനുമായ വീർ സവർക്കറിന്റെ ജന്മദിനമാണ് ഇന്ന്. 1883 May 28 അദ്ദേഹം ജനിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനിയും പത്രപ്രവർത്തകനും എഴുത്തുകാരനും കലാകാരനുമായ

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: Feel the music with Radio Sandhvanam 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യഹ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണി നിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം.

ഹരി ഓം. മരണഭയത്തിൻ്റെ നിഴലിൽ ജീവിക്കുക എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. മരണം ഭയപ്പെടേണ്ട ഒന്നല്ല എന്ന് വിശകലനം ചെയ്താൽ ബോധ്യപ്പെടും. ഇവിടെ അടിസ്ഥാനപരമായി ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം, ആർക്കാണ് മരണം? മറ്റൊരു ചോദ്യം, എന്തുകൊണ്ട് മരണം അസ്വീകാര്യമായി തോന്നുന്നു, ഭയാനകമായി തോന്നുന്നു? മരണത്തിൽ നിന്നുള്ള മോചനം എന്തുകൊണ്ട് നാം ആഗ്രഹിക്കുന്നു? ഉത്തരം ആലോചിക്കുമ്പോൾ ശരീരാദികൾക്ക് ഏർപ്പെടുന്ന ഭാവത്തെയാണ് മരണം എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് എന്ത് സംഭവിക്കും? അത് മരവിക്കും. ആ മരവിപ്പിനെയാണ് മരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ മരിക്കുമായിരുന്നുവെങ്കിൽ, മരണം എന്റെ പ്രകൃതമായിരുന്നെങ്കിൽ, അത് അവശ്യം ഭാവിയായ എന്നെ സംബന്ധിക്കുന്ന കാര്യമായിരുന്നു എങ്കിൽ എനിക്കത് ഭയാനകമായി തോന്നുമായിരുന്നില്ല. ഈ കാര്യം മനസ്സിരുത്തി ആലോചിക്കണേ. അഗ്നിക്ക് ചൂട് ഭാരമാവുന്നില്ല, കാരണം അഗ്നിയുടെ പ്രകൃതമാണ്. ഇതുപോലെ എനിക്ക് മരണം ഭാരമാണ് എന്ന് വന്നാൽ അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് തിരിച്ചറിയേണ്ടത്. ഞാൻ മരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനർത്ഥം അമൃതത്വമാണ് എൻ്റെ പ്രകൃതം എന്നാണ്. ഏതായാലും നാം അറിയാതെ ബഹുപ്രകാരത്തിലുള്ള മരണസംബന്ധിയായ സങ്കടങ്ങളും ഭയങ്ങളും വ്യാകുലതകളും ഒക്കെ നമ്മെ വിട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും ഊർജ ചോർച്ച സംഭവിക്കുന്നുണ്ട്. ഇനിയും വിവിധ ഭയങ്ങൾ നമ്മെ വേട്ടയാടുന്നു. ഈ ഭയങ്ങളുടെയൊക്കെ മൂല കാരണം അന്വേഷിച്ചു പോയാലും അത് മരണഭയമാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. ആ പ്രകാരമൊക്കെയുള്ള ഗൃഹപാഠങ്ങൾ ഓരോരുത്തർക്കും വിട്ടുതരിക. എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഭയങ്ങളൊക്കെ എഴുതി വയ്ക്കുക, എന്നിട്ട് അതിൻ്റെയൊക്കെ കാരണം അന്വേഷിക്കുക. അടിസ്ഥാനപരമായിട്ട് മരണഭയമായിരിക്കും. അതുകൊണ്ട് മരണഭയമുക്തി വലിയൊരു വിഷയമാണ്. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്നൊരു ദാർശനികന്റെ നിരീക്ഷണമുണ്ട്. എന്താ സൂചിപ്പിക്കുന്നത്? ആർക്കാ എപ്പോഴാ എങ്ങനെയാ വന്ന് ഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം. എപ്പോ വേണമെങ്കിലും വലിഞ്ഞു കയറി വരാം. അവരെ മരണത്തെ ചുറ്റിപ്പറ്റി സങ്കടം തോന്നും. സ്വന്തം മരണത്തെ ചുറ്റിപ്പറ്റി ഭയം ഉണ്ടാവും. ലളിതമായിട്ട് ചിലരുടെയെങ്കിലും കാര്യത്തിൽ അവരുടെ മരണം നമുക്ക് ആശ്വാസം നൽകുന്നു. ആ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ഏറെ പ്രായം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ മരിക്കട്ടെ എന്ന് ചിന്തിച്ചു പോകും. അവരുടെ മരണം ഒരാശ്വാസം. ഇതുപോലെ യുധിഷ്ഠിരന് കർണൻ എന്ന പോലെ വളരെ ദ്രോഹം സമ്മാനിക്കുന്നു, ദുസ്വപ്നമായി മാറിയിരിക്കുന്നു, മരിക്കട്ടെ. അങ്ങനെ നമ്മുടെ മനസ്സിലെ വിവിധ മരണസംബന്ധിയായ ഓർമ്മകളെയൊക്കെ, വ്യത്യസ്ത ഫയലുകളെയൊക്കെ ഒരു ഫോൾഡറിലാക്കി വെച്ചാൽ, കമ്പ്യൂട്ടറിൽ എന്ന പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ കാലത്ത് മൊബൈൽ ഫോണാണല്ലോ, അവിടെയൊക്കെ ഈ ഫയലുകളുടെയൊക്കെ ഒരു ക്രമീകരണം നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ സൗകര്യം തരും. കേട്ടില്ലേ? ആ ഫീൽഡിൽ ചെയ്യുന്നവർക്കറിയാം. അവിടെ അവിടെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ ആകെ ഹാങ്ങപ്പായി പോയിക്കൊണ്ടിരിക്കുന്നു പറയും. അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ചു വെക്കാൻ പറ്റിയാൽ, അത് വീട്ടിലെ മുറിയിലെ സാധനങ്ങളായാലും ശരി, വിശേഷിച്ചും ഓഫീസ് മേശ, അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെങ്കിൽ അതൊക്കെ ഒന്ന് അടുക്കി വെച്ചിരിക്കണം എന്ന് പറയാം. ഇതുപോലെ ചിന്തകളുടെ ലോകത്തിൽ നാം അറിയാതെ ഊർജം ചോർത്തിക്കളയുന്ന ഒരുപാട് ആശങ്കകളും ഭയങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയാം. അപ്പൊ അവയൊക്കെ ഒന്ന് ക്രോഡീകരിക്കാൻ, ക്രമീകരിക്കാൻ സാധിക്കട്ടെ. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ആലോചിക്കുകയുണ്ടായി. ഭഗവാൻ രമണ മഹർഷിയുടെ മരണാനുഭവവും തുടർന്ന് അദ്ദേഹം ദാർശനിക ലോകത്തിന് സമ്മാനിച്ചുള്ള ഗംഭീരമായ കൃതി സദ്ദർശനം എന്നൊരു കൃതി ഉണ്ട് ഭഗവാൻ രമണ മഹർഷിയുടെ. അതില് മരണഭയമുള്ളവർ പരമശിവനെ

ആശ്രയിക്കട്ടെ, മൃത്യുഞ്ജയനെ ആശ്രയിക്കട്ടെ. അങ്ങനെ ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും തുടർന്ന് ചൂണ്ടിക്കാണിക്കുന്നു. മൃത്യുഞ്ജയം മൃത്യുഭി ആശ്രിതാനാം അഹമ്മതിർ മൃത്യുമുപൈതി പൂർവം അതസ്വഭാവാത് അമൃത അമൃതസ്യതേഷു കഥം പുനർ മൃത്യുധിയോവകാശ. പിന്നെ എങ്ങനെ മരണ ഭയം ഉണ്ടാവും, ആശങ്കയുണ്ടാവും. അവിടെയും മൃത്യുഞ്ജയ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? മൃത്യുഞ്ജയ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് കാലാതിവർത്തിയായ കാലസാക്ഷിയായ തത്വമാണ്. ലളിതമായി പറഞ്ഞാൽ സമയബോധം ഉള്ള ആള് സമയാതീതനാണ്, അതുകൊണ്ട് ഞാനാണ് ശിവൻ, മൃത്യുഞ്ജയനായ ശിവൻ. അങ്ങനെ ഞാൻ എന്നെ ആശ്രയിക്കുമ്പോൾ അത് താതാത്മ്യങ്ങളെ ത്യജിക്കലാകുന്നു. ഈ പ്രയോഗമൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. പരാപരാ പ്രകൃതികളിൽ നിന്നും സ്വരൂപത്തെ വകതിരിച്ചറിയലാകുന്നു മൃത്യുഞ്ജയനെ ആശ്രയിക്കൽ. അപ്പൊ പിന്നെ പ്രകൃതം അമൃതത്വമായതുകൊണ്ട് പിന്നെ ഒരിക്കലും മരണഭയം വേട്ടയാടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതും ശ്രദ്ധേയം. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജിയുടെ ഗുരുമഹാരാജ് തപോവൻ മഹാരാജിന് അസുഖം വന്നപ്പോൾ ഡൽഹിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കൊതിച്ചു. തപോവൻ മഹാരാജ് പറഞ്ഞു, ചോദിച്ചു, അവിടെ ആരും മരിക്കില്ലേ ചിന്മയ? തുടർന്ന് പറഞ്ഞത്, നിനക്ക് വളരെ പരിചിതനായ ഒരാള് നിന്നെ കാണാൻ വന്നു. ഇപ്പൊ കാലത്ത് വാതില് തുറന്നപ്പോ അയാള് കാണാൻ നിൽക്കുകയാണ് സുഹൃത്ത്. പക്ഷേ മറ്റ് ധാരാളം പേര് കാണാൻ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സുഹൃത്ത് പറഞ്ഞു, തിരക്കൊഴിഞ്ഞിട്ട് മതി, ഞാനിത് അവിടെ ഇരിക്കാം. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരം ഇല്ല എന്നുള്ള ഒരവസ്ഥയായിപ്പോയി. ഓരോരുത്തർ വന്നു അവരെങ്ങനെ പറഞ്ഞയക്കുന്ന മുറയ്ക്ക് അടുത്ത ആളുകൾ വരികയായി. അവസാനത്തെ ആളും വന്നു പോയി. അതിനുശേഷം നീ കിടക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വാതിലടയ്ക്കാൻ പുറപ്പെടുക. അപ്പൊ കാലത്ത് വന്ന് തിരക്കൊഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് മാറിയിരുന്ന സുഹൃത്ത് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും അപ്പോയിന്റ്മെന്റ് കൊടുക്കില്ലേ? നിങ്ങൾക്ക് ആ ചിത്രം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. മരണത്തെ ഈ കാത്തു നിൽക്കുന്ന സുഹൃത്തിനോടാണ് തപോവൻ മഹാരാജ് ഉപമിച്ചിരിക്കുന്നത്. ഇഫ് അറ്റ് ഓൾ ഡെത്ത് ഈസ് ദേർ, മരണമെന്നൊരു പ്രതിഭാസം ഉണ്ടെങ്കിൽ അത് കാലത്ത് വന്ന് നിന്ന് ക്ഷമയോടെ കാത്തിരിക്കുന്ന സുഹൃത്തിനെ പോലെയാണ്. എന്താ കാരണം? ജനിച്ച അന്ന് തൊട്ടേ കൂടെയുണ്ട് മരണം. ജനിച്ചോ മരണമുണ്ട്. ജാതസ്യ ഹി ധ്രുവഹ മൃത്യുഹു, ജനിച്ചവന് മരണം ഉറപ്പാ, കൂടെയുണ്ട്. ശങ്കരാചാര്യരെ കുറിച്ച് ഒരു സിനിമ സംസ്കൃതത്തില് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ, ഇപ്പൊ താല്പര്യമുള്ളവര് കണ്ടു നോക്കണം. പിന്നെ ഇംഗ്ലീഷ് ടൈറ്റിലും മലയാളവും ലഭ്യമായോ എന്നറിയില്ല. ഇപ്പൊ അതൊക്കെ സൗകര്യങ്ങൾ ഉണ്ടല്ലോ, ടൈറ്റിലുണ്ടാവും. ഇപ്പൊ സംഭാഷണമൊക്കെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിലും സംസ്കൃതം കേട്ടാലും മനസ്സിലാവും. ശങ്കരാചാര്യരുടെ സിനിമയില് രണ്ട് കൂട്ടുകാര് ശങ്കരാചാര്യരെ ത്രൂ ഔട്ട് അനുഗമിക്കുന്നത് കാണാം, കൊച്ചു ബാലകരായിട്ട്. അതിലൊന്ന് മരണമാണ് എന്നാണ്. പ്രതീകാത്മകമായിട്ടത് അവതരിപ്പിച്ചിട്ടുണ്ട്, കേമായിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെയും ഒരു സുഹൃത്താണ് മരണം. അപ്പൊ ആ ഒരു അപ്പോയിന്റ്മെന്റ് അത് നമ്മൾ കൊടുത്തേ തീരും. അതെന്തിനാ ഇപ്പൊ മാറ്റി വെക്കണത് എന്നാണ് തപോവൻ മഹാരാജ് ചോദിച്ചത്. വീണ്ടും കേട്ടത് ശരിയാണെങ്കിൽ അന്നത്തെ ദിവസം പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. തപോവൻ മഹാരാജ് മിക്കവാറും ഉത്തരകാശിയില് ഒരു കൊച്ചു കുടിയാണ്. താങ്ക്സ് ടു ചിന്മയാ മിഷൻ ഇപ്പോഴും ആ കുടിയെ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. അനുബന്ധമായി ധാരാളം കെട്ടിടങ്ങളൊക്കെ കെട്ടി ഉയർത്തിയിട്ടുണ്ടെങ്കിലും തപോവൻ മഹാരാജിന്റെ കുടിയെ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഉത്തരകാശിയിൽ പോകുന്നവര് ഈ കുടിയെ എന്തായാലും സന്ദർശിക്കണം. കാരണം ഹിമാലയം മുഴുവൻ പണ്ഡിത ശ്രേഷ്ഠന്മാർക്കൊക്കെ ആദരണീയനായ ഗുരുമഹാരാജാണ് തപോവനം സ്വാമികൾ. പാലക്കാടായിരുന്നു ജന്മദേശം. 32-ാമത്തെ വയസ്സിൽ പുറപ്പെട്ടു പോയതാ. പിന്നെ ഹരിദ്വാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടേയില്ല. കേരളത്തിൽ ആ കാലത്ത് വളരെ പ്രശസ്തനായിരുന്നു, സാഹിത്യ ലോകത്തും സംഘടനാ പ്രവർത്തനത്തിലും ഒക്കെ. പക്ഷെ എല്ലാം വിട്ടെറിഞ്ഞ് ഒറ്റ പോയി. പിന്നെ ഹിമാലയത്തിലെ മഹാത്മാക്കൾക്കൊക്കെ വലിയ കാര്യമായതുകൊണ്ട് അവരൊക്കെ ആദരവോടെ ഹിമവത് വിഭൂതി എന്ന് വിശേഷിപ്പിക്കുമായിരുന്നു. എന്താ ഹിമവത് വിഭൂതി എന്ന് പറഞ്ഞാൽ അർത്ഥം ഹിമവാന്റെ ഒരു ഗ്ലോറിയാണ്, വൺ ഓഫ് ദി ഗ്ലോറീസ് ഓഫ് ഹിമാലയ

0: അങ്ങനെയുള്ള തപോവൻ മഹാരാജന് ടെഹ്റി മഹാരാജ് മഹാരാജാവ്, ടെഹ്റിയുടെ അന്നത്തെ മഹാരാജാവ് എന്തും ഒരു കൊട്ടാരം തന്നെ പണിത് കൊടുക്കാൻ തയ്യാറായിരുന്നു, വലിയ ആശ്രമമൊക്കെ പണിത് കൊടുക്കാൻ തയ്യാറായിരുന്നു. ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ തരണമെന്ന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ ഒരു കൊച്ചുകുടിൽ കിടക്കാൻ, ഒരു കൊച്ചുമുറി, ഒരു വരാന്ത. ആ വരാന്തയിൽ ഇരുന്നാൽ അന്ന് ഗംഗാനദി ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് കെട്ടിടങ്ങൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തപോവൻ മഹാരാജ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം അവിടെ ഇങ്ങനെ ഗംഗാനദി കുറെ നേരം നോക്കിയിരുന്നു. ഇങ്ങനെയാണ് കേട്ടത്. അത് വാസ്തവമാവട്ടെ അല്ലാതിരിക്കട്ടെ, പക്ഷെ വളരെ ധ്യാനാത്മകമായ ഒരു ചിത്രീകരണമാണ് തപോവൻ മഹാരാജന്റെ സമാധിയെ സംബന്ധിച്ച് കേട്ടത്. അതെന്താ, അവിടെ സഹായിയായിട്ട് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരു ഗ്ലാസ് കാപ്പി തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. കാപ്പി കുടിച്ചു. ഇനി ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു അത്രേ. അത് കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ഈശ്വർ സത്യഹേ എന്ന് പറഞ്ഞു. അങ്ങനെ സമാധിയായി. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇതും എല്ലാം വേണ്ടേ?
1: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിന്റെ 2ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും.

0: പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
1: എന്റെ പേര് ദിനേശൻ, തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു, വീടിനെ പഠിച്ചപ്പോൾ PMA വഴിയുള്ള ഭവനോദ്യതയെ കിട്ടിയത്. വളരെ സന്തോഷത്തിലാണ്, എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
0: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
2: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ് ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിനെ. നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങിയിറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
0: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ടശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ED റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ED സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റുള്ള ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും

0: ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ കെ സി സച്ചിൻ പറഞ്ഞു.
1: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2 ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2 ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിന്റെ 2 ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യ ഗാനം ചിത്രം ഖലീഫ, നജീബ് അർഷാദ് പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ദേവികൃഷ്ണ.

0: സ്നേഹവും കരുണയും കൈകോർക്കുന്ന ആഘോഷം ബലിപ്പെരുന്നാൾ. എല്ലാവർക്കും റേഡിയോ സാന്ത്വനം 90.4 ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പെരുന്നാൾ ഓരോ ഹൃദയങ്ങളിലും പ്രതീക്ഷയുടെ വെളിച്ചം നിറക്കട്ടെ. റേഡിയോ സാന്ദ്രം 90.4 എഫ്എമ്മിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈദ് മുബാറക്.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 എഫ്എം അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ലോകം ഒരു നാടകവേദിയാണ്. നാം എല്ലാവരും അതിലെ വെറും അഭിനേതാക്കൾ മാത്രം. ഓരോരുത്തർക്കും പ്രവേശന കവാടങ്ങളും പുറത്തു പോകാനുള്ള വഴികളുമുണ്ട്. ഈ വരികൾ കേൾക്കാത്ത സാഹിത്യ പ്രേമികൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇംഗ്ലീഷ് സാഹിത്യ ലോകത്ത് മുഴങ്ങിക്കേട്ട ഈ വാക്കുകൾ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. അത് ആരുടേതാണെന്നല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ലോകഭാഷയെയും ചിന്താഗതിയെയും മാറ്റിമറിച്ച വിശ്വ മഹാകവിയും നാടകരചയിതാവുമായ വില്യം ഷേക്സ്പിയറിൻ്റെതാണ്. വിശ്വസാഹിത്യം എന്നത് ഒരു പേരിലേക്ക് ചുരുക്കാൻ പറഞ്ഞാൽ അത് വില്യം ഷേക്സ്പിയർ എന്നാവുന്നു. ഇംഗ്ലണ്ടിൻ്റെ രാഷ്ട്ര കവിയെന്നും ബാഡെന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ അത്രയൊന്നും പ്രസിദ്ധനായിരുന്നില്ല എങ്കിലും മരണശേഷം ഇദ്ദേഹത്തിന്റെ പ്രശസ്തി വളരെയധികം വർദ്ധിച്ചു. 37 നാടകങ്ങളും 154 സോണറ്റുകളും 2 ദീർഘ കാവ്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ സംഭാവന. ഇന്ന് അറിയാം അറിവ് നേടാമിൽ ഷേക്സ്പിയറിനെ പറ്റി കൂടുതൽ അറിയാം. 1564 ഏപ്രിലാണ് കയ്യുറ നിർമ്മാതാവും ഓൾഡമാനുമായിരുന്ന ജോൺ ഷേക്സ്പിയറിന്റെയും മേരി ആർഡന്റെയും മകനായി ഇംഗ്ലണ്ടിലെ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന ഗ്രാമത്തിൽ ഷേക്സ്പിയർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികം ലഭ്യമല്ലെങ്കിലും അദ്ദേഹം സ്ട്രാറ്റ്ഫോർഡിലെ കിങ് എഡ്വേർഡ് 6-ാമന്റെ സ്കൂളിലാണ് പഠിച്ചതെന്നാണ് മിക്ക ജീവചരിത്രകാരന്മാരും അനുമാനിക്കുന്നത്. അന്ന് ഇംഗ്ലണ്ടിലെ സ്കൂളുകളിലെ പതിവനുസരിച്ച് ലാറ്റിൻ ഭാഷയിലും ക്ലാസിക്കൽ സാഹിത്യത്തിലും തീവ്രമായ പഠനം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നിട്ടുണ്ടാകാം. ഷേക്സ്പിയർ തന്റെ 18-ാം വയസ്സിൽ 26-കാരിയായ ആൻ ഹാത്തവേ എന്ന യുവതിയെ വിവാഹം കഴിച്ചു. 1585 മുതൽ 1592 വരെയുള്ള ഷേക്സ്പിയറിന്റെ ജീവിതത്തെക്കുറിച്ച് ആധികാരിക രേഖകൾ കുറവാണ്. സാഹിത്യ ചരിത്രകാരന്മാർ ഷേക്സ്പിയറിന്റെ രചനാ കാലയളവിനെ 4 ഘട്ടമായി വിഭജിക്കുന്നു. ആദ്യഘട്ടമായ 1590 മധ്യം വരെ അദ്ദേഹം റോമൻ ഇറ്റാലിയൻ മാതൃകകളിൽ നിന്നും ചരിത്ര നാടകങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രധാനമായും ശുഭാന്ത നാടകങ്ങൾ അഥവാ കോമഡീസ് ആണ് എഴുതിയിരുന്നത്. 2-ാം ഘട്ടമായ 1595 മുതൽ 1599 വരെയുള്ള കാലയളവ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും 2 ദുരന്ത നാടകങ്ങളോടെയാണ്, റോമിയോ ആൻഡ് ജൂലിയറ്റും ജൂലിയസ് സീസറും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമെന്ന് കണക്കാക്കപ്പെടുന്ന

ശുഭാന്ത ചരിത്ര നാടകങ്ങളും രചിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. 1600 മുതൽ 1608 വരെയുള്ള കാലയളവിലാണ് ദുരന്ത നാടകങ്ങൾ രചിച്ചത്. ഈ സമയത്താണ് അദ്ദേഹം ലോകോത്തരങ്ങളായ ട്രാജഡീസ് ആയ ഹാംലറ്റ്, ഒഥെല്ലോ, കിംഗ് ലിയർ, മാക്ബെത്ത്, ആന്റണി ആൻഡ് ക്ലിയോപാട്ര, കോറിയോലാനസ് എന്നിവ എഴുതിയത്. 1608 മുതൽ 1613 വരെയുള്ള അവസാന കാലയളവിലാണ് റൊമാൻസസ് എന്ന് വിളിക്കുന്ന ട്രാജിക് കോമഡികൾ എഴുതിയത്. സിംബലൻ, വിന്റേഴ്സ് ടെയിൽ, ദ ടെംപസ്റ്റ് എന്നിവ ഇതിൽ പ്രധാനമാണ്. ഷേക്സ്പിയർ നാടകങ്ങളുടെ കാലഗണനം പ്രയാസമേറിയതാണെങ്കിലും കോമഡി ഓഫ് എറേഴ്സ്, ദ ടേമിംഗ് ഓഫ് ദ ഷ്രൂ, ദ ടു ജെന്റിൽമെൻ ഓഫ് വെറോണ എന്നീ കൃതികൾ ഷേക്സ്പിയറിന്റെ ആദ്യ കൃതികളാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഷേക്സ്പിയർ ചെറുപ്പത്തിൽ പ്രാദേശിക സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തന്റെ സ്വപ്നങ്ങൾ തേടി ലണ്ടൻ നഗരത്തിലേക്ക് കുടിയേറി. അവിടെ ഒരു നടനായും നാടകകൃത്തായും കവിയായും അദ്ദേഹം തുടർന്നു. കേവലം ഒരു എഴുത്തുകാരൻ എന്നതിലുപരി മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ ഇത്രമേൽ ആഴത്തിൽ തൊട്ടെറിഞ്ഞ മറ്റൊരു സാഹിത്യകാരൻ ലോകത്തില്ല എന്ന് തന്നെ പറയാം. ഷേക്സ്പിയറിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ലണ്ടനിലെ ഗ്ലോബ് തിയേറ്ററുമായുള്ള ബന്ധം. നാടകങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ, അദ്ദേഹത്തിന്റെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ലണ്ടനിലെ പ്രശസ്ത നാടക സംഘമായ ലോർഡ് ചേംബർലിൻസ് മെന്നിന്റെ പ്രധാന അംഗമായി മാറി. പിന്നീട് ഈ സംഘം കിങ്സ് മെൻ എന്ന പേരിൽ പ്രശസ്തമായി. 1599 ഷേക്സ്പിയറും സംഘവും തെംസ് നദിക്കരയുടെ തീരത്ത് സ്വന്തമായി ഒരു നാടകശാല പണിതു. അതായിരുന്നു പ്രശസ്തമായ ഗ്ലോബ് തിയേറ്റർ. തടികൊണ്ട് നിർമ്മിച്ച അഷ്ടഭുജാകൃതിയിലുള്ള ഈ കെട്ടിടം അന്നത്തെ കാലത്ത് 3000 കാണികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതായിരുന്നു. പണക്കാരും പാവപ്പെട്ടവരും ഒരുപോലെ അവിടെ നാടകം കാണാൻ എത്തിയിരുന്നു. ഹാംലറ്റ്, മാക്ബെത്ത്, ഒഥെല്ലോ, കിംഗ് ലിയർ തുടങ്ങിയ ഷേക്സ്പിയറിന്റെ വമ്പൻ വിജയങ്ങൾ ഈ വേദിയിലാണ് അരങ്ങേറിയത്. ലോക നാടക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്ത വേദികളിലൊന്നായി ഗ്ലോബ് തിയേറ്റർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഷേക്സ്പിയർ നാടകങ്ങൾ ആഴത്തിൽ പഠിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാം, മനുഷ്യന്റെ വികാരങ്ങളുടെ ആഴം അത്രയും സ്വാഭാവികമായി പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തെ പോലെ ആർക്കും സാധിച്ചിരുന്നില്ല എന്ന്. പ്രണയം, അസൂയ, അധികാരലോഭം, പ്രതികാരം, ദുഃഖം, ആത്മസംഘർഷം, മനുഷ്യജീവിതത്തിലെ എല്ലാ തലങ്ങളും അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ടു ബി ഓർ നോട്ട് ടു ബി, ജീവിക്കണോ മരിക്കണോ എന്ന ചോദ്യത്തിലൂടെ മനുഷ്യന്റെ മനസ്സിലെ സംഘർഷങ്ങളെ അതിമനോഹരമായി അവതരിപ്പിക്കുന്ന ദുരന്ത നാടകമാണ് ഹാംലറ്റ്. പിതാവിന്റെ മരണത്തിന്റെ പ്രതികാരം തേടുന്ന ഒരു രാജകുമാരന്റെ കഥ. അധികാരമോഹം മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് ശക്തമായി കാണിച്ചു തരുന്ന നാടകമാണ് മാക്ബെത്ത്. പ്രവചനങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പിടിയിൽപ്പെട്ട് തകർന്നു പോകുന്ന മാക്ബെത്തിന്റെ കഥ. സ്നേഹത്തിനുള്ളിൽ കടന്നുവരുന്ന സംശയവും അസൂയയും എത്ര ഭീകരമായ ഫലങ്ങളിലേക്ക് നയിക്കും എന്ന് കാണിച്ചു തരുന്നു ഒഥെല്ലോ എന്ന ദുരന്ത നാടകം. ഒരു പിതാവിന്റെയും മക്കളുടെയും ബന്ധം, അധികാരവും വഞ്ചനയും ചേർന്ന ശക്തമായ കഥ കിംഗ് ലിയർ എന്ന നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നു. പ്രണയത്തിന്റെ പ്രതീകമായി മാറിയ റോമിയോ ആൻഡ് ജൂലിയറ്റ് ലോകം കണ്ട ഏറ്റവും പ്രശസ്തമായ പ്രണയ കഥകളിൽ ഒന്നാണ്. കുടുംബ വൈരാഗ്യത്തിന്റെ നടുവിൽ വിരിഞ്ഞ് ദുരന്തത്തിൽ അവസാനിക്കുന്ന പ്രണയം. ജൂലിയസ് സീസർ ഷേക്സ്പിയറിന്റെ ശക്തമായ രാഷ്ട്രീയ ദുരന്ത നാടകങ്ങളിലൊന്നാണ്. അധികാരവും വിശ്വാസവും ഗൂഢാലോചനയും തമ്മിലുള്ള സംഘർഷങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്നും അപ്രതീക്ഷിതമായി നേരിട്ട വഞ്ചനയെ അനശ്വരമാക്കിയ യെറ്റ് ടു ബ്രൂട്ടെ, നീയുമോ ബ്രൂട്ടസ് എന്ന സീസറിന്റെ വാക്കുകൾ ലോക സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ സംഭാഷണങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. നാടകങ്ങളുടെ ലോകത്ത് അതുല്യ സ്ഥാനം നേടിയ വില്യം ഷേക്സ്പിയർ വാക്കുകളിലൂടെ വികാരങ്ങൾക്ക് അനശ്വരത നൽകിയ മഹാകവിയുമായിരുന്നു. വേദിയിലെ സംഭാഷണങ്ങൾക്കപ്പുറം കവിതയുടെ ലോകത്തും തന്റെ അസാധാരണമായ പ്രതിഭ തെളിയിച്ച അദ്ദേഹം മനുഷ്യഹൃദയത്തിന്റെ സൂക്ഷ്മമായ വികാരങ്ങളെ അതുല്യമായ സൗന്ദര്യത്തോടെ ആവിഷ്കരിച്ചു. ഷേക്സ്പിയറിന്റെ കവിതാ സമ്പത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹം രചിച്ച 154 സോണറ്റുകളാണ്. ഇതിൽ 1 മുതൽ 126 വരെയുള്ളവ
ഫെയർ യൂത്ത് എന്നറിയപ്പെടുന്ന യുവാവിനായി സമർപ്പിച്ചതായും ബാക്കിയുള്ളവ ഡാർക്ക് ലേഡിയെ ആസ്പദമാക്കിയുള്ളതായും സാഹിത്യ ലോകം വിലയിരുത്തുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ ദീർഘകാവ്യങ്ങളായ വീനസ് ആൻഡ് അഡനസ്, ദ റേപ്പ് ഓഫ് ലുക്രീസ് എന്നിവയും അദ്ദേഹത്തിന്റെ കവിതാ പ്രതിഭയുടെ തെളിവുകളാണ്. ഇംഗ്ലീഷ് ഭാഷയെ ഇന്നത്തെ രൂപത്തിലാക്കാൻ ഷേക്സ്പിയർക്ക് വലിയ

0: നാടകങ്ങളിലൂടെ വന്നവയാണ്. ഭാഷയെ ജനകീയമാക്കിയതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം. ഷേക്സ്പിയറിനെ കുറിച്ച് നമ്മൾ മലയാളികൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാടകങ്ങളെ നമ്മുടെ മനസ്സിലേക്കും സാധാരണ ജനങ്ങളിലേക്കും ഏറ്റവും ജനകീയമായി എത്തിച്ച ഒരാളെ നമുക്ക് മറക്കാനാവില്ല. അത് മറ്റാരുമല്ല, കൊല്ലത്തുകാരുടെ അഭിമാനമായ ശ്രീ വി സാംബശിവനാണ്. കഥാപ്രസംഗത്തിന്റെ അതുല്യ ശൈലിയിലൂടെ ലോക സാഹിത്യത്തിലെ മഹത്തായ കൃതികളെ മലയാളിയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ കലാകാരനായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ഷേക്സ്പിയറിന്റെ ഒഥല്ലോയും റോമിയോ ആൻഡ് ജൂലിയറ്റ് പോലെയുള്ള കൃതികളെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ച് സാഹിത്യത്തിന്റെ ഉയരങ്ങളെ സാധാരണ ജനങ്ങളുടെ അനുഭവ ലോകത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് സാംബശിവന്റെ സംഭാവനയാണ്. അതുകൊണ്ട് മലയാളിയുടെ മനസ്സിൽ ഷേക്സ്പിയറിലേക്കുള്ള ഒരു വഴിയായി വി സാംബശിവന്റെ പേര് എന്നും ഓർമ്മിക്കപ്പെടും. അങ്ങനെ നാടകങ്ങളിലൂടെയും കവിതകളിലൂടെയും മനുഷ്യ ജീവിതത്തിന്റെ അനന്തമായ വികാരങ്ങളെ വാക്കുകളിൽ പകർത്തിയ മഹാപ്രതിഭയായ വില്യം ഷേക്സ്പിയർ വെറും ഒരു എഴുത്തുകാരൻ മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷയുടെ രൂപഭാവങ്ങളെ തന്നെ സമ്പന്നമാക്കിയ വ്യക്തി കൂടിയാണ്. പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഭാഷയ്ക്ക് സമ്മാനിച്ച് മനുഷ്യവികാരങ്ങളുടെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളെ പോലും അതുല്യമായ ഭാഷാശൈലിയിലൂടെ ആവിഷ്കരിച്ച അദ്ദേഹം നാടകം എന്ന സാഹിത്യ രൂപത്തിന് പുതിയ ആഴവും ശക്തിയും നൽകി. അതുകൊണ്ട് തന്നെ ഷേക്സ്പിയറിന്റെ സംഭാവനകൾ ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങുന്നതല്ല. ഭാഷ ജീവിക്കുന്നിടത്തോളം, സാഹിത്യം നിലനിൽക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ സ്വാധീനവും നിലനിൽക്കും. കാലങ്ങളുടെ അതിരുകൾ കടന്നും തലമുറകളെ ബന്ധിപ്പിച്ചും ഇന്നും വായിക്കപ്പെടുകയും അടുത്ത തലമുറയിലേക്ക് സ്നേഹത്തോടെ കൈമാറ്റപ്പെടുകയും ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങളും അനുഭവങ്ങളും സമ്മാനിക്കുകയും ചെയ്യുന്ന സൃഷ്ടികളുടെ അനശ്വര ശില്പിയായി വില്യം ഷേക്സ്പിയർ ഇന്നും ലോക സാഹിത്യത്തിൽ ജീവിച്ചിരിക്കുന്നു. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്. കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. CBSE 12th ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര ബാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗരയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2nd കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. CBSE 12th ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണ്ണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ CBSE ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
1: ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये OSM की व्यवस्था है. पहली बार देश में CBSE ने इसको प्रयोग किया. उसमें कुछ विसंगति ध्यान में आ रही है, इसको मैं दायित्व लेता हूँ, उसको इसे ठीक करा जाए.

0: एक भी विद्यार्थी की अनआंसर्ड क्वारी को असमाधित नहीं छोड़ेंगे।
1: പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ഇഡി റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷാ സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. നോർത്ത് 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ AI പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, AI വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഇത്രയും നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിൻ്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെൻറ്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
1: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. 3 മത്സര പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഇത്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2nd ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കു പടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച് യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാറസിന്റെ അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന സൂചന. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12th class പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: യുവവാണി
4: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ഞങ്ങ്യാർകോത്ത് കലാകാരിയായ പാർവതി പ്രദീപുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം

സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
2: എന്നമ്മ കണ്ണ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടിമൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. യാത്രകൾ ജീവിതത്തിൽ സന്തോഷം വിതയ്ക്കുന്ന ഏറ്റവും മനോഹരമായ അനുഭവങ്ങളാണ്.

ഓരോ വഴിയും ഓരോ മനുഷ്യരും പ്രകൃതിയും നമ്മെ പുതിയ വിഹായസിലേക്ക് നയിക്കുന്നു. യാത്രയിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒരു ചെറിയ മോചനമായി മാറി നമ്മെ തന്നെ പുതുക്കുന്നു. അത്തരം യാത്രകൾ സമ്മാനിച്ച ആനന്ദവും നിർവൃതിയുമാണ് സുന്ദരസഞ്ചാരത്തിലൂടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. പ്രിയങ്കരായ ശ്രോതാക്കളുടെ നിസ്സീമമായ പിന്തുണ കൊണ്ടാണ് സുന്ദരസഞ്ചാരം 100 ആഴ്ചകൾ പിന്നിട്ടത്. ഇന്നോളം നൽകിയ വാനോളം പിന്തുണ തുടർന്നും നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ യൂണിയൻ ഭരണപ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രകളുടെ വിവരങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ പങ്കുവച്ചത്. തെങ്ങോലകൾ ചാമരം വീശുന്ന വൃത്തിയുള്ള വീതിയിലൂടെ ഹോം സ്റ്റേയിലേക്ക് പോയതും കത്തുന്ന വേനലിലും തണുപ്പിൻ്റെ വിശരിയുമായി എത്തിയ കടൽക്കാറ്റിൻ്റെ സുഖത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. വെള്ളമണൽ വരപോലെയുള്ള അഗത്തി എയർപോർട്ടിലേക്ക് വിമാനം താഴുമ്പോൾ കണ്ട കടലിൻ്റെ മനോഹാരിതയും പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. ഞങ്ങളുടെ ഗൈഡിൽ നിന്ന് കേട്ട ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കത്തിലാണ് കഴിഞ്ഞ ആഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ചേരമാൻ പെരുമാളിനെ അന്വേഷിച്ച് മക്കയിലേക്ക് പോയ അറയ്ക്കൽ രാജാക്കന്മാരുടെ സൈനികർ സഞ്ചരിച്ചിരുന്ന കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ദിശ തെറ്റി ബംഗാരം ദ്വീപിനടുത്തെത്തിപ്പെട്ടു. കടൽക്ഷോഭത്തിന് അറുതി വന്നപ്പോൾ കപ്പൽ പതുക്കെ മുന്നോട്ട് നീങ്ങി അഗത്തിയിൽ എത്തിച്ചേർന്നു. അവിടെ ഇറങ്ങിയ അറയ്ക്കൽ രാജ്യക്കാർ അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി കുറച്ചു കാലം ജീവിച്ചു. ജനവാസമുള്ള മറ്റ് ദ്വീപുകളെക്കുറിച്ചും ജനങ്ങളുമായുള്ള സഹവാസത്തിലൂടെ അവർ മനസ്സിലാക്കി. കാറ്റും കോളും അവസാനിച്ച് കാലാവസ്ഥ സാധാരണ നിലയിൽ ആയപ്പോൾ അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. നാട്ടിലെത്തിയ നാവികർ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഒന്നൊഴിയാതെ രാജാവിന് ധരിപ്പിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കിയ രാജാവ് വൈകാതെ ഒരു സംഘം സൈനികരെ മറ്റൊരു കപ്പലിൽ അഗത്തിയിലേക്കും അമീനിയിലേക്കും പറഞ്ഞയച്ചു. ദ്വീപുകളിലെത്തിയ അറയ്ക്കൽ രാജ്യക്കാർ ദ്വീപ് നിവാസികളുമായി സഹകരിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചു. ദ്വീപുകാരുമായുള്ള മലയാളി ബന്ധം അങ്ങനെ ഉണ്ടായതാണെന്നാണ് പഴമക്കാർ പറയുന്നതെന്നാണ് ഗൈഡിൻ്റെ അഭിപ്രായം. ദ്വീപുകാരുടെ സംസാര ഭാഷ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തെ സംസാര ഭാഷയുമായി പ്രകടമായ സാമ്യമുണ്ടെന്ന് 4 ദിവസത്തെ അവിടുത്തെ താമസം കൊണ്ട് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഗൈഡ് സൂചിപ്പിച്ച അറയ്ക്കൽ ബന്ധം അരക്കിട്ടുറപ്പിക്കുവാൻ ഈ ഭാഷാബന്ധം ധാരാളം. അറയ്ക്കൽ രാജവംശ ഭരണം നിലനിന്നിരുന്ന കാലത്ത് കണ്ണൂർ ഭാഗത്തു നിന്നും ദ്വീപിലെത്തിയവർ ഇവിടത്തുകാരുമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടതായി ഗൈഡ് ഞങ്ങളോട് സൂചിപ്പിച്ചു. കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടാണ് ദ്വീപുകാർക്ക് ബന്ധമുണ്ടായിരുന്നത്. മുഹമ്മദ് നബിയുടെ അനുചരന്മാരിൽ ഒരാളായ ഉബൈദുള്ള കച്ചവടവും മതപ്രബോധനവും ലക്ഷ്യമിട്ട് നടത്തിയ കപ്പൽ യാത്രയിൽ ലക്ഷദ്വീപിലെ വിവിധ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നതായാണ് പഴമക്കാരുടെ വിശ്വാസം. അവർ വഴിയാണ് ദ്വീപ് നിവാസികൾ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അറയ്ക്കൽ രാജാവുമായുള്ള ബന്ധം ദ്വീപുകാരെ അറയ്ക്കൽ രാജ്യത്തിൻ്റെ ഭാഗമാക്കി. പോർച്ചുഗീസുകാരുടെ വരവോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അറയ്ക്കൽ രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകൾ പോർച്ചുഗീസുകാർ സ്വന്തമാക്കുകയും ദ്വീപ് നിവാസികളുടെ ചരക്ക് കപ്പലുകൾ പോർച്ചുഗീസുകാർ കൊള്ളയടിക്കുകയും ചെയ്തു. ഇതിന് ദ്വീപ് നിവാസികൾ പകരം വീട്ടിയത് ഒരു പോർച്ചുഗീസ് വ്യാപാര കപ്പൽ ദ്വീപിൽ എത്തിയപ്പോഴായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി ദ്വീപുകാർ കൊലപ്പെടുത്തി. അതോടെ വീണ്ടും ലക്ഷദ്വീപ് കണ്ണൂർ അറയ്ക്കൽ രാജാവിൻ്റെ അധീനതയിലായി. പതിവ് പോലെ ചൂഷണം വർദ്ധിച്ചപ്പോൾ ലക്ഷദ്വീപ് നിവാസികൾ അറയ്ക്കൽ ബീവിക്കെതിരെ ടിപ്പു സുൽത്താൻ്റെ സഹായം തേടി.

അറക്കൽ ബീവിയുമായി നല്ല ബന്ധത്തിലായിരുന്ന ടിപ്പു ഈ വിവരം അറക്കൽ ബീവിയെ അറിയിച്ചു. പ്രശ്ന പരിഹാരത്തിനായി ഇരു കൂട്ടരും ചർച്ചകൾ നടത്തി. ജനവാസമുള്ള ദ്വീപുകൾ ഇരു കൂട്ടർക്കുമായി പങ്കുവെക്കപ്പെട്ടു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം ലക്ഷദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: സുന്ദര സഞ്ചാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി പ്രദേശമായ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. ദ്വീപിൻ്റെ സവിശേഷതയും ദ്വീപിൻ്റെ ചെറിയ ചരിത്രവുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കണ്ണൂരിലെ അറയ്ക്കൽ രാജകുടുംബത്തിൻ്റെ അധീനതയിലായിരുന്ന ദ്വീപിനെ പോർച്ചുഗീസ് നാവികർ ആക്രമിച്ച് കീഴടക്കിയതും ദ്വീപ് നിവാസികളുടെ കപ്പലുകൾ കൊള്ള ചെയ്തതും പരാമർശിച്ചിരുന്നു. ഈ ദ്രോഹ നടപടികൾക്കെതിരെ ലക്ഷദ്വീപിലെ ജനങ്ങൾ പകരം വീട്ടിയത് കപ്പലിലുള്ള മുഴുവൻ ജീവനക്കാരെയും ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി കൊല്ലുകയായിരുന്നു. തുടർന്ന് ടിപ്പു സുൽത്താന്റെ സഹായത്തോടെ അറയ്ക്കൽ രാജാക്കന്മാരുടെ ഭരണം തുടർന്ന കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ലക്ഷദ്വീപിന്റെ കൂടുതൽ ചരിത്ര സംഭവങ്ങളിലേക്ക് കടക്കാം. ബ്രിട്ടീഷുകാരെത്തി ടിപ്പുവിനെ തോൽപ്പിക്കുന്നതുവരെ ടിപ്പു സുൽത്താന്റെ കൈവശമുണ്ടായിരുന്ന ദ്വീപുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. വീണ്ടും അടിമത്തം. കൊച്ചി, ബേപ്പൂർ, കണ്ണൂർ തുറമുഖങ്ങളുമായി

ദ്വീപുകാർ സ്ഥാപിച്ച ആത്മബന്ധം ഏറെ പ്രസിദ്ധമാണ്. 1957 വരെ മലബാറിലെ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു ലക്ഷദ്വീപ്. 1957 മുതൽ 1967 വരെ 10 വർഷക്കാലം ലക്ഷദ്വീപിൻ്റെ MBA ഇന്ത്യൻ പ്രസിഡൻ്റാണ് നാമനിർദ്ദേശം ചെയ്ത് നിയമിച്ചിരുന്നത്. ലക്ഷദ്വീപിൻ്റെ പ്രഥമ നോമിനേറ്റഡ് MP കോൺഗ്രസ് നേതാവായിരുന്ന നല്ല കോയ തങ്ങളാണ്. 1967 ലക്ഷദ്വീപ് ഒരു പുതിയ പാർലമെൻറ്റ് മണ്ഡലം ആയത്. അന്നു മുതൽ 2004 വരെ തുടർച്ചയായി 8 തവണ ലക്ഷദ്വീപിനെ ലോകസഭയിൽ പ്രതിനിധീകരിച്ചത് കോൺഗ്രസിലെ PM സയ്യിദ് സാഹിബാണ്. 2004 71 വോട്ടുകൾക്ക് പൂക്കുഞ്ഞിനോട് സയ്യിദ് സാഹിബ് തോറ്റു. തോൽവി അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. കോൺഗ്രസ് അദ്ദേഹത്തെ കൈവിട്ടില്ല. കോൺഗ്രസിൻ്റെ അനിഷേധ നേതാക്കളായിരുന്ന ഇന്ദിരാഗാന്ധിയുമായും രാജീവ് ഗാന്ധിയുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന സയ്യിദിനെ കോൺഗ്രസ് പാർട്ടി ടിക്കറ്റിൽ രാജ്യസഭയിൽ കൊണ്ടുവരികയും 2004 1st UPA സർക്കാരിൽ മന്ത്രിയാക്കുകയും ചെയ്തു. അതിനു മുമ്പും അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. ലക്ഷദ്വീപിൻ്റെ ഇപ്പോഴത്തെ MP ഹംദുല്ല സയ്യിദ് സയ്യിദിൻ്റെ മകനാണ്. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ചുപിടിച്ചത് ഹംദുല്ലായാണ്. ലക്ഷദ്വീപിൻ്റെ ചരിത്രം കേട്ടിരുന്ന് സമയം പോയതറിഞ്ഞില്ല. അന്നത്തെ യാത്ര ആരംഭിക്കാൻ നേരമായെന്ന് അറിയിക്കും വിധം റോഡിൽ എത്തിയ ഡ്രൈവർ ഹോൺ മുഴക്കി ഗൈഡിന് നിർദ്ദേശം നൽകി. ഞങ്ങൾ ആഹ്ലാദത്തിൻ്റെ കൊടുമുടിയിൽ കയറി കാറിലേക്ക്. എല്ലാവരും കയറിക്കഴിഞ്ഞതോടെ വാഹനം നേരെ ലഗൂൺ ബീച്ചിലേക്ക് യാത്ര ആരംഭിച്ചു. പ്രകൃതിയുടെ മനോഹാരിതയാകെ വാരി വിതറിയ ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരിടമാണ് ലഗൂൺ ബീച്ചെന്ന് പറയാം. വെള്ളമണൽ പുറ നിറയെ ആളുകൾ, കടലിൻ്റെ ഭംഗിയും കാറ്റിൻ്റെ കുളിരും നനതനത്ത മണ്ണിൻ്റെ സ്പർശവും ഒന്നിച്ച് അനുഭവിക്കുവാൻ ലഗൂൺ ബീച്ചിലെ സൗകര്യം എടുത്തു പറയേണ്ട ഒന്നാണ്. കടലിൻ്റെ വിശാലത സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന നീല ജലാശയമായി മാറിയിരുന്നു. ഇടയ്ക്കിടെ പറന്നുയരുന്ന പക്ഷികൾ, അതിവേഗം പാഞ്ഞു പോകുന്ന വാട്ടർ സ്കൂട്ടറുകൾ, ജലയാനങ്ങൾ, അന്തി പെൺവട്ടം കാണികൾക്കേകുന്ന അസ്തമയം കാണാനാണ് ഞങ്ങളെത്തിയത്. സ്കേറ്റിംഗ് ബോർഡിൻ്റെ ആകൃതിയിൽ തുണി കൊണ്ട് നിർമ്മിച്ച ചില മോഡലുകൾക്ക് ചാരെ ചാടിക്കളിക്കുന്ന ഡോൾഫിൻ്റെ ചിത്രം ആർച്ചായി വച്ചിരിക്കുന്നത് കണ്ണിനിമ്പം പകരുന്ന കാഴ്ചയായിരുന്നു. തൊട്ടടുത്ത് തന്നെ തുകലും പ്ലൈവുഡും കൊണ്ട് വിവിധ ഇനം കടൽ ജീവികളുടെ മാതൃകകൾ നിർമ്മിച്ച് മനോഹരമായി പെയിൻറ് ചെയ്ത് നൽകുന്ന കലാകാരന്മാരുടെ ഒരു വർക്ക്ഷോപ്പ്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് കലാകാരന്മാരുടെ നിർമ്മാണ ചാതുരി ആസ്വദിച്ചു. ആരെയും അമ്പരപ്പിക്കും വിധം മനോഹര നിർമ്മാണത്തിൽ കൗതുകം കൊള്ളാത്തവരായി ആരും ഉണ്ടാകില്ല. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം കൂടുതൽ ലഗൂൺ ബീച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. നാളിതുവരെ നൽകിയ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848557785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഗൈഡിൽ നിന്നറിഞ്ഞ ചരിത്ര മുഹൂർത്തങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച് ദ്വീപ് പിടിച്ചടക്കിയ ചരിത്രവും പറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഭരണ നിർവഹണത്തിനായി പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്ത

എംപിയെക്കുറിച്ചും. 1967 മുതൽ ഒരു പുതിയ പാർലമെൻറ് മണ്ഡലമായി തീർന്ന ലക്ഷദ്വീപിൻ്റെ സാരഥിയായി എത്തിയ പി എം സായിദ് സാഹിബിനെ കുറിച്ചും പരാമർശിച്ചിരുന്നു. അതിലേറെ സന്തോഷം സമ്മാനിച്ച ലഗൂൺ ബീച്ചിലേക്ക് അസ്തമയ കാഴ്ച കാണാൻ പോയ കാര്യം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ലഗൂൺ ബീച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. എന്താണ് ലഗൂൺ? അതറിയാൻ പ്രിയ ശ്രോതാക്കൾക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ. ഭൂമിയേക്കാൾ എത്രയോ വലിയ നിഗൂഢ രഹസ്യങ്ങളുടെ കലവറയാണ് കടൽ. ആകാശം കീഴടക്കാനുള്ള ശ്രമങ്ങൾ തുടരെ തുടരെ നടക്കുമ്പോഴും സമുദ്രം അതിൻ്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ചതിൻ്റെ ചെറിയൊരു ഭാഗം പോലും മനുഷ്യന് കണ്ടുപിടിക്കാനായിട്ടില്ല എന്നതല്ലേ സത്യം? ലക്ഷദ്വീപ് ദ്വീപസമൂഹങ്ങളിലെ ഓരോ ദ്വീപിനും പ്രകൃതി നൽകിയ സംരക്ഷണ കവചമാണ് ലഗൂണുകൾ. മണൽത്തിട്ടകളാലും പവിഴപ്പുറ്റുകളാലും ചുറ്റപ്പെട്ട ടർക്കോയിഷ് ബ്ലൂ ജലം നിറഞ്ഞ ആഴം കുറഞ്ഞ പ്രദേശത്തെയാണ് ലഗൂൺ എന്ന് വിളിക്കുന്നത്. ഈ ബീച്ചിൽ നിന്നുള്ള സാഗരദർശനം നൽകുന്ന വിസ്മയ കാഴ്ച ഒരു സന്ദർശകനും മറക്കാൻ ഇടയില്ല. ആനന്ദക്കാഴ്ച സമ്മാനിച്ച ലഗൂൺ ബീച്ചിനോട് തൽക്കാലം വിട ചൊല്ലി ആന്താൻ ബീച്ചിലേക്ക്. ഇരുപുറവുമുള്ള കടൽ ദർശിച്ചുകൊണ്ടുള്ള യാത്ര അനുഭവം. നിരനിരയായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന തെങ്ങന്തോപ്പുകൾ പിന്നിലേക്ക് ഓടിമറയുന്ന കാഴ്ചയുടെ ഒരു സുഖം അനുഭവിച്ചത് അഗത്തി ദ്വീപിൽ ആയിരുന്നു. താമസിയാതെ ഞങ്ങൾ അന്താൻ ബീച്ചിലെത്തി. നിബിഡമായി തെങ്ങുകൾ വളർന്നു നിൽക്കുന്ന ഈ ബീച്ചിൽ ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടത്തെ ചെറിയ കടയിൽ നിന്നും ആവശ്യം വേണ്ട ഭക്ഷണപേയങ്ങൾ ലഭിക്കും. ഞങ്ങൾ ഓരോ ചായ കുടിച്ചു നേരെ കടൽ തീരത്തേക്ക്. നനുനനുത്ത വെള്ള മണലിലൂടെയുള്ള നടത്തം സമ്മാനിക്കുന്ന ആനന്ദം അനുഭവിച്ചുകൊണ്ട് തെങ്ങിൽ കെട്ടിയൊരുക്കിയിരിക്കുന്ന ഒരു ഊഞ്ഞാലിൽ കയറിയിരുന്ന് ആടാൻ തുടങ്ങി. കടലിന് അഭിമുഖമായി ഉയർന്ന് ആടുമ്പോൾ ആഹ്ലാദവും ഇളങ്കാറ്റും നമ്മെ വാരിപ്പുണരുന്ന അനുഭവം സമാനതകളില്ലാത്തതായിരുന്നു. ആകാശം സുവർണശോഭയിൽ തിളങ്ങാൻ തുടങ്ങി. പ്രഭാതം മുതൽ പ്രദോഷം വരെ നടത്തിയ ജോലി മതിയാക്കി സൂര്യൻ കടലിൻ്റെ ആഴം പോകാൻ തയ്യാറായി നിൽക്കുന്നു. വിവിധ വർണ്ണങ്ങളുടെ പൊലിമയിൽ ആകാശം തിളങ്ങി നിൽക്കുന്ന കാഴ്ചയുടെ ഫോട്ടോ പകർത്തുന്ന തിരക്കിലായിരുന്നു സന്ദർശകരാകെ. കുട്ടികൾ മണ്ണുവാരി കളിക്കുകയും കടലിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പതിയെ പതിയെ സൂര്യൻ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴാൻ തുടങ്ങി. മേഘരഹിതമായ ആകാശം ചുവപ്പ് കലർന്ന സുവർണശോഭയിൽ തെളിഞ്ഞു നിന്നു. കാറ്റിന് തണുപ്പ് കൂടി വന്നു. പതിയെ പതിയെ സന്ധ്യ ഇരുട്ടുമായി ആന്താൻ ബീച്ചിനെ പുണരാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ നേരെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. ഈ ആഴ്ചത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. ലക്ഷദ്വീപിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇപ്പോഴൊരു ഗാനം ആസ്വദിക്കാറുണ്ട്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: സ്നേഹവും കരുണയും കൈകോർക്കുന്ന ആഘോഷം ബലിപ്പെരുന്നാൾ. എല്ലാവർക്കും റേഡിയോ സാന്ത്വനം 90.4 ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ലോകത്തെവിടെയിരുന്നും റേഡിയോ

0: അതുലം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘം മൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

നമസ്കാരം ഏവർക്കും. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഒരുപിടി മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച സംഗീത സംവിധായകരിലൂടെയും ഗായകരിലൂടെയും ഗാനരചയിതാക്കളിലൂടെയുമാണ് മേഘമൽഹാർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബോളിവുഡിന്റെ പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളിലൂടെയാണ് മേഘമൽഹാറിന്റെ സഞ്ചാരം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി ഇന്നത്തെ മേഘമൽഹാർ സമ്മാനിക്കുന്നത്. ശാരദാ കൃഷ്ണമൂർത്തി എന്നതായിരുന്നു ആദ്യകാല നാമം. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിച്ച പെൺകുട്ടി. എന്നാൽ കാലം അവൾക്കായി കാത്തുവച്ചത് സംഗീതമായിരുന്നു. അവളുടെ ഓരോ പാട്ടുകളും ആസ്വാദക ഹൃദയങ്ങളെ

Music with Radio Santhvanam 90.4 FM. ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഗായികമാരിൽ ഒരാളായ കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. 1958 ജനുവരി 25 ന്യൂഡൽഹിയിലെ ഒരു തമിഴ് കുടുംബത്തിലാണ് കവിതാ കൃഷ്ണമൂർത്തിയുടെ ജനനം. തന്റെ അമ്മായിയുടെ നിർബന്ധപ്രകാരം സംഗീത പരിശീലനം. ശേഷം പ്രശസ്ത ക്ലാസിക്കൽ ഗായകനായ ശ്രീ ബൽറാംപുരിയുടെ കീഴിൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിൽ ഔപചാരിക പരിശീലനം ആരംഭിച്ചു.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡിലെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായികയാണ് കവിതാ കൃഷ്ണമൂർത്തി. 90s സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ഹം ദിൽ ദേ ചുക്കേ സനം, 1942 എ ലവ് സ്റ്റോറി തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെ ജനഹൃദയം ഈ കലാകാരി സ്വന്തമാക്കി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഒരുപാട് ഗാനങ്ങളിലൂടെ നമുക്ക് പ്രിയങ്കരയായി തീർന്ന പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ 8-ാമത്തെ വയസ്സിൽ ഒരു സംഗീത മത്സരത്തിൽ സ്വർണ മെഡൽ നേടി തുടക്കം. 1960s മധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ഇന്റർ മിനിസ്ട്രി ക്ലാസിക്കൽ മത്സരത്തിൽ പങ്കെടുത്ത് നിരവധി മെഡലുകൾ നേടി. തൻ്റെ 30 വർഷം നീണ്ടുനിന്ന സംഗീത ജീവിതത്തിൽ 16 ഭാഷകളിലായി 15,000-ലേറെ ഗാനങ്ങൾ ഈ പ്രതിഭ നമുക്കായി സമ്മാനിച്ചിട്ടുണ്ട്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക കവിത

0: You're listening to Radio Swandaram 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. കൂടെ ഞാൻ ശ്രീലക്ഷ്മി. നിരവധി മനോഹര ഗാനങ്ങൾ കൊണ്ട് നമുക്ക് സുപരിചിതയായ പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ സംഗീത ജീവിതത്തിൽ നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും ഈ കലാപ്രതിഭയെ തേടിയെത്തുകയുണ്ടായി. 1995, 96, 97, 2003 കാലഘട്ടങ്ങളിൽ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഫിലിംഫെയർ അവാർഡുകൾ, 2000 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള മഹാരാഷ്ട്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 2024 അമൃത് രത്തൻ അവാർഡ്, 2025 എസ് ടി വർമ്മൻ ഇന്റർനാഷണൽ അവാർഡ്, സ്മൃതി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ഈ കലാപ്രതിഭയ്ക്ക് ലഭിച്ചു. 2005 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു.

മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: எழுந்தது மாமி, என் கண்ணை கட்டி காட்டல விட்டது சாமி, சாமி சாமி சாமி சாமி.
1: ஹாய், நான் ஆர்ஜி ஆதிரா. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
1: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മുയലും മുതലയും, ഇതാണ് ഇന്നത്തെ കഥ. മുതലയ്ക്ക് കരയ്ക്ക് കയറുമ്പോൾ കയറിക്കിടക്കാൻ വേണ്ടി പാകത്തിന് ഒരു തോട്ടമുണ്ടായിരുന്നു. മുതല എപ്പോഴും വെള്ളത്തിലാണല്ലോ കിടക്കുന്നത്, ഇടയ്ക്കൊക്കെ കരയ്ക്കും കയറിക്കിടക്കും, അതൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടിയാ. അങ്ങനെ ദിവസവും മുതല വെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറി വന്ന് കിടന്ന് വെയിൽ കായും. എവിടെയാ? തോട്ടത്തിൽ. അത് നല്ല സുഖമാണല്ലോ. ഒരിക്കൽ അവിടെ ഒരു മുയൽ വന്നു പെട്ടു. മുതലയുടെ മൂക്കിന് നേരെ ഒരു വാഴ നിൽക്കുന്നത് ഈ മുയൽ കണ്ടു. രസികൻ വാഴ. അതിലും രസികനായിരുന്നു ആ വാഴയുടെ ഇലകൾ. മുയൽ വിചാരിച്ചു, മൂക്കുമുട്ടെ തിന്നിട്ട് കിടന്നുറങ്ങുകയാണ് ഈ ജന്തു, ഒരു കടിക്ക് വാഴയിലയും കൊണ്ട് കൂടിയാലോ. മുയൽ പമ്മി പമ്മി വാഴയുടെ അടുത്തെത്തി. മുതല അപ്പോഴാണ് കണ്ണു തുറന്ന് ഒന്ന് തുമ്മിയത്. മുതലയുടെ പല്ല് കണ്ട് മുയൽ പേടിച്ചുപോയി. അവനോട് ചെന്ന് ഭാര്യയോടും മക്കളോടും വിവരം പറഞ്ഞു. ഒരു രസികൻ വാഴ നിപ്പുണ്ട്, പക്ഷേ ഒരു അരസികൻ മുതല അവിടെ കിടപ്പുണ്ട്. ഒരു രസികൻ വാഴ അവിടെ നിപ്പുണ്ട്, ഒരു അരസികൻ മുതല അവിടെ കിടപ്പുണ്ട്. അവനെ ഓടിക്കണം, എന്താ വഴി? ഭാര്യയും മക്കളും കുറെ കരിയില കൊണ്ടുവന്ന് മുതലയുടെ ചുറ്റുമിട്ടു. മുതല അറിയുന്നില്ലെന്ന് തോന്നും, മുതല നല്ല ഉറക്കമായിരിക്കും, വെയിൽ കാഞ്ഞും കൊണ്ടുള്ള ഉറക്കമല്ലേ. അങ്ങനെ ആ മുതലയുടെ ചുറ്റുമിട്ട കരിയിലയ്ക്ക് തീ കൊളുത്തുകയും ചെയ്തു. ഈ ബഹളങ്ങളൊക്കെ കേട്ട് മുതല ഞെട്ടി ഉണർന്നു. ചുറ്റിനും തീയ്, എന്താ ചെയ്യുക? മുതല എന്ത് ചെയ്തെന്നറിയാവോ? ഒറ്റ ചാട്ടം വെള്ളത്തിലേക്ക്. മുയലും കുടുംബവും സുഖമായി അവിടെ കണ്ട ഇലകളെല്ലാം തിന്ന് വയറ് നിറച്ചിട്ട് തിരികെ പോയി. അപ്പോ മുയലിന് ആഹാരം കഴിക്കാൻ മുതല അവിടെ കിടക്കുന്നു. മുതല പിടിച്ചു വിഴിഞ്ഞാലോ? അപ്പൊ മുതലാണെങ്കിൽ നല്ല ഉറക്കുവല്ലേ. അപ്പൊ മുതലയ്ക്ക് ചുറ്റിനും കരിയിലൊക്കെ കൊണ്ടങ്ങിട്ടു, ചുറ്റിനിട്ടിട്ട് തീ കൊടുത്തു. ഇവർക്കറിയത്തില്ലല്ലോ ഈ മുതല ചാടിയങ്ങ് വെള്ളത്തിലേക്ക് ചാടാൻ കഴിവുള്ള ഒരു ജീവിയാണെന്ന്. അപ്പം ഇവർ വിചാരിച്ചത് നാല് ചുറ്റിനും തീയല്ലേ, അപ്പം എന്ത് ചത്തോളൂ എന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. മുതല എന്ത് ചെയ്ത്? വെള്ളത്തിലേക്ക് എടുത്തങ്ങ് ചാടി. പക്ഷേ ആ നേരം കൊണ്ട് അപ്പം അവിടെ തീ കത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം പിന്നെ ഇനിയിപ്പം മുതല ഇപ്പോഴൊന്നും ആ കരയിലേക്ക് വരത്തില്ല, വെയിൽ കായാൻ വേണ്ടി വരത്തില്ല. അപ്പം ഈ മുയലും കുടുംബം എന്ത് ചെയ്തു? മുതലയിൽ നിന്നും രക്ഷ കിട്ടി. എങ്ങനെ? തീ കാരണം അല്ലെ. അങ്ങനെ അവരെന്ത് ചെയ്തു? അവിടെ നിന്ന ഇലകളൊക്കെ ആവശ്യത്തിന് കടിച്ചു പറിച്ച് തിന്നിട്ട് അവരവരുടെ പാട്ടിനും അങ്ങ് പോയി. അങ്ങനെ മുതലയും മുയലും എന്ന ഈ കുഞ്ഞു കഥ ഇന്ന് ഇവിടെ തീരുകയാണ്. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആർ ജെ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ജീവിതത്തിന്റെ സുഗന്ധം പേറുന്ന ചില ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഗ്രാമഭംഗി. ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊണ്ട ഒരു ഭൂതകാലം നമ്മുടെ നാടിനുണ്ടായിരുന്നു. അത് ഏത് മേഖലയിലും പ്രകടവുമായിരുന്നു. എന്നാൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും ചൂടേറിയ ചർച്ചകൾ നടത്താനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒരിടമുണ്ടായി. ഞാൻ പറഞ്ഞത് ഗ്രാമത്തിലെ പ്രധാന ചായക്കടകളെ പറ്റിയാണ്. കേരളത്തിലെ സാധാരണക്കാർ ഒത്തുകൂടുന്ന ഒരു പ്രധാന ഇടമാണ് ചായക്കടകൾ. കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ചായക്കടകൾ സാധാരണക്കാർക്കിടയിലേക്ക് എത്തുന്നത്. സംഭാരവും കരിക്കിൻ വെള്ളവുമൊക്കെ മലയാളിയുടെ പ്രധാന പാനീയങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് ചായ മലയാളിയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറി.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. കേരളത്തിന്റെ തനത് രുചികളും സൗഹൃദങ്ങളും വിളിച്ചോതുന്ന ചായക്കട വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഗ്രാമത്തിലെ പ്രധാന ചായക്കട. അന്നത്തെ പ്രധാന സിനിമകളുടെയും നാടകങ്ങളുടെയും പോസ്റ്ററുകൾ അവിടെ എവിടെയായി കാണാൻ സാധിക്കും. ചായക്കട നടത്തുന്നയാൾ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട വ്യക്തിയാകാം. നിരവധി വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരിക്കും. ചായക്കടയാണെങ്കിലും പത്രം നിർബന്ധമാണ്. രാജ്യത്തെ ഏതൊരു പ്രതിസന്ധിയും ഇവിടെ ചർച്ചാ വിഷയമാണ്. രാജ്യത്തെ മാത്രമല്ല, ലോകത്തുള്ളതെല്ലാം. പല അന്താരാഷ്ട്ര വിഷയങ്ങളും സാധാരണക്കാരിലേക്ക് എത്തുന്നത് ഈ ചായക്കടകളിലൂടെയായിരുന്നു. ചായക്കടയിലെ ചായ പോലെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു റേഡിയോയും. പല സൗഹൃദങ്ങളുടെ ഒത്തുചേരലുകൾക്കും വ്യത്യസ്തമായ ആശയങ്ങളുടെ ചേരിത്തിരിവുകൾക്കും ഈ ചായക്കടയുടെ ചുമരുകൾ മൂകസാക്ഷിയായിട്ടുണ്ട്. അടുപ്പിലെപ്പോഴും ആവി പറക്കുന്ന ഒരു പാത്രമുണ്ടാകും. കുറച്ചു മാറി ഒരു ചില്ലുകൂടുണ്ടാകും. നല്ല ചൂട് പരിപ്പുവട, ഉഴുന്നുവട, വാഴയ്ക്കാപ്പം, ഉള്ളിവട, മുട്ടബജി, മുളകുബജി, കൊഴുക്കട്ട തുടങ്ങി നല്ല നാടൻ പലഹാരങ്ങൾ ആ കണ്ണാടിക്കൂട്ടിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം നാട്ടിലെ ഇഷ്ടവിഭവങ്ങളുമാകും. നാട്ടിലെ എന്ത് വിശേഷങ്ങളും ആദ്യം അറിയുക ഈ ചായക്കടകളാണ്. പല സാഹിത്യ കൃതികളിലും ചായക്കടകൾ ഒരു കഥാപാത്രമാണ്. മലയാള സിനിമകളിലെ ഗ്രാമീണ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകം കൂടിയാണ് ചായക്കടകൾ. ഗൂഢാലോചനകൾ നടക്കുന്നതും നായകനും സുഹൃത്തുക്കളും തമാശകൾ പങ്കുവെക്കുന്നതും സിനിമകളിലെ പല വഴിത്തിരിവുകൾക്കും ചായക്കടകൾ പശ്ചാത്തലമാകാറുണ്ട്. നാട്ടിൻപുറത്തെ ചായക്കടകൾ മലയാളിയുടെ ഓർമ്മകളിൽ ഒരുപാട് പഴമയും ചൂടും ചേർന്ന ഇടങ്ങളാണ്. മുന്നിലെ ബെഞ്ചിലിരുന്ന് ചൂടേറിയ ചർച്ചകൾ നടത്തുന്നവർ, ഒപ്പം ഒരു ചെറു ചൂടുള്ള ചായയും. ചർച്ചയുടെ ചൂട് കൂടുന്നതനുസരിച്ച് ചായയുടെ എണ്ണവും കൂടും. കാലമേറെ മുന്നോട്ട് കുതിച്ചെങ്കിലും ഇത്തരം ചെറിയ ചായക്കടകൾക്ക് ഇന്നും വലിയ പ്രാധാന്യമുണ്ട്. പലയിടങ്ങളിലും പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചായക്കട എന്ന പേരിൽ തന്നെ പുതിയ കഫേകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇന്നും പല ഒത്തുചേരലുകൾക്കും കൂടിയാലോചനകൾക്കും ചായയും ചായക്കടയും പ്രധാന കാഴ്ചക്കാരാണ്. ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം പുതിയ ഗ്രാമവിശേഷവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ.

ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ

എന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള വി.വി. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ജനപ്രാതിനിധ്യ നിയമവും രാഷ്ട്രീയ പാർട്ടികളും എന്ന വിഷയത്തെ അധികരിച്ചുള്ള ലളിതമായ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സ്വാതന്ത്ര്യം 90.4 എഫ്എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഭാരതത്തിലെ ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ അടിസ്ഥാന ശിലയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം. രാജ്യത്തിന്റെ ഭരണകൂടം ജനങ്ങളുടെ വോട്ടിലൂടെ രൂപം കൊള്ളുന്നതിനു വേണ്ടിയുള്ള നിയമപരമായ ചട്ടക്കൂട് ഒരുക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രധാനപ്പെട്ട നിയമമാണ് 1950 റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് അഥവാ RP Act. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം രാജ്യത്ത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, 1 person 1 vote എന്ന ജനാധിപത്യ തത്വം നടപ്പിലാക്കുക എന്നതാണ്. ഈ നിയമം അനുസരിച്ച് ഓരോ നിയമസഭാ മണ്ഡലത്തിനും പ്രത്യേകം തെരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കണം. ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ യോഗ്യത നേടുന്നതിനുള്ള പ്രധാന വ്യവസ്ഥകളിൽ ആദ്യത്തേത് ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ്. കുറഞ്ഞത് 18 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ബന്ധപ്പെട്ട മണ്ഡലത്തിൽ സാധാരണയായി താമസിക്കുന്ന ആൾ ആയിരിക്കണം. RP Act നടപ്പാക്കുന്നത് പ്രധാനമായും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ്. ജനങ്ങളുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുകയും

യും തെരഞ്ഞെടുപ്പ് പട്ടികകൾ ശരിയായ രീതിയിൽ തയ്യാറാക്കുകയും ചെയ്യുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയും നിഷ്പക്ഷതയും ഈ നിയമം ഉറപ്പാക്കുന്നു. ഇന്ത്യയിലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർണായക സ്ഥാനമാണുള്ളത്. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും ജനങ്ങളെ രാഷ്ട്രീയമായി പ്രതിനിധീകരിക്കാനും പാർട്ടികൾ നിയമപരമായി അംഗീകാരം നേടേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ വഴിയാണ് ഈ അംഗീകാരം നേടിയെടുക്കുന്നത്. ആർപി ആക്ട് നിയമത്തിലെ സെക്ഷൻ 29A പ്രകാരമാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി എന്നാൽ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ഭരണത്തിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന സംഘടനാ സംവിധാനമാണ്. ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് ഔദ്യോഗികമായി പ്രവർത്തിക്കാൻ അവയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. സെക്ഷൻ 29A പ്രകാരം ഒരു രാഷ്ട്രീയ സംഘടനയെ പൊളിറ്റിക്കൽ പാർട്ടിയായി അംഗീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അപേക്ഷ സമർപ്പിക്കണം. ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷം 30 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്ട്രേഷൻ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയിൽ പാർട്ടിയുടെ അടിസ്ഥാന വിവരങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ട അടിസ്ഥാന തത്വങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയോടുള്ള വിശ്വസ്തത, സോഷ്യലിസം, മതനിരപേക്ഷത അഥവാ സെക്യുലറിസം, ജനാധിപത്യം, അതേപോലെ ദേശീയ ഐക്യവും. രജിസ്ട്രേഷനുള്ള അപേക്ഷ ലഭിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപേക്ഷയുടെ വിശദമായ പരിശോധന നടത്തും. പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം അല്ലെങ്കിൽ എതിർപ്പ് ക്ഷണിക്കൽ നോട്ടീസ് പ്രസിദ്ധീകരിക്കും. പാർട്ടിയുടെ ലക്ഷ്യങ്ങളും പേരും നിയമപരമായി ശരിയാണോ എന്ന് പരിശോധിക്കും. ഇങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നതായി കണ്ടെത്തിയാൽ പാർട്ടിയെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്താൽ പാർട്ടി പേരിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള അവകാശവും പാർട്ടിയുടെ പേരിൽ തിരഞ്ഞെടുപ്പ് ചിഹ്നം ലഭിക്കാനുള്ള അവകാശവും ലഭിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളിൽ പാർട്ടിയുടെ പേരുൾപ്പെടുകയും ചെയ്യും. രജിസ്റ്റർ ചെയ്ത എല്ലാ പാർട്ടികളും അംഗീകൃത പാർട്ടികളാവണമെന്നില്ല. ഒരു പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ നിർദ്ദിഷ്ടമായ വോട്ട് ശതമാനം അല്ലെങ്കിൽ സീറ്റുകൾ നേടുമ്പോഴാണ് അത് സ്റ്റേറ്റ് പാർട്ടി അല്ലെങ്കിൽ നാഷണൽ പാർട്ടിയായി അംഗീകരിക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടി, നാഷണൽ പാർട്ടിയായി അംഗീകരിക്കാൻ ഒന്നുകിൽ ലോക്സഭയിൽ കുറഞ്ഞത് 2% സീറ്റുകൾ നേടണം. ഇതിപ്പോൾ കുറഞ്ഞത് 11 MP ആയിരിക്കണം. ഈ MP കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരിക്കുകയും വേണം. അല്ലെങ്കിൽ ഒരു പാർട്ടി കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിൽ നടന്ന ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞത് 6% വോട്ടുകൾ നേടുകയും കൂടാതെ കുറഞ്ഞത് 4 ലോക്സഭാ സീറ്റുകൾ നേടുകയും ചെയ്താൽ ദേശീയ പാർട്ടി പദവി ലഭിക്കും. 4 സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് പാർട്ടിയായി അംഗീകരിക്കപ്പെട്ടാലും അത് സ്വയം നാഷണൽ പാർട്ടിയായി പരിഗണിക്കപ്പെടും. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി പദവി ലഭിക്കാൻ സംസ്ഥാനത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 6% വോട്ട് നേടുകയും കുറഞ്ഞത് 2 നിയമസഭാ സീറ്റുകൾ നേടുകയും വേണം. സംസ്ഥാന നിയമസഭയിലെ കുറഞ്ഞത് 3% സീറ്റുകൾ അല്ലെങ്കിൽ 3 സീറ്റുകൾ നേടണം. നിയമസഭ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 8% വോട്ട് നേടിയാലും സ്റ്റേറ്റ് പാർട്ടി പദവി ലഭിക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ സ്വീകരിക്കാൻ നിയമപരമായ അവകാശം നൽകുന്നതാണ് ആർപി ആക്ടിലെ സെക്ഷൻ 29B. ഇന്ത്യൻ പൗരന്മാരായ വ്യക്തികളിൽ നിന്നും കമ്പനി നിയമങ്ങളുടെയും മറ്റ് സാമ്പത്തിക നിയമങ്ങളുടെയും പരിധിയിൽ നിന്നുകൊണ്ട് കമ്പനികളിൽ നിന്നും സംഭാവന സ്വീകരിക്കാം. എന്നാൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാൻ സാധിക്കില്ല. വിദേശ ഉറവിടങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. ഇതിലൂടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ വിദേശ സ്വാധീനം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലും മേൽനോട്ടം വഹിക്കുന്നതിലും പ്രധാന പങ്കു വഹിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളും ചെലവുകളും സംബന്ധിച്ച് കമ്മീഷന് റിപ്പോർട്ട് നൽകേണ്ടത് നിർബന്ധമാണ്. സെക്ഷൻ 29C പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾക്ക് ലഭിക്കുന്ന സംഭാവനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ

0: പാർട്ടിക്ക് സമർപ്പിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ ലഭിക്കുന്ന സംഭാവനകളുടെ പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്തണം. രാഷ്ട്രീയ പാർട്ടി ഓരോ വർഷവും ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കണം. ഈ റിപ്പോർട്ട് പാർട്ടിയുടെ ട്രഷറർ അല്ലെങ്കിൽ അധികാരപ്പെട്ട ഭാരവാഹി ഒപ്പിട്ട് ശരിവയ്ക്കണം. റിപ്പോർട്ട് നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പിക്കുന്നതിന് ഇത് ആവശ്യമാണ്. ഒരു പാർട്ടി സെക്ഷൻ 29C പ്രകാരമുള്ള സംഭാവന റിപ്പോർട്ട് സമർപ്പിക്കാത്ത പക്ഷം ആ പാർട്ടിക്ക് ലഭിക്കുന്ന നികുതി ഇളവുകൾ നഷ്ടപ്പെടാം. സാമ്പത്തിക സുതാര്യത സംബന്ധിച്ച നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. അങ്ങനെ ജനാധിപത്യത്തിന്റെ കരുത്തായ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനും പ്രവർത്തനവും റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് പ്രകാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. സുതാര്യത, ധനകാര്യ ഉത്തരവാദിത്വം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ പാലിക്കുന്നത് പാർട്ടികളുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നു. നിയമപരമായ ചട്ടങ്ങൾ കർശനമായി പാലിക്കുമ്പോൾ മാത്രമേ ജനങ്ങളുടെ വിശ്വാസവും ശക്തമായ ജനാധിപത്യ സംവിധാനവും നിലനിൽക്കൂ. ഹ്രസ്വമായ ഈ പ്രതിപാദ്യം ഇവിടെ സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീഥി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള BV. സാങ്കേതിക സഹായം ശ്യാംദാസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

മാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. അപ്പുണ്ണി വി കെ എന്നിന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം നിർവഹിച്ച് 1984 പുറത്തിറങ്ങിയ ഒരു മലയാള പ്രണയ ചിത്രമാണ് അപ്പുണ്ണി. വി കെ എന്നിന്റെ തന്നെ പ്രേമവും വിവാഹവും എന്ന കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചിത്രത്തിന്റെ കഥ. അദ്ദേഹം എഴുതിയ ഒരേയൊരു തിരക്കഥയും ഇതാണ്. ചിത്രത്തിൽ നെടുമുടി വേണു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മോഹൻലാൽ, മേനക, ഭരത് ഗോപി, സുകുമാരി എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്. കണ്ണൂർ രാജൻ മാഷുടെ സുന്ദര സംഗീതം, കെ ജെ യേശുദാസാണ് ഈ മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: താരാട്ട്. 1981 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ താരാട്ടിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ബാലചന്ദ്രമേനോൻ രചിച്ചു. അദ്ദേഹം സംവിധാനം ചെയ്ത് അഭിനയിച്ചു. ശ്രീവിദ്യ, നെടുമുടി വേണു, ബാലചന്ദ്രമേനോൻ, ശാന്തി കൃഷ്ണ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മധു ആലപ്പുഴയാണ് ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. രവീന്ദ്ര മാഷ്ടറുടെ മാജിക്കൽ സംഗീതം. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ ആലാപനം.

0: சாந்தனம் 90.4 FM. Stay tuned.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതി. 1968 പുറത്തിറങ്ങിയ മിടുമിടുക്കി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ രചയിതാവ് KG സേതുനാഥാണ്. ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് സത്യനും ശാരദയുമാണ്. ഈ ചിത്രത്തിൽ സത്യൻ, ശാരദ, അടൂർ ഭാസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അക്കാലത്തെ പ്രശസ്തരായ അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും ഗാനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ഒരു ചിത്രമാണിത്. ശ്രീകുമാരൻ നമ്പി സാറിന്റെ സുന്ദരമായ രചന, MS ബാബുരാജ് എന്ന ലിജൻഡിന്റെ ഈണം, ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് ആലപിച്ച നിത്യഹരിത ഗാനം, ഇന്നും ഗാനമേളകളിൽ പാടാൻ തിരഞ്ഞെടുക്കുന്ന ആ സുന്ദര യുഗ്മഗാനം, ചാരികേശി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ സുന്ദര ഗാനം കേട്ടുവരാം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: ഗാനവീതി തുടരുന്നു. സുജാത ടി ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് ക്ലാസിക് ഡ്രാമ. PV ഗംഗാധരനായിരുന്നു നിർമ്മാണം. പ്രേം നസീർ, ജയഭാരതി, KP ഉമ്മർ എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്തു. 1977 പുറത്തിറങ്ങിയ ഈ ചിത്രം അതിലെ സംഗീത ഹിറ്റുകളുടെയും ദാസേട്ടന്റെയും ഈയിടെ അന്തരിച്ച അതുല്യ ഗായിക ആശാ ഭോസ്ലെയുടെയും ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെയും പേരിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. സുജാതയുടെ കഥ എഴുതിയത് KT മുഹമ്മദ് ആയിരുന്നു. തിരക്കഥ എഴുതിയത് ടി ഹരിഹരൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രവീന്ദ്ര ജെയിൻ ആയിരുന്നു സംഗീതം നൽകിയത്. മലയാള ചിത്രത്തിൽ ആശാ ഭോസ്ലെ പാടിയ ഒരേ ഒരു ഗാനം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ഗാനവീഥിയിലെ അവസാന ഗാനം വിദ്യാരംഭം ജയരായ് സംവിധാനം ചെയ്ത് ജി പി വിജയകുമാർ നിർമ്മിച്ച 1990 മലയാള ചലച്ചിത്രമാണ് വിദ്യാരംഭം. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചത് പ്രശസ്ത നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസനാണ്. ഇതിലെ എഴുത്തച്ഛൻ എന്ന റിട്ടയേർഡ് അധ്യാപകനായി വേഷമിടുന്നത് നെടുമുടി വേണുവാണ്. ഗ്രാമത്തിലൊരു സ്കൂൾ സ്ഥാപിക്കണം എന്ന എഴുത്തച്ഛന്റെ സ്വപ്നം വൃഥാവിലകുന്നു. പിന്നീട് സുധാകരനായി അഭിനയിക്കുന്ന ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തിയാക്കുന്നതുമാണ് വിദ്യാരംഭത്തിന്റെ പ്രമേയം. ഗൗതമി, KPS ലളിത, മുരളി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. കൈതപ്രം തിരുമേനിയുടെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം, ചിത്രാജിയുടെ സുന്ദരമായ ആലാപനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീതി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും

0: പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസി വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസി വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. കാലിഫോർണിയയിലുള്ള ഇർവിനിൽ ഭരതനാട്യരംഗത്തെ 6 പ്രമുഖ ഗുരുക്കന്മാരെ അണിനിരത്തി ഏകതാ സെന്റർ ഡാൻസ് കോൺവെർസേഷൻ എന്ന പരിപാടി സംഘടിപ്പിച്ചു. USA ഭരതനാട്യ കലാരൂപത്തിന് അടിത്തറയിട്ട കാതറിൻ കുഞ്ഞിരാമൻ, ഹേമ രാജഗോപാലൻ, രത്നകുമാർ, മൈഥിലി കുമാർ, വി ജി പ്രകാശ്, രമ്യ ഹരിശങ്കർ എന്നിവരാണ് ഈ വേദിയിൽ ഒത്തുചേരുന്നത്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട തങ്ങളുടെ നൃത്താവിഷ്കാരങ്ങളുടെ ഓർമ്മകളും ചിത്രങ്ങളും പങ്കുവച്ചതിനൊപ്പം ഹ്രസ്വമായ അഭിനയ മുഹൂർത്തങ്ങളും അവതരി. 1/2 നൂറ്റാണ്ടിന് ശേഷം മനുഷ്യരെ വീണ്ടും അമ്പിളിക്കരയിലേക്ക് എത്തിച്ച ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ വിജയത്തിനു പിന്നാലെ ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയാനുള്ള പദ്ധതി US ബഹിരാകാശ ഏജൻസിയായ NASA അവതരിപ്പിച്ചു. ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനിൽ 3 ഘട്ടമായാണ് US സ്ഥിരകേന്ദ്രം പണിയുക. ഹമാസിന്റെ സായുധ വിഭാഗമായ എസീദിൻ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ പുതിയ മേധാവി മുഹമ്മദ് ഒദീഹിനെ വധിച്ചെന്ന് ഇസ്രയേൽ. ചൊവ്വാഴ്ച നടത്തിയ ആക്രമണത്തിലൂടെ ഗാസയിലെ ഹമാസ് കമാൻഡറെ വകവരുത്തിയെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സൺ അറിയിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 4 CPIM പ്രവർത്തകർ പിടിയിൽ. CPIM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലെ നാടകീയ നിമിഷങ്ങൾക്ക് പിന്നാലെയാണ് കസ്റ്റഡി. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ നടത്തിയ ED റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തിനെതിരായി നടത്തിയ ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: താളപ്പെരുമഴ പെയ്യുന്ന

ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേളം, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടിയണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തെയ്യാട്ടം,

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ശരീരത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.